0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിന്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്ക് എന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ ഇബ്രാഹിം 32 മുതൽ 38 വരെ വചനങ്ങൾ, ഷെയ്ഖ് ഒമർ അൽ അൻസി പാരായണം ചെയ്തത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് 2026 മെയ് 19 ചൊവ്വ, ഹിജ്റ വർഷം 1447 ദുൽഹിജ്ജ 2. പീസ് ഖുർആൻ റേഡിയോയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം.
3: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രശസ്ത ഖുർആൻ ഖാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തൻസീൽ. തൻസീലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ഫാത്തിഹ മുഴുവനായും സൂറ അൽ ബഖറ 1 മുതൽ 216 വരെയുള്ള വചനങ്ങളുമാണ് പ്രശസ്ത ഖാരി സൗദ ശുറൈം പാരായണം ചെയ്യുന്നത്.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി

0: തഅലമൂൻ.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ഫാത്തിഹ മുഴുവനായും സൂറ അൽ ബഖറ 1 മുതൽ 216 വരെയുള്ള വചനങ്ങളുമാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി സഊദ് അശ്ശുറൈം.
2: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതു മാത്രം മതിയാകും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ.
1: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാം വണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി പാരായണ പഠനം. പഠനം നിർവഹിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മത്തുലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ല വഅല ആലിഹി വസഹ്ബി അജ്മാഇൻ. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി അടുത്ത സൂറത്ത് നോക്കാം. അടുത്ത സൂറത്ത് കാഫിറൂൺ ആണ്. നോക്കാം.

0: ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് യാ അയ്യുഹ, യാ അയ്യുഹ മദ് ആണ്. അതുപോലെ ലാ അഅബുദു, അതുടെ മദ്ദാണ്. മറ്റോടത്തൊക്കെ ഉണ്ട് വലാ അന്തും, അന്തും അന്തും എന്തേന്ന് നിയമം ഇഖ്ഫാ.
1: ഇഖ്ഫാ.
0: ആ പിന്നെ മാ അഅബുദു, വലാ അന, അതും ഇതൊക്കെ നീട്ടേണ്ട സ്ഥലങ്ങളാണ്, മദ്ദുള്ള സ്ഥലങ്ങളാണ്. പിന്നെ
1: ആബിദും
0: ഇദ്ഗാം ബിഗുന്നയാണ്. തൻവീന് ശേഷം മീം വന്നു, തൻവീന് ശേഷം മീം വന്നാൽ ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ മീം ശരിക്കും ഗുന്നത്തോടുകൂടി ഉച്ചരിക്കുക. മറ്റൊന്ന് അബത്തും, ദാലിന് ശേഷം ത ആണ്. അത് ആ ദാലിനെ തയിലേക്ക് ഇദ്ഗാം ചെയ്യണമെന്നാണ്. അപ്പം അതിൻ്റെ ത ഇരട്ടിപ്പിച്ച് ശബ്ദോടുകൂടി ഉച്ചരിക്കണം. അബത്തും
1: അബത്തും.
0: പിന്നെ വല അന്തും ഇതുപോലെ തന്നെ മദ് അന്തും അങ്ങനെ തന്നെ മാ അബുദ് അങ്ങനെ തന്നെ. അപ്പം ഇനി ഒന്ന്

0: അപ്പോൾ സൂറത്തുൽ കാഫിറൂനും കഴിഞ്ഞു. ഇനി ലാമിൻ്റെയും റാഇൻ്റെയും നിയമങ്ങളാണ് ഇനി പഠിക്കാനുള്ളത്. അതായത് തഫ്ഹീം തർഖീഖ് എന്ന് രണ്ട് സംഗതികളുണ്ട്. അതായത് തഫ്ഹീം അല്പം സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കുക എന്നാണ് നമുക്ക് പൊതുവാണെങ്കിൽ മലയാളത്തിൽ പറയാവുന്നത്. അതായത് ലാ എന്നത് ല എന്നാക്കി ഉച്ചരിക്കുക, അതുപോലെ റ എന്നത് റ, റ എന്നത് റ ആക്കുക, അതിനാണ് തഫ്ഹീം എന്ന് പറയുക. റ അത് വസ്തഗ്ഫിർഹു രാ പറഞ്ഞു നമ്മൾ, അതുപോലെ മിൻ ശരരി അതിന് തർഖീഖ് എന്നാണ് പറയുക. മലയാളത്തിലെ രാ എന്ന ശബ്ദത്തോട് ഏകദേശം സാമ്യമുണ്ട്, അതിന് മനസ്സിലായില്ല. അപ്പോൾ അതാണ് തഫ്ഹീം തർഖീഖ് എന്ന് രണ്ട് പറയും. ഒന്ന് സ്വരഭാരം, റ എന്ന് പറയുമ്പോൾ സ്വരഭാരം, തഫ്ഹീം ര എന്നാവുമ്പോൾ തർഖീഖ്. റ തഫ്ഹീം ചെയ്യേണ്ടത് എവിടേക്കാണെന്ന് ഒന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തേത് റാക്ക് ഫത്തഹോ ലമ്മോ കൊടുക്കുമ്പോൾ, റാക്ക് ഫത്തഹ് അല്ലെങ്കിൽ ലമ്മ്. അതായത് ഇപ്പോൾ ഉദാഹരണം റബ്ബന റ, ആ റ എന്ന് പറയണം. അതുപോലെ റുബ്ബമ, അർറഹ്മാൻ, വർറുജ്ജ വർറുജ്ജ, ഫത്തഹും ലമ്മുമാകുമ്പോൾ, ഫത്തഹോ ലമ്മോ ഹർക്കത്ത് നൽകപ്പെടുമ്പോൾ തഫ്ഹീമായിട്ട്, അതായത് സ്വരഭാരത്തോടുകൂടി റ എന്ന രൂപത്തിൽ ശബ്ദത്തിൽ ഉച്ചരിക്കണം. രണ്ടാമത്തേത് റാക്ക് സുക്കൂന്, അതിന് തൊട്ട് മുമ്പുള്ളതിന് ലമ്മോ ഫത്തഹ വരിക. റാക്ക് മുമ്പുള്ള അക്ഷരത്തിന് ഫത്തഹ് അല്ലെങ്കിൽ ലമ്മ്, അങ്ങനെ ആകുമ്പോഴും തഫ്ഹീമായിട്ട് തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. ഇതുപോലെ ഖുർആൻ, ഖുർആൻ. അതുപോലെ ഫിദ്ദർക്കി, അതുപോലെ ഖുർബാനൻ, ഖറിയത്ത്. ഇതൊക്കെ റാക്ക് സുക്കൂനാണ്, അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം ഒന്നുകിൽ ഫത്തഹ് അല്ലെങ്കിൽ ലമ്മ്. മൂന്നാമത്തേത് റാക്ക് സുക്കൂന് തന്നെ, പക്ഷെ തൊട്ട് മുമ്പുള്ള ഹർഫിന് താൽക്കാലികമായൊരു കസർ ഉണ്ടാകുക. അസില് കസറല്ല, താൽക്കാലികമായി ഖിറാഅത്തിന് വേണ്ടി അത് കസറാക്കി മാറ്റും. ഇതുപോലെ ഇനിർത്തബ്തും, അവിടെ ഇൻ ഇർത്തബ്തു എന്നാണ്, നൂന് ശരിക്കും സുക്കൂനാണ്, പക്ഷെ ഓതാൻ വേണ്ടി എന്ത് ചെയ്യും, ഇനിർ, ഇൻ എന്നത് ഇനി എന്നാക്കും, ഇനിർത്തബ്തു. അപ്പൊ ഇനി എന്നതിന്റെ കസർ ആരിൽ നൈന അറബി പറയാം, ആരിലായ കസർ, അതായത് താൽക്കാലികമായി ഉണ്ടാക്കിയ, അവിടെ യഥാർത്ഥത്തിൽ കസറല്ല, യഥാർത്ഥത്തിൽ സുക്കൂനാണ്, പക്ഷേ ഖിറാഅത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇനി ഉർത്തബ്തു. അതുപോലെ ലിമനി ഉർത്തള, അമിർത്താബു,
1: അമിർത്താബു.
0: ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ, മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
3: ഈ ശബ്ദലോകത്തെ
4: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ
1: പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി, തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 കണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
2: Tune to reality.

0: കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം സൂറത്തുൽ മാഇദ 12-13 ആയത്തുകളുടെ ആവർത്തിച്ചുള്ള പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.

0: അൽമുഅല്ലിം ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ മാഇദ 12-13 ആയത്തുകളുടെ ആവർത്തിച്ചുള്ള പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.
1: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. ആരോഗ്യ വിചാരം, വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25. ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف

0: ജസാക്കും അല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 19-ാമത്തെ അധ്യായം സൂറത്തു മറിയം 59 മുതൽ 76 കൂടി വചനങ്ങളുടെ വശ്യസുന്ദരമായ പാരായണം. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽ ഖത്തമി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഈസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനവുമായി നമുക്ക് മുൻപിലെത്തുന്നു തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫ് 5 മുതൽ 9 കൂടി വചനങ്ങളുടെ പാരായണവും അതിൻ്റെ വ്യാഖ്യാനവും ശ്രോതാക്കൾക്ക് വിശദീകരിച്ച് കേൾപ്പിക്കുന്നു.
1: വചനം 5. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, ലാ തഖുസ്സ്, നീ കഥനം ചെയ്യരുത് അഥവാ വിവരിക്കരുത്, റുയ്യാക, നിന്റെ സ്വപ്നത്തെ, അലാ ഇഖ്വതിക, നിന്റെ സഹോദരന്മാർക്ക്, ഫയകീദൂ, അപ്പോൾ അവർ തന്ത്രം പ്രയോഗിക്കും, ലക, നിന്നോട്, കൈദൻ, വല്ല തന്ത്രവും, ഇന്ന ശൈത്താന, നിശ്ചയമായും പിശാജ്, ലിൽ ഇൻസാനി, മനുഷ്യന്, അദുവുൻ, ശത്രുവാകുന്നു, മുബീനുൻ, സ്പഷ്ടമായ അല്ലെങ്കിൽ പ്രത്യക്ഷമായ.
2: ഖാല യാ ബുനയ്യ ലാ

0: അദ്ദേഹം പറഞ്ഞു, കുഞ്ഞുമകനെ, നിന്റെ സ്വപ്നം നിന്റെ സഹോദരന്മാർക്ക് നീ വിവരിച്ചു കൊടുക്കരുത്. എന്നാൽ വല്ല തന്ത്രവും അവർ നിന്നോട് പ്രയോഗിച്ചേക്കും. നിശ്ചയമായും പിശാച്ച് മനുഷ്യന് ഒരു പ്രത്യക്ഷ ശത്രുവാകുന്നു.
1: വചനം 6. വകദാലിക, അപ്രകാരം, യജ്തബീക, നിന്നെ തിരഞ്ഞെടുക്കും, റബ്ബുക, നിന്റെ റബ്ബ്, വയുഅല്ലിമുക, നിനക്ക് അവൻ പഠിപ്പിക്കുകയും ചെയ്യും, മിൻ തഅ്‌വീലി, വ്യാഖ്യാനത്തിൽ നിന്നും, അൽ അഹാദീസി, വർത്തമാനങ്ങളുടെ അഥവാ

0: യഅഖൂബ യഅഖൂബിന്റെ കമാ അതമ്മഹ അതിനെ അവൻ പൂർത്തിയാക്കിയതുപോലെ അല അബവൈക്ക നിന്റെ രണ്ടു പിതാക്കളുടെ മേൽ മിൻ ഖബ്ലു മുമ്പ് ഇബ്രാഹീമ ഇബ്രാഹീമിന്റെ വ ഇസ്ഹാഖ ഇസ്ഹാഖിന്റെയും ഇന്ന റബ്ബക നിശ്ചയമായും നിന്റെ റബ്ബ് അലീമുൻ സർവജ്ഞനാണ് ഹക്കീമുൻ അഗാധജ്ഞനാണ്.
1: وكذلك يجتبيك ربك ويعلمك من تأويل الأحاديث ويتم نعمته

0: അപ്രകാരം നിന്റെ റബ്ബ് നിന്നെ തിരഞ്ഞെടുക്കുന്നതാണ്. നിനക്ക് അവൻ വർത്തമാനങ്ങളുടെ വ്യാഖ്യാനത്തിൽ നിന്നും പഠിപ്പിച്ചു തരുകയും ചെയ്യും. നിന്റെ മേലും യാക്കൂബ് കുടുംബത്തിന്റെ മേലും അവന്റെ അനുഗ്രഹം അവൻ പൂർത്തിയാക്കുകയും ചെയ്യും. മുമ്പ് നിന്റെ രണ്ടു പിതാക്കൾ ഇബ്രാഹിമിന്റെയും ഇസ്ഹാക്കിന്റെയും മേൽ അതിന് അവൻ പൂർത്തിയാക്കിയതുപോലെ. നിശ്ചയമായും നിന്റെ റബ്ബ് സർവജ്ഞനും അഗാധജ്ഞനുമാകുന്നു.
1: ഈ സ്വപ്ന വിവരം സഹോദരന്മാർ അറിയുന്ന പക്ഷം അവർക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് അസൂയ തോന്നിയേക്കുമെന്നും അങ്ങനെ അദ്ദേഹത്തിനെതിരായി വല്ല കുതന്ത്രങ്ങളും പ്രവർത്തിച്ചു അദ്ദേഹത്തെ എന്തെങ്കിലും കെണിയിൽ അകപ്പെടുത്തിയേക്കുമെന്നും യാക്കൂബ് നബി അലൈഹിസ്സലാം ഭയപ്പെട്ടു. കിട്ടുന്ന അവസരമെല്ലാം അതിസമർത്ഥമായി ഉപയോഗപ്പെടുത്തിയും സന്ദർഭത്തിനൊത്ത ദുഷ്പ്രേരണകൾ നൽകിയും മനുഷ്യനെ വഞ്ചിക്കുക പിശാചിന്റെ പണിയാണല്ലോ. അതുകൊണ്ട് ഈ വിവരം സഹോദരന്മാരെ അറിയിക്കരുതെന്ന് അദ്ദേഹം യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വിലക്കി. സ്വപ്നത്തിന്റെ ഒരു സാമാന്യ വ്യാഖ്യാനം അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. സ്വപ്നത്തിൽ സൂചനയുള്ളതുപോലെ നിന്റെ റബ്ബ് നിനക്ക് ഉയർന്ന പദവികൾ നൽകി നിന്നെ ഉത്കൃഷ്ടനാക്കും. സ്വപ്ന വാർത്തകളുടെയും മറ്റും വ്യാഖ്യാന വിജ്ഞാനങ്ങൾ നൽകി നിന്നെ അവൻ അനുഗ്രഹിക്കും. നിന്റെ പിതാമഹന്മാരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം എന്നിവർക്ക് പ്രവാചകത്വം തുടങ്ങിയ അനുഗ്രഹങ്ങൾ നൽകിയതുപോലെ നിനക്കും അവൻ ഉന്നത പദവികൾ തന്നനുഗ്രഹിച്ചേക്കും. അങ്ങനെ നിനക്കു പ്രത്യേകിച്ചും നിന്റെ പിതൃകുടുംബത്തിന് പൊതുവായും അത് വമ്പിച്ച അനുഗ്രഹമായി തീർന്നേക്കും എന്നൊക്കെ യാക്കൂബ് നബി അലൈഹിസ്സലാം പുത്രനെ മനസ്സിലാക്കി. ആ വന്യപിതാവിന്റെ പ്രവചനങ്ങളെല്ലാം തന്നെ യഥാർത്ഥമായി പിന്നീട് പുലർന്നിട്ടുണ്ടെന്ന് താഴെ വചനങ്ങളിൽ നിന്ന് സ്പഷ്ടമാകുന്നതാണ്. 100 വചനത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാം അത് വ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്നതും കാണാം. യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ എന്നും അദ്ദേഹത്തിന്റെ 12 മക്കളുടെ സന്താന പരമ്പരകൾക്കാണ് ബനു ഇസ്രായേൽ അഥവാ ഇസ്രായേൽ സന്തതികൾ എന്ന് പറയുന്നതെന്നും മുമ്പ് നാം പ്രസ്താവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 12 മക്കളിൽ അവസാനത്തെ 2 മക്കളായിരുന്നു യൂസുഫും ബിന്യാമീനും. ഇവർ രണ്ടാളും ഒരു മാതാവിൽ നിന്നുള്ളവരായിരുന്നുവെന്നും ഇവർ രണ്ടാളോടും പ്രത്യേകിച്ചും യൂസുഫിനോട് പിതാവിന് കൂടുതൽ വാത്സല്യമുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് മൂത്ത പുത്രന്മാർക്ക് അവരുടെ നേരെ അനിഷ്ടം തോന്നിയിരുന്നുവെന്നും ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു കാണുന്നു. ബൈബിളിലും അപ്രകാരം കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിരിക്കുന്നു. നല്ല സ്വപ്നം അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ്, ദുസ്വപ്നം പിശാചിൽ നിന്നുമാകുന്നു. നിങ്ങളിൽ ആരെങ്കിലും താൻ ഇഷ്ടപ്പെടുന്ന സ്വപ്നം കണ്ടാൽ അവൻ ഇഷ്ടപ്പെടുന്ന ആളോടല്ലാതെ അതിനെക്കുറിച്ച് സംസാരിക്കരുത്. ഒരാൾ തനിക്ക് അനിഷ്ടകരമായ സ്വപ്നം കണ്ടാൽ അതിൻ്റെ ദോഷത്തിൽ നിന്നും പിശാചിൻ്റെ ദോഷത്തിൽ നിന്നും അവൻ അള്ളാഹുവിനോട് രക്ഷ തേടിക്കൊള്ളട്ടെ. 3 പ്രാവശ്യം അവൻ തുപ്പുകയും ചെയ്തു കൊള്ളട്ടെ. അതിനെപ്പറ്റി ആരോടും പറയുകയും ചെയ്യരുത്. എന്നാൽ അതവന് ഉപദ്രവം വരുത്തുകയില്ല. ബുഖാരി മുസ്ലിം. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസിലെ വാചകം ഇങ്ങനെയാണ്: നിങ്ങളിലൊരാൾ അവനു അനിഷ്ടകരമായ സ്വപ്നം കണ്ടാൽ അവൻ തൻ്റെ ഇടതുഭാഗത്തേക്ക് 3 പ്രാവശ്യം തുപ്പുകയും 3 പ്രാവശ്യം പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുകയും അവൻ കിടന്നിരുന്ന ഭാഗം മാറി തിരിഞ്ഞുകിടക്കുകയും ചെയ്തു കൊള്ളട്ടെ. മുസ്ലിം. പിശാചിനെക്കുറിച്ചുള്ള വെറുപ്പ് പ്രകടിപ്പിക്കുകയാണ് തുപ്പൽ കൊണ്ടുദ്ദേശം, അഥവാ ഉമിനീർ തുപ്പിക്കളയുക എന്നല്ല.
2: വചനം 7. ലഖദ് കാന, തീർച്ചയായും ഉണ്ടായിട്ടുണ്ട്, ഫി യൂസുഫ, യൂസുഫിൽ, വ ഇഖ്വതിഹി, അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരിലും, ആയാതുൻ, പല ദൃഷ്ടാന്തങ്ങൾ, ലിസ്സായിലീൻ, ചോദിക്കുന്നവർക്ക് അഥവാ അന്വേഷിക്കുന്നവർക്ക്.

0: തീർച്ചയായും യൂസുഫിലും അദ്ദേഹത്തിന്റെ സഹോദരന്മാരിലും ചോദിച്ചന്വേഷിക്കുന്നവർക്ക് പല ദൃഷ്ടാന്തങ്ങളും ഉണ്ടായിട്ടുണ്ട്.
1: അസൂയ മുതലായ ദുസ്വഭാവങ്ങൾ മൂലം ഏർപ്പെടാവുന്ന ഭവിഷ്യത്തുകൾ, നിഷ്കളങ്കത, ക്ഷമ മുതലായ സൽസ്വഭാവങ്ങൾ മൂലം ലഭിക്കുന്ന നേട്ടങ്ങൾ, മാതാപിതാക്കൾക്ക് മക്കൾ മൂലം അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, മാതാപിതാക്കളുടെ ഉപദേശം മക്കൾക്ക് ആദ്യം സ്വീകാര്യമായി തോന്നാതിരുന്ന ശേഷം പിന്നീട് അനുഭവം കൊണ്ട് ബോധ്യപ്പെടുന്നതിൻ്റെ ഉദാഹരണങ്ങൾ, പരീക്ഷണങ്ങളിൽ ക്ഷമാപൂർവം

നമ്മളേക്കാൾ. വനഹ്നു നാമാകട്ടെ, ഉസ്ബത്തുൻ ഒരു സംഘമാണ്. ഇന്ന അബാന നിശ്ചയമായും നമ്മുടെ പിതാവ്, ലഫീ ദലാലിൻ ഒരു വഴിപിഴവിൽ തന്നെ, മുബീനിൻ പ്രത്യക്ഷമായ.

0: അതെ, അവർ തമ്മിൽ പറഞ്ഞ സന്ദർഭം ഓർക്കുക. നാം ഒരു ശക്തമായ സംഘമുണ്ടായിരുന്നിട്ടും യൂസുഫും അവന്റെ സഹോദരനും തന്നെയാണ് നമ്മുടെ പിതാവിന് നമ്മെക്കാൾ ഇഷ്ടപ്പെട്ടവർ. നിശ്ചയമായും നമ്മുടെ പിതാവ് സ്പഷ്ടമായ ഒരു വഴിപിഴവിൽ തന്നെയാണ്.
1: അവന്റെ സഹോദരൻ എന്ന് പറഞ്ഞത് ബിന്യാമീനെ ഉദ്ദേശിച്ചാകുന്നു. അവരുടെ അസൂയ വളരെ ശക്തമായിരുന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ. അവർ തുടർന്ന് പറയുന്നത് നോക്കുക.
2: വചനം 9. ഉഖ്തുലു, നിങ്ങൾ കൊല്ലുവിൻ യൂസുഫ, യൂസുഫിനെ. അവിത്തുറഹൂഹു, അല്ലെങ്കിൽ അവനെ നിങ്ങൾ ഇടുവിൻ. അർദ്ദൻ, വല്ല ഭൂമിയിലും. യഹ്ലു, എന്നാൽ ഒഴിവായിത്തീരും അഥവാ ഒഴിഞ്ഞു കിട്ടും

0: നിങ്ങളായിരിക്കുകയും ചെയ്യും, അഥവാ ആയിരിക്കുകയും ചെയ്യാം. മിംബഅദിഹി, അതിനുശേഷം. ഖൗമൻ, ഒരു ജനം. സ്വാലിഹീൻ, നല്ലവരായ.
1: ഉഖ്തുലു യൂസുഫ അവ ഇത്റഹൂഹു അർദൻ യഖ്ലു ലക്കും വജ്ഹു അബീകും വതകൂനു മിൻ ബഅദിഹി ഖൗമൻ സ്വാലിഹീൻ.
2: നിങ്ങൾ യൂസുഫിനെ കൊലപ്പെടുത്തണം, അല്ലെങ്കിൽ അവനെ വല്ല ഭൂമിയിലും കൊണ്ടുപോയി ഇട്ടേക്കണം. എന്നാൽ നിങ്ങളുടെ പിതാവിന്റെ മുഖം നിങ്ങൾക്ക് ഒഴിവായി കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് നല്ല ജനമായി തീരുകയും ചെയ്യാം.
3: ഏതെങ്കിലും വിധേനെ യൂസുഫിന്റെ കഥ കഴിക്കുക, അല്ലെങ്കിൽ പിതാവിലേക്ക് തിരിച്ചു വരാത്തവണ്ണം വല്ല വിദൂര സ്ഥലത്തും കൊണ്ടുപോയി അവനെ നാടുകടത്തി വിടുക. രണ്ടിലൊന്ന് ചെയ്താൽ ആദ്യം പിതാവിന് കുറേയൊക്കെ മനോവേദനയും ബുദ്ധിമുട്ടും അനുഭവപ്പെടുമെങ്കിലും കുറച്ചു കഴിയുമ്പോൾ അതൊക്കെ ശരിപ്പെട്ടുകൊള്ളും. അങ്ങനെ പിതാവിന്റെ സ്നേഹവും മുഖവും നമ്മോടായിത്തീരുന്നതാണ്. തൽക്കാലം ഇങ്ങനെ ഒരു അപരാധം നാം പ്രവർത്തിച്ചാലും പിന്നീട് ഖേദിച്ചു മടങ്ങി നമുക്ക് നല്ലവരായിത്തീരുകയും ചെയ്യാമല്ലോ എന്നൊക്കെയാണ് അവർ തമ്മിൽ പറഞ്ഞതിൻ്റെ താൽപ്പര്യം. പിതാവിന് യൂസുഫിനോടും ബിന്യാമിനോടുമാണ് അവരെക്കാൾ സ്നേഹമുള്ളതെങ്കിലും യൂസുഫിനോടാണ് ഏറ്റവും അധികം സ്നേഹമുള്ളതെന്നും അതുകൊണ്ടാണ് യൂസുഫിനെക്കുറിച്ച് അവർ ഇങ്ങനെ അഭിപ്രായപ്പെടുവാൻ കാരണമെന്നും അവരുടെ പ്രസ്താവന കൊണ്ട് മനസ്സിലാകുന്നു.
4: ജസാകുമുല്ലാഹ് ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ സൂറത്ത് യൂസുഫിലെ 5 മുതൽ 9 കൂടി വചനങ്ങളുടെ പാരായണവും അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ ശ്രവിച്ചത്.
5: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു,

0: നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല. അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ഇഖ്തിലാഫൻ കസീറ ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: Peace Radio. Tune to reality.

ഈസ് ഖുർആൻ റേഡിയോയിൽ ഇനി നാം കേൾക്കുന്നു ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ദിനേന ഓരോ ജുസ് വീതം പാരായണം ചെയ്യുന്ന ഖത്തമുൽ ഖുർആൻ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 8 പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

قد خسر الذين قتلوا أولادهم سفها بغير علم وحرموا

0: പതിനാലര നൂറ്റാണ്ടു മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് ആറേഴ് കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമാണിത്. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യൻ്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ

0: ഉടൻ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് ഹാഫിൽ അബ്ദു ശുക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
2: പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ മുൽക്കിലെ 18 വരെയുള്ള ആയത്തുകളാണ് കേട്ടത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
3: അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന

സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ ആയത്ത്. അവലം യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന. ഇവിടെ യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാത്, സാഫാത് എന്ന മദ്ദ്, മദ്ദ് കലിമീ മുസഖൽ എന്ന് പറയും, മദ്ദ് ലാസിമാണത്, രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട്, ആറ് ഹർക്കത്തിന് തുല്യമായിട്ടാണ് അവിടെ നീട്ടേണ്ടത്. സോഫാത്ത്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദ് വരിക എന്നുള്ളതാണ് മുസഖൽ. അത് കലിമത്താവുമ്പോൾ കലിമീ മുസഖൽ എന്ന് പറയുന്നു. സോഫാത്ത്, അവിടെ സോഫാത്ത് എന്ന് നല്ല ഷദ്ദ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ നീട്ടണം. വയഖ്ബിദ്ന്, വഖഫ് ചെയ്യുമ്പോൾ വയഖ്ബിദ്ന് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വയഖ്ബിദ്ന് അല്ലെങ്കിൽ വയഖ്ബിദ്ന ഈ രൂപത്തിലല്ല നിർത്തേണ്ടത്. അപ്പോൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവലം യറൗ ഇല ത്വൈരി, ത്വൈരി എന്നുള്ളത് ത എന്ന അക്ഷരമാണ്. അവിടെ ത എന്ന അക്ഷരം കൊണ്ട് ത്വൈരി എന്ന് വായിക്കരുത്. അവലം യറൗ ഇല ത്വൈരി, ത്വൈരി അല്ല, യറൗ ഇല ത്വൈരി, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവിടെ റഹ്മാൻ എന്ന പദത്തിലെ ഹഇൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, അല്ലെങ്കിൽ റഹ്മാൻ എന്നാവും. അവലം മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, ഇങ്ങനെയല്ല, റഹ്മാൻ. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ, ബികുല്ലി ഷൈഇൻ ബസീർ. അവിടെ ഷൈഇൻ എന്ന തൻവീനു ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നതാണ്, തൻവീനിനെ മീമാക്കി മാറ്റുന്നു. ഷൈഇൻ ബസീർ എന്നത് മദ് ഇഅ്റാദുൽ സുക്കൂൻ, അതുപോലെ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ബസീർ, ബസീർ അല്ല ബസീർ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുല്ലക്കും, ജുന്ദുല്ലക്കും, അവിടെ ഇഖ്ഫാവും ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം ദാല്, അപ്പോൾ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ജുന്ദുൻ, അതുപോലെ ദാലിൽ തൻവീനാണ്, ശേഷം ലാം, ഇദ്ഗാം ബിലാഗുന്ന, തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ നൂനിൻ്റെ ശബ്ദം കേൾക്കൂല, ജുന്ദുൻ എന്ന ശബ്ദമില്ല. ജുന്ദുൻ ലക്കും അല്ല ജുന്ദുല്ലക്കും. യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ, യൻസുറുക്കും, സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീമ്, ഇദ്ഗാം മുത്തമാസിലേനി സുഗീർ, അപ്പോൾ യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. അതുപോലെ തന്നെ യൻസുറുക്കും എന്നതിൽ ഇഖ്ഫാവും ബിഗുന്നയുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ്, അവിടെയും ശ്രദ്ധിക്കണം, യൻസുറുക്കും സ്വാദാണ്. യൻസുറുക്കും മിൻ ദൂനി, മിൻ ദൂനി അവിടെ ഇഖ്ഫാവും ബിഗുന്ന. റഹ്മാൻ വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് വഖഫ് ചെയ്യാം. ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ, ഗുറൂർ എന്നത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറൂർ എന്നാവർ, ഇല്ലാ ഫീ ഗുറൂർ, ഇല്ലാ ഫീ ഉറൂർ ഈ രൂപത്തിലൊന്നുമല്ല. ഇല്ലാ ഫീ ഗുറൂർ ഗൈന്, ഗൈ ഗോ, തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം. അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖഹു, 21-ാമത്തെ ആയത്തിൽ അമ്മൻ ഹാദല്ലദി, അമ്മൻ ഹാദല്ലദി. ഇവിടെ അമ്മൻ ശേഷം ഹാ, ഹാഇൻ്റെ ശബ്ദം കൃത്യമായിരിക്കണം, തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം. ഹാദല്ലദി യർസുഖുക്കും, ഇവിടെ യർസുഖുക്കും എന്നായി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, യർസുഖു ശേഷം കും, യർസുഖുക്കും, ഖാഫ് കാഫ്, മഖ്റജ് മാറരുത്. ഇൻ അംസക, ഇൻ അംസക എന്നുള്ളത് അധികവും ഇന്നംസക്ക എന്നാവും, പാരായണത്തിൽ ഇന്നംസക്ക റിസ്ക എന്നാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇൻ അംസക്ക റിസ്ഖ. അതുപോലെ റിസ്ഖ എന്ന് വഖഫ് ചെയ്യുമ്പോൾ റിസ്ഖഹു നോ, റിസ്ഖഹു നോ അല്ല റിസ്ഖ, റിസ്ഖ ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. ബല്ലജ്ജു ഫീ ഉതുവ്വിൻ വനുഫൂർ, ബല്ലജ്ജു ഫീ ഉതുവ്വിൻ വനുഫൂർ. ഇവിടെ ബല്ലജ്ജു, ബൽ ലജ്ജു എന്നല്ല, ബൽ ലജ്ജു, ഒന്നാമത്തെ ലാമിന് രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിച്ച് ഒതുന്നു. ബൽ ലജ്ജു ഫി ഉതുവ്വിൻ വനുഫൂർ, ഉതുവ്വിൻ, തൻവീനു ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസാണ്. ഉതുവ്വിൻ വനുഫൂർ
എന്നാണ് പറയേണ്ടത്. 22-ാമത്തെ ആയത്തിൽ أَفَمَن يَمْشِي مُكِبًّا عَلَى وَجْهِهِ أَهْدَى أَفَمَن يَمْشِي سُكُونُ النُّونِ شَشَم يَا وَنَّا إِدْغَام نَاقِص أَفَمَن يَمْشِي إِرُبَتِ അവിടെ യാക്ക് ശ്രദ്ധ ചെയ്യാതെ അഫമയ്യംഷി എന്ന് കട്ടികൂട്ടി പറയേണ്ടതില്ല. മുഖിബൻ അല വജിഹിഹി, മുഖിബൻ അല തൻവീനു ശേഷം അയൻ, മുഖിബന്നല എന്ന് പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മുഖിബന്നല എന്നല്ല, മുഖിബൻ അല. അല വജിഹിഹി അഹ്ദ, ഹ ഉള്ളമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസ്സുല പോലെ നീട്ടണം, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട്. സുലത്തു തൊവീല, അപ്പോൾ വജിഹിഹി അഹ്ദ, അഹ്ദ അമ്മൻ. അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസ്സിലാണ്. അമ്മയംഷി സവിയൻ അല സിറാത്തിം മുസ്തഖീം, ഇവിടെ അമ്മയംഷി ഈ നിയമൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇദ്ഗാം നാഖിസ് ആണ്. സവിയൻ അല ഇദ്ഹാർ, സവിയൻ അല എന്നാവരുത്, സവിയൻ അല. അയിൻ എടുത്ത് ഓതണം സവിയൻ അല. على صراط مستقيم على صراط طاء ശേഷം തൻവീനു ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. على صراط مستقيم, مستقيم എന്നതിലെ ഖാഫിന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവല

0: സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അത്തഹ്സീൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഹാഫിദ് അബ്ദുശ്ശുക്കൂർ നമുക്കായി വിവരിച്ചത്.
2: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താൽപ്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 409-ാമത്തെ പേജിൻ്റെ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

വിശുദ്ധ ഹറമുകളിലെ നമസ്കാരങ്ങളിൽ അവിടുത്തെ ഇമാമുമാർ നടത്തിയ ഖുർആൻ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. മദീന മസ്ജിദ് നബവിയിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള ഖുറാഫി നടത്തിയ ഖുർആൻ പാരായണമാണ് ആദ്യം നമ്മൾ കേൾക്കുന്നത്. സൂറത്ത് യൂസുഫ് 88 മുതൽ 111 വരെയുള്ള ആയത്തുകൾ.

മക്കയിലെ വിശുദ്ധ ഹറമിൽ മഗരിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനി നടത്തിയ ഖുർആൻ പാരായണം, സൂറത്തുന്നൂർ 62 മുതൽ 64 വരെയുള്ള ആയത്തുകൾ, സൂറത്തുൽ കൗസർ.

0: كوثر فصل لربك وانحر إن شانئك هو الأبتر.
1: ഹറമൈൻ ലൈവ് ഇതോടെ സമാപിക്കുന്നു. മദീന മസ്ജിദ് നബവിയിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള ഖുറാഫി നടത്തിയ ഖുർആൻ പാരായണവും, അതുപോലെ മക്കയിലെ വിശുദ്ധ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനി നടത്തിയ ഖുർആൻ പാരായണവുമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തുൻ നിസ 15 മുതൽ 19 വരെയുള്ള ആയത്തുകളുടെ മനോഹരമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് റഅദ് അൽ ഖുർദി.
1: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ ഇബ്രാഹിം 32 മുതൽ 38 വരെ വചനങ്ങൾ ഷെയ്ഖ് ഒമർ അൽ അൻസി പാരായണം ചെയ്തത്.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന ഖാരിഈകളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് തൻസീൽ, വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തൻസീൽ.

خلق الأرض في يومين وتجعلون له أندادا ذلك رب العالمين وجعل

ഏത്? أم لهم شركاء شرعوا لهم من الدين ما لم يأذن به الله ولولا

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് തൻസീൽ, സൂറത്തു ഗാഫിർ മുതൽ സൂറത്തു അശ്ശൂറ വരെ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബ്ദുള്ള അൽ മത്രദ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണൽ, വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റ് വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്, വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി, എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
3: Tune to reality.

0: ഈ റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നു ഹൃദയവസന്തം. പരിശുദ്ധ ഖുർആൻ ഹൃദയത്തിൻ്റെ വസന്തമാണ്. ജനസമൂഹത്തിലേക്ക് നാം ഇതിനെ എത്തിച്ചു കൊടുക്കുന്നു. ഇന്ന് ഹൃദയവസന്തം പരിപാടിയിൽ സൂറത്ത് ഹൂദിലെ 65-ാമത്തെ വചനത്തിൻ്റെ പഠനമാണ് നാം കേൾക്കുന്നത്. ഒട്ടകം സമൂദ് ഗോത്രത്തേക്കുള്ള ദൃഷ്ടാന്തം. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നു ബഹുമാനിയനായ ജംഷീർ സലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു. അൽഹംദുലില്ലാ അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്.

0: വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വഅല ആലിഹി വസ്ഹബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസ്സിലേക്ക് നിങ്ങളെ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദിലെ 64-ാമത്തെ വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. തമൂദ് ഗോത്രത്തിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകൻ സ്വാലിഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രബോധനവും അതിനദ്ദേഹത്തിൻ്റെ ജനത സമൂദ് ഗോത്രത്തിൻ്റെ പ്രതികരണങ്ങളും അവരിലേക്ക് അള്ളാഹു നിയോഗിച്ച ദൃഷ്ടാന്തമായി നിയോഗിച്ച ഒട്ടകത്തെയും കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. പരിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായം സൂറത്തുൽ അഅ്റാഫിലും അതേപോലെ സൂറത്തുൽ ഫുസ്സിലത്ത്, സൂറത്തു ഷുഅറാ, സൂറത്തുൽ ഖമർ തുടങ്ങി പല അധ്യായങ്ങളിലും സൂറത്തുൽ ഫജ്ർ ഈ സമൂദ് ഗോത്രത്തെക്കുറിച്ച് അള്ളാഹു പ്രതിപാദിച്ചിട്ടുണ്ട്. വഇല സമൂദ അഖാഹും സ്വാലിഹൻ ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ മാലകും മിൻ ഇലാഹിൻ ഗൈറുഹു ഖദ് ജാഅതുകും ബയ്യിനതും മിർ റബ്ബികും ഹാദിഹി നാഖതുല്ലാഹി ലകും ആയ ഫദറൂഹാ തഅ്കുലു ഫീ അർളില്ലാ വലാ തമസ്സൂഹാ ബിസൂഇൻ ഫയഅഖുദകും അദാബുൻ അലീം. സൂറത്തുൽ അഅ്റാഫിൻ്റെ 73-ാമത്തെ വചനമാണിത്. നമ്മൾ പഠിക്കുന്ന ഈ സൂറത്തുൽ ഹൂദിലെ ഇതേ ആശയമുള്ള വചനം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വഇല സമൂദ അഖാഹും സ്വാലിഹൻ, സമൂദ് സമുദായത്തിലേക്ക് അവരുടെ സഹോദരൻ സ്വാലിഹിനെ നാം അയച്ചു. ആ സ്വാലിഹ് നബി അവരോടെന്താണ് പറഞ്ഞത്? ഖാല യാ ഖൗമി ഇബ്ദുല്ലാ, അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, ഇബ്ദുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. മാലക്കും നിങ്ങൾക്കില്ല, മിൻ ഇലാഹിൻ ഗൈറുഹു, അള്ളാഹുവല്ലാത്തൊരു ഇലാഹു നിങ്ങൾക്കില്ല. ഖദ് ജാഅതുകും ബയ്യിനതും മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് വ്യക്തമായൊരു തെളിവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഹാദിഹി നാഖതുല്ലാഹി ലക്കും ആയ, നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമായിട്ട് അള്ളാഹുവിൻ്റെ ഒട്ടകമാണിത്. ആദിഹി നാഖത്തുല്ലാഹി ലക്കും ആയ, ഇത് അള്ളാഹുവിൻ്റെ ഒട്ടകമാണ് നിങ്ങൾക്ക് ദൃഷ്ടാന്തമായിക്കൊണ്ട്. അതുകൊണ്ട് ഫദറൂഹ, ആ ഒട്ടകത്തിനെ നിങ്ങൾ വിട്ടേക്കുക. തഉക്കുൽ, അത് തിന്നുന്നതിന് വേണ്ടി. ഫി അർലില്ല, അള്ളാഹൻ്റെ ഭൂമിയിൽ, അള്ളാഹൻ്റെ ഭൂമിയിൽ നടന്നു തിന്നാൻ വേണ്ടി നിങ്ങൾ ആ ഒട്ടകത്തിനെ വിട്ടേക്കുക. വല തമസ്സൂഹ ബിസൂഇൻ, അതിന് നിങ്ങളൊരു ഉപദ്രവവും ചെയ്യരുത്. ഫ യഅഖുദകും അദാബുൻ അലീം, അങ്ങനെ നിങ്ങൾ ചെയ്താൽ വേദനയേറിയ ശിക്ഷ നിങ്ങളെ പിടികൂടും. അപ്പോൾ വളരെ വ്യക്തമായി സമൂദ് ഗോത്രത്തോട് സ്വാലിഹ് നബി പ്രബോധനം ചെയ്യുന്നതും അവരൊരു ദൃഷ്ടാന്തം ചോദിച്ചതും ആ ദൃഷ്ടാന്തമായി ആയത്തായി അള്ളാഹു ഒട്ടകത്തിന് നൽകിയതും ആ ഒട്ടകം ഭൂമിയിൽ സ്വതന്ത്രമായി നടന്നുകൊള്ളട്ടെ എന്നവർ ഓർമ്മിപ്പിക്കുന്നതുമൊക്കെയാണ് ഈ അഅ്റാഫിൻ്റെ 73-ാമത്തെ ആയത്തിലും അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, സമൂദ് ഗോത്രം അൽ ഖബീലത്തുൽ മഅറൂഫ അല്ലദീന കാനൂ യസ്കുനൂൻ അൽ ഹിജർ വമാ ഹൗലഹു മിൻ അർളിൽ ഹിജാസ് വ ജസീറത്തിൽ അറബ്. ഇന്നത്തെ സൗദി അറേബ്യ, പഴയ ഹിജാസൊക്കെ ഉൾക്കൊള്ളുന്ന ജസീറത്തുൽ അറബിലെ ഒരു സ്ഥലത്താണ് ഈ തമൂദ് ഗോത്രവും ജീവിച്ചിരുന്നത്. അവരിലേക്കാണ് അറസലല്ലാഹു ഇലൈഹിം അഖാഹും സ്വാലിഹൻ നബിയൻ യദ്ഉഹും മിലൽ ഈമാനി വത്തൗഹീദി വയൻഹാഹും അനി ശിർക്കി വത്തൻദീദ്, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ശിർക്ക് ചെയ്യുന്നതിനെ വിരോധിച്ച് അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്കും ശരിയായ വിശ്വാസത്തിലേക്കും അവരെ ക്ഷണിക്കാൻ അവരിൽ നിന്നു തന്നെയുള്ള ഒരു പ്രവാചകനെ അവരിലേക്ക് നിയോഗിച്ചു എന്നാണ് സഅദി റഹമഹുല്ലാ ഇതിനെ വിശദീകരിച്ച് പറയുന്നത്. ദഅവത്തുഹു അലൈഹി സ്വലാത്തു വസ്സലാം മിൻ ജിൻസി ദഅവത്തി ഇഖ്വാനിഹി മിനൽ മുർസലീൻ, എല്ലാ അമ്പിയാക്കളും അവരിലേക്ക് അള്ളാഹു നിർദ്ദേശിച്ച ഓരോ ജനങ്ങളിലേക്കും ജനസമൂഹത്തിലേക്കും നിയോഗിച്ച അമ്പിയാക്കൾ എല്ലാവരും നിർവഹിച്ച അതേ ദൗത്യം സ്വാലിഹ് നബിയും സമൂദ് ഗോത്രത്തിൽ നിർവഹിക്കുന്നു. കാരണം എന്താണ്? അൽ അംറു ബി ഇബാദത്തില്ല, അള്ളാഹനെ മാത്രം ആരാധിക്കുക എന്നുള്ള കൽപ്പന. ബയാൻ അന്നഹു ലൈസ ലിൽ ഇബാദ് ഇലാഹുൻ ഗൈറല്ലാഹ്, അല്ലല്ലാത്തൊരു ഇലാഹും അവൻ്റെ അടിമകൾക്ക് സൃഷ്ടികൾക്ക് ആരാധിക്കാനില്ല എന്നവരെ വ്യക്തമാക്കി കൊടുക്കുക. അപ്പോൾ അതാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാമും അവിടെ നിർവഹിച്ചിട്ടുള്ളത്. അങ്ങനെ നിർവഹിച്ചു. അപ്പോൾ ആ ജനത അദ്ദേഹത്തോട് ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു അടയാളം വരണം എന്നാണ്. അള്ളാഹൻ്റെ പ്രവാചകനാണ് നീ എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണല്ലോ. അപ്പോൾ ഈ സമൂദ് ഗോത്രത്തിൻ്റെ പേര് ഒരു വ്യക്തിയിലേക്ക് ചേർത്തിട്ടാണ് ആ ഗോത്രത്തെ സമൂദ് ഗോത്രം എന്നു പറയുന്നത് എന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചതും നമുക്ക് കാണാൻ പറ്റും. നൂഹ് നബിയുടെ മകൻ സാമിൻ്റെ പുത്രൻ, ഇറമിൻ്റെ പുത്രൻ, ആസിറിൻ്റെ പുത്രൻ സമൂദ്, ആ സമൂദിലേക്ക് ചേർത്തുകൊണ്ടാണ് സമൂദ് ഗോത്രം എന്ന് അവരെപ്പറ്റി പറയുന്നത് എന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ പ്രത്യേകത പരിശുദ്ധ ഖുർആൻ വളരെ പല സ്ഥലങ്ങളിലും വിശദീകരിച്ചത് നമുക്കറിയാം. ആദ് സമുദായത്തിന് ശേഷം വക്കാനത്ത് സമൂദ് ബഅദ ആദ്, ആദ് സമുദായത്തിന് അള്ളാഹു നശിപ്പിച്ചതിന് ശേഷമാണ് സമൂദ് ഗോത്രം അവിടെ വളർന്നു വരുന്നത്. അത് ഷാമിൻ്റെയും ഹിജാസിൻ്റെയും ഇടയിലുള്ള ഒരു വാദിൽ ഖുറ വമഹവുലഹു, അവിടെയാണ് അവരുടെ വമസാക്കിനുഹും മഷ്ഹൂറത്തുൻ, അവരുടെ താമസസ്ഥലം പ്രസിദ്ധമാണ്, ചരിത്രത്തിൽ അറിയപ്പെട്ടതാണ്. കാരണം എന്താ വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഒരിക്കൽ തബൂക്കിലേക്ക് പോകുന്ന സമയത്ത് അതിലൂടെ സഞ്ചരിച്ചു എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്കിലേക്ക് പോയപ്പോൾ ഈ ഹിജറിൽ പിന്നെ സമൂദ് ഗോത്രത്തിൻ്റെ വീടുകൾ നിന്നിരുന്ന സ്ഥലത്ത് പ്രവാചകനും സ്വഹാബത്തും ഇറങ്ങി. അങ്ങനെ ജനങ്ങളും സമൂദ് ഗോത്രത്തിലെ സ്വാലിഹ് നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിൻ്റെ ജനതയും വെള്ളം കുടിച്ചിരുന്ന ആ കിണറും ആ ഒട്ടകം വെള്ളം കുടിക്കാൻ വേണ്ടി നിശ്ചയിച്ച ആ കിണറുമൊക്കെ അവർ കണ്ടു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് വിശദീകരിക്കപ്പെടുന്നത് കാണാൻ പറ്റും. ഏതായാലും അദ്ദേഹത്തിൻ്റെ ജനത അദ്ദേഹത്തോട് പറഞ്ഞത്, ഞങ്ങൾക്കും എന്ത് ചെയ്യണം, പിന്നെ ഒരു ദൃഷ്ടാന്തം വേണം എന്ന് പറഞ്ഞപ്പോഴാണ് അള്ളാഹു അവരുടെ വാദമെന്നോണം അവരിലേക്ക് എന്ത് ചെയ്യുന്നത്, പിന്നെ ഒരു ഒട്ടകത്തിനെ ഇറക്കി കൊടുക്കുന്നത്. പരിശുദ്ധ ഖുർആൻ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സമൂദ് ഗോത്രത്തിൻ്റെ ശക്തിയും അവരുടെ അവർക്ക് അള്ളാഹു കൊടുത്ത കഴിവും ബലവും അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. 74-ാമത്തെ ആയത്തിൽ സൂറത്തുൽ ആറാഫിൽ നമുക്കത് കാണാൻ പറ്റും. വദുക്കുറു ഇദ് ജഅലകും ഖുലഫാഅ മിൻ ബഅദി ആദ് വബവ്വഅകും ഫിൽ അർളി തത്തഖിദൂന മിൻ സുഹൂലിഹാ ഖുസൂറൻ വതൻഹിതൂന അൽജിബാല ബുയൂതൻ ഫദുക്കുറു ആലാ അല്ലാഹി വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ. ആദ് സമുദായത്തിന് ശേഷം വദുക്കുറു, നിങ്ങൾ ഓർക്കണം, സമൂദ് ഗോത്രത്തോട് സ്വാലിഹ് നബി പറയാണ്, നിങ്ങൾ ഓർക്കണം, ഇദ് ജഅലകും ഖുലഫാഅ മിൻ ബഅദി ആദ്, ആദ് സമുദായത്തിനു ശേഷം അവൻ നിങ്ങളെ പിൻഗാമികളാക്കി. വബവ്വഅകും ഫിൽ അർളി, നിങ്ങൾക്കവൻ ഭൂമിയിൽ വാസസ്ഥലമൊരുക്കി തന്നു. തത്തഖിദൂന മിൻ സുഹൂലിഹ ഖുസൂറൻ, അതായത് അതിലെ സമതലങ്ങൾ നിങ്ങൾ സൗദങ്ങൾ കൊട്ടാരങ്ങളുണ്ടാക്കി അവിടുള്ള സമതലങ്ങളിൽ. വതൻഹിതൂന അൽജിബാല ബുയൂതൻ, മലകൾ വെട്ടിയെടുത്ത് നിങ്ങൾ വീടിനെ വലിയ വലിയ പാറകൾ തുരന്ന്. വസമൂദല്ലദീന ജാബുസ്വഹ്റ ബിൽവാദ്, താഴ്വരകളിലെ പാറകൾ തുരന്ന് വീടുണ്ടാക്കിയിരുന്നു സമൂദ് ഗോത്രം എന്ന് വേറെ സൂറത്തുൽ ഫജറിൽ നമുക്ക് കാണാൻ പറ്റും. സ്വാലിഹ് നബി ഇവിടെയും അവരുടെ അവർക്കല്ല കൊടുത്ത അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഫദുക്കുറു ആലാ അല്ലാ, അള്ളാഹു നിങ്ങൾക്കു ചെയ്ത അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം. വലാത്ത് സൗഫിൽ അർളി മുഫ്സിദീൻ, നിങ്ങൾ അഹങ്കാരികളായി ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്, അതിരുവിട്ട് നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് അവരോട് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അവർക്ക് അള്ളാഹു കൊടുത്ത വലിയ അനുഗ്രഹമാണ് വലിയ വലിയ വീടുണ്ടാക്കാൻ, അല്ലെ, വലിയ പാറകൾ തുരന്നവർ വീടുണ്ടാക്കി സമതലങ്ങളിൽ, പാറ താഴ്വരകളിൽ അവർ വലിയ വലിയ സൗധങ്ങളുണ്ടാക്കി. അതൊക്കെ അല്ല കൊടുത്ത അനുഗ്രഹമാണ്, അത് നിങ്ങൾ ഓർക്കണം, ആ അള്ളാഹനെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്ന് സമൂദ് ഗോത്രത്തോട് സ്വാലിഹ് നബി ഓർമ്മിപ്പിക്കുകയാണ്. അവരുടെ പ്രതികരണം നമുക്കറിയാം. ഖാലൽ മല ഉല്ലദീന സ്തക്ബറു മിൻ ഖൗമിഹി, للذين استضعفوا لمن آمن منهم أتعلمون أن صالحا مرسل من ربه قالوا إنا بما أرسل به مؤمنون قال الملأ الذين استكبروا من قومه അദ്ദേഹത്തിൻ്റെ ജനതയിൽപ്പെട്ട അഹങ്കാരികളായ പ്രമാണിമാർ കാല പറഞ്ഞു അൽ മലഉ പ്രമാണിമാർ അല്ലദീനസ്തക്ബറു അഹങ്കാരികളായ പ്രമാണിമാർ മിൻ ഖൗമിഹി സ്വാലിഹ് നബിയുടെ ജനതയിൽപ്പെട്ട സമൂത് ഗോത്രക്കാരായ ആരോടവർ പറഞ്ഞു ലില്ലദീന ഒരു കൂട്ടരോട് ഉസ്തുദഇഫു ദുർബലരായി വളരെ അധകൃതർ എന്ന് അവരുടെ വിശ്വാസത്തിൽ അവരുടെ കണ്ണിൽ അവർ കണ്ടിരുന്ന ആളുകൾ അവരാരാണ് അവർ വിശ്വാസികളായി സ്വാലിഹ് നബിയിൽ വിശ്വസിച്ച പാവപ്പെട്ട കുറച്ചാളുകൾ അവരോട് പറഞ്ഞു ലിമൻ ആമന മിൻഹും അതഅലമൂന നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അറിയുന്നുണ്ടോ ഉറപ്പുണ്ടോ അന്ന സ്വാലിഹൻ മുർസലുൻ മിർ റബ്ബിഹി സ്വാലിഹ് അള്ളാഹുവിൽ നിന്ന് അയക്കപ്പെട്ട ഒരാൾ തന്നെയാണ് നിങ്ങൾക്കറിയോ എന്നാണ് ഈ പ്രമാണിമാർ വിശ്വസിച്ച സാധുക്കളായ ആളുകളോട് ചോദിക്കുന്നത് കാലു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനത പറഞ്ഞത് ഇന്നാബിമ ഉർസില ബിഹി മുഅ്മിനൂൻ തീർച്ചയായും ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നവരാണ് സ്വാലിഹ് നബിനെ ഏതൊന്നുമായി അയക്കപ്പെട്ടിട്ടുണ്ടോ അതിൽ ഞങ്ങൾ തീർച്ചയായും വിശ്വസിക്കുന്നുണ്ട് എന്ന് അവർ തീർത്ത് പറയുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ അള്ളാഹു അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങളും അവരുടെ നിലപാടുകളുമാണ്. അപ്പോൾ തിരിച്ചവർ വീണ്ടും പറയുന്ന ഖാലല്ലദീനസ്തക്ബറു ഈ ചോദ്യം ചോദിച്ച അഹങ്കാരികളായ ഈ പ്രമാണിമാർ തിരിച്ചു വീണ്ടും പറയാണ് ഇന്നാബില്ലദി ആമൻതും ബിഹി കാഫിറൂൻ എന്നാൽ നിങ്ങൾ ഏതൊന്നും വിശ്വസിക്കുന്നുണ്ടോ അതിൽ ഞങ്ങൾ എന്തു ചെയ്യാണ് അവിശ്വസിക്കുകയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതിൽ ഞങ്ങൾ ഇന്നാ തീർച്ചയായും ഞങ്ങൾ കാഫിറൂൻ ഞങ്ങൾ നിഷേധിക്കുകയാണ് ഏതിൽ ബില്ലദി ആമൻതും ബിഹി നിങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞ ഈ വിഷയത്തിൽ. കാരണം എന്താണ് ഹമലഹും അൽ കിബർ കിബർ അഹങ്കാരമാണ് അവരെ നയിക്കുന്നത് അല്ലേ സാധുക്കളായി ആളുകൾ വിശ്വസിച്ച കൂട്ടത്തിലൊന്നും ഞങ്ങൾ ഉണ്ടാകൂല ആ അഹങ്കാരം തലക്ക് കയറി അവരെന്താ ചെയ്തത് ഫഖറു നാഖത വഅതു അൻ അംരി റബ്ബിഹിം വഖാലു യാ സ്വാലിഹ് ഇത്തിനാ ബിമാ തഅദുന ഇൻ കുന്ത മിനൽ മുർസലീൻ ഫഖറു അന്നാക ആ ഒട്ടകത്തിനെ അള്ളാഹു ദൃഷ്ടാന്തമായി അവരിലേക്ക് നിയോഗിച്ച ആ ഒട്ടകത്തിനെ അവർ വെട്ടിക്കൊലപ്പെടുത്തി അറുത്തുകളഞ്ഞു ഫഖറു അന്നാക്കത്ത വഅതൗ അൻ അംരി റബ്ബിഹിം തങ്ങളുടെ രക്ഷിതാവിൻ്റെ കൽപ്പനയെ അവർ ധിക്കരിക്കുകയും ചെയ്തു വഅതൗ അവർ ധിക്കരിച്ചു അൻ അംരി കൽപ്പനയെ തൊട്ട് റബ്ബിഹിം തങ്ങളുടെ രക്ഷിതാവിൻ്റെ വഖാലു എന്നിട്ട് അവർ വെല്ലുവിളിക്കാണ് യാ സ്വാലിഹ് സ്വാലിഹ ഇത്തിന നീ ഒന്ന് കൊണ്ടുപോവാ ഞങ്ങൾക്ക് ബിമ തഅദുന നീ ഞങ്ങളോട് പറഞ്ഞ ആ വാഗ്ദാനം കരാർ ശിക്ഷ വരുന്നു പറഞ്ഞല്ലോ അതിങ്ങോട്ട് വരട്ടെ ഇൻ കുന്ത നീയാണെങ്കിൽ മിനൽ മുർസലീൻ നീയൊരു പ്രവാചകനാണെങ്കിൽ ആ ശിക്ഷയൊന്ന് ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്നവരുടെ ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ ഈ വെല്ലുവിളിക്ക് ഉള്ള മറുപടി അവിടെ കൃത്യമായി എന്ത് ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും അദ്ദേഹത്തിൻ്റെ ജനതയുടെ സ്വഭാവമാണ് ഇവിടെ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ആ സ്വഭാവത്തിലൂടെ പിന്നെ മുന്നോട്ട് പോയി, അതായത് അവരുടെ തൊട്ട് മുമ്പ് ജീവിച്ച ആദ് സമുദായത്തിൻ്റെ അവസ്ഥ അവർക്ക് വലിയൊരു പാഠമാണ്. ആ പാഠം അവർ മനസ്സിലാക്കാതെയാണ് അവരുടെ ഈ കളികൾ അതുൾക്കൊള്ളുക. അത് അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സ്വാലിഹ് നബി അലൈഹിസ്സലാം അല്ലേ. സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരെ ഓർമ്മിപ്പിക്കുന്നു. ആ ഓർമ്മിപ്പിക്കൽ അവർ ഗൗരവത്തിലെടുക്കാതെ സ്വാലിഹ് നബിൻ്റെ കൂടെ ദുർബലരായ കുറേ പാവപ്പെട്ടവരാണ്, അതുകൊണ്ട് ഈ അഹങ്കാരത്തിൻ്റെ മാർഗമാണ് ആ പ്രമാണിമാരായ ആളുകൾ അവർ സ്വീകരിക്കുന്നത്. വളരെ വ്യക്തമായി സ്വാലിഹ് നബി അവർ ഓർമ്മപ്പെടുത്തി യാ ഖൗമി ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും ആയ എൻ്റെ ജനങ്ങളെ ഇത് അള്ളാഹുവിൻ്റെ ഒട്ടകമാണ്, ഇത് നിങ്ങൾക്കൊരു ദൃഷ്ടാന്താണ്. ഫദറുഹാത്ത് കുൽഫി അർലില്ല അള്ളാഹിൻ്റെ ഭൂമിയിൽ അത് സ്വതന്ത്രമായി തിന്നു നടക്കട്ടെ, അതിനെ നിങ്ങൾ വിട്ടേക്കൂ. വല തമസ്സുഹാ ബിസൂഇൻ അതിനെ നിങ്ങൾ ഉപദ്രവിക്കരുത്. അങ്ങനെ നിങ്ങൾ ചെയ്ത ഫയഅഖുദകും അദാബുൻ ഖരീബ് നമ്മൾ നേരത്തെ സൂറത്തു അഅറാഫിൽ കേട്ട അതേ ആശയമുള്ള വചനമാണ് സൂറത്തുൽ ഹൂദിലെ ഈ 64-ാമത്തെ വചനം. അപ്പോൾ അവിടെ നമുക്കറിയാം ഇമാം സഈദ് റഹ്മത്തുള്ള വിശദീകരിക്കുന്നുണ്ട് ആ ഒട്ടക ലഹാ ഷുറുബും മിനൽ ബഅരി യൗമൻ ആ ഒട്ടകത്തെ നാക്കത്തിന് ഒരു ദിവസം കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാൻ. എന്നിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ പാല് അവർക്കെല്ലാവർക്കും കുടിക്കാം. അതേപോലെ അവർക്കും നിശ്ചയിക്കപ്പെട്ട ഒരു ദിവസം ഊഴമിട്ട് കുടിക്കണം കിണറ്റിൽ നിന്ന് വെള്ളം എന്നാണ് തീരുമാനിച്ചത്. അതേപോലെ ആ ഒട്ടകം സ്വതന്ത്രമായി നടക്കണം അള്ളാഹുവിൻ്റെ ഭൂമിയിൽ. അതിനെ തീറ്റുകയോ അതിനെ ഉപദ്രവിക്കുകയോ ഒന്നും നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല. പക്ഷെ അതിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഉപദ്രവിക്കരുത് എന്ന് സ്വാലിഹ് നബി അലൈഹി സ്വലാം അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ അതിനവരെന്താ ചെയ്തത്? ഫഅഖ്റൂഹ, 65-ാമത്തെ വചനം, അവരതിനെ വെട്ടിക്കൊന്നു. ഫഖാല, അപ്പോൾ സ്വാലിഹ് നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, തമത്തഊ ഫീ ദാരിക്കും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ എന്ത് ചെയ്യുക, സുഖമനുഭവിച്ചു കൊള്ളുക, ആസ്വദിച്ചോളിയും. എത്ര ദിവസം? സലാസത്ത അയ്യാം, ഇനി നിങ്ങൾക്ക് 3 ദിവസമേ ഉള്ളൂ. ദാലിക വഅദുൽ ഗൈറു മക്ദൂബ്, അത് തെറ്റാനിടയില്ലാത്തൊരു വാഗ്ദാനാണ്. ആ ശിക്ഷ നിങ്ങൾക്ക് വരുന്ന ചെയ്യും. 3 ദിവസത്തിൻ്റെ അപ്പുറം നിങ്ങൾക്ക് അള്ളാഹൻ്റെ ശിക്ഷ വന്നെത്തുക തന്നെ ചെയ്യും എന്ന് സ്വാലിഹ് നബി അവർ ഉറപ്പെടുത്തുകയാണ്. ഏതായാലും ആദ് സമൂദ് ഗോത്രവും അവരിലേക്ക് നിയോഗിച്ച സ്വാലിഹ് നബി അലൈഹി സ്വലാമും അദ്ദേഹത്തിൻ്റെ പ്രബോധനവും ആ ജനതയിലേക്ക് അള്ളാഹു നിയോഗിച്ച ഒട്ടകവും ഒരുപാട് ഗുണപാഠങ്ങളും ചരിത്രത്തിൽ ഉറപ്പെടുത്തലാണ് നമുക്ക് നൽകുന്നത്. അള്ളാഹു അല്ലാഹുവിൻ്റെ ഖുർആൻ യഥാവിധ്യം മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് തൽക്കാലം അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: ജസാക്കുമുള്ള ഖൈറൻ. ശ്രോതാക്കൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. സൂറത്ത് ഹൂദിലെ 65-ാമത്തെ വചനത്തിന്റെ പഠനമാണ് ഒട്ടകം സമൂദ് ഗോത്രത്തിലേക്കുള്ള ദൃഷ്ടാന്തം. ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് ബഹുമാനായ ജംഷീർ സലാഹി.
2: വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച് അർദ്ധസത്യങ്ങൾ നിറച്ച് ആരോപണങ്ങൾ തൊടുത്തുവിട്ട് അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ് ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച് ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപ്പദം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരജ്ഞങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തനങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടാണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തറങ്ങും, ചിലപ്പോൾ 10 സൂക്തറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രവാചകന്മാർ അഖിലവും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരും അവനിൽ ഭരമേൽപ്പിക്കുന്നവരുമായിരുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക.
3: فَإِنَّ مَعَ الْعُسْرِ يُسْرًا إِنَّ مَعَ الْعُسْرِ يُسْرًا
2: എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിൻ്റെ മലയാളത്തിലെ പ്രാമാണിക വ്യാഖ്യാന ഗ്രന്ഥമായ മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള തഫ്സീറിനെ അടിസ്ഥാനമാക്കി സൂറത്ത് ഹൂദിലെ 18 മുതൽ 24 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും ഇപ്പോൾ കേൾക്കാം.
5: വചനം 18. വമൻ ആർ അദ്ലമു, കൂടുതൽ വലിയ അക്രമി, മിമ്മൻ, ഒരുത്തനേക്കാൾ, ഇഫ്തറ, അവൻ കെട്ടിച്ചമച്ചു, അലല്ലാഹി, അല്ലാഹുവിന്റെ പേരിൽ, കദിബൻ, കളവ്. ഉലായിക്ക, അക്കൂട്ടർ, യുഅറബൂന, അവർ ഹാജരാക്കപ്പെടും, അല റബ്ബിഹിം, അവരുടെ റബ്ബിങ്കൽ. വയക്കൂലു, പറയും, അൽ അഷ്ഹാദു, സാക്ഷികൾ, ഹാഉലായി, ഇക്കൂട്ടർ, അല്ലദീന, യാതൊരുത്തരാണ്, കദബു, അവർ കളവു പറഞ്ഞു, അല റബ്ബിഹിം, അവരുടെ റബ്ബിനെപ്പറ്റി. അല അറിയുക, ലഅനത്തുല്ലാഹി, അല്ലാഹുവിന്റെ ശാപം, അലദ്ദാലിമീൻ, അക്രമികളുടെ മേൽ.

0: ربهم ألا لعنة الله على الظالمين.
1: ആരാണ് അള്ളാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിച്ചമച്ചവനേക്കാൾ അക്രമിയായുള്ളവൻ? അഥവാ ആരുമില്ല. അക്കൂട്ടർ തങ്ങളുടെ റബ്ബിങ്കൽ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ് അഥവാ ഹാജരാക്കപ്പെടുന്നതാണ്. സാക്ഷികൾ പറയുകയും ചെയ്യും, ഇക്കൂട്ടർ അള്ളാഹുവിന്റെ പേരിൽ വ്യാജം പറഞ്ഞവരാകുന്നു. അല്ല, അറിഞ്ഞേക്കുക, അള്ളാഹുവിന്റെ ശാപം അക്രമികളുടെ മേലുണ്ടാവട്ടെ.
0: വചനം 19. അല്ലദീന യാദൃത്തർ യസുദ്ദൂന, അവർ തടയുന്നു, അൻ സബീലില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന്, വയബുഗൂനഹ, അതിന് കാംക്ഷിക്കുകയും, ഐവജ, വക്രത, വഹും, അവരാകട്ടെ, ബിൽ ആഖിറത്തി, പരലോകത്തെ, ഹും, അവർ, കാഫിറൂൻ, അവർ നിഷേധിക്കുന്നു.

0: അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുകയും അതിന് വക്രതയുണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരുടെ മേൽ, അവരാകട്ടെ പരലോകത്തിൽ അവിശ്വസിച്ചവരുമാണവർ.
1: ഇഹത്തിൽ വെച്ച് അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മഹ്ഷർ മഹാസമ്മേളന സമയത്ത് അനുഭവപ്പെടാനിരിക്കുന്ന അപമാനവും വഷളത്വവും അള്ളാഹു മുൻകൂട്ടി അറിയിക്കുകയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ അവർ അവിടെ ഹാജരാക്കപ്പെടുമ്പോൾ അവരെ ചൂണ്ടിക്കൊണ്ട് അവർ മുമ്പ് ചെയ്തിരുന്ന അക്രമങ്ങളും അനീതികളും അവിടെ പരസ്യപ്പെടുത്തുകയും അവർ ശപിക്കപ്പെട്ടവരായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് സ്വയം തെറ്റിപ്പോകുക, മറ്റുള്ളവരെ തെറ്റിപ്പിക്കുക, സത്യസനാതന മാർഗത്തെ വക്രവും കൊള്ളരുതാത്തതുമായി ചിത്രീകരിക്കുക മുതലായ കൃത്യങ്ങളായിരുന്നുവല്ലോ അവർ ചെയ്തിരുന്നത്. അതെല്ലാം അവിടെ വെച്ച് അവരെപ്പറ്റി പരസ്യപ്പെടുത്തപ്പെടും. അള്ളാഹുവിന് സമന്മാരോ മക്കളോ ഉണ്ടെന്ന വാദം, അവന്റെ അടുക്കൽ വല്ലവരും ശുപാർശ നടത്തി തങ്ങൾക്ക് രക്ഷ കിട്ടുമെന്ന വാദം, പരലോക ജീവിതത്തെയും പ്രതിഫല നടപടികളെയും കുറിച്ചുള്ള നിഷേധം, വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും മുഖേന വ്യക്തമായി അറിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുടെ നിഷേധം, അവയെ കൽപ്പിച്ചുകൂട്ടി ദുർവ്യാഖ്യാനം ചെയ്യൽ ആദിയായവയെല്ലാം അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറഞ്ഞുണ്ടാക്കൽ തന്നെ. സാക്ഷികൾ എന്ന് പറഞ്ഞതിൽ മലക്കുകൾ, പ്രവാചകന്മാർ, സജ്ജനങ്ങൾ എന്നിവരെല്ലാം ഉൾപ്പെടുമായിരിക്കും. സ്വന്തം അവയവങ്ങൾ പോലും പാപികൾക്കെതിരായി സാക്ഷി പറയുമെന്ന് 41-ാമത്തെ സൂറത്തിലെ 20-ാമത്തെ ആയത്ത്, 36-ാമത്തെ സൂറത്തിലെ 65-ാമത്തെ ആയത്ത് മുതലായ സ്ഥലങ്ങളിൽ അള്ളാഹു അറിയിച്ചിട്ടുണ്ട് താനും. സൂറത്തുൽ മുഅ്മിനിൽ അള്ളാഹു പറയുന്നു, സാരം: ഐഹിക ജീവിതത്തിലും സാക്ഷികൾ നിലകൊള്ളുന്ന ദിവസത്തിലും നമ്മുടെ റസൂലുകളെയും വിശ്വസിച്ചവരെയും നിശ്ചയമായും നാം സഹായിക്കും. അതായത് അക്രമികൾക്ക് അവരുടെ ഒഴിവ് കഴിവ് ഉപകാരം ചെയ്യാത്ത ദിവസത്തിൽ അവർക്ക് ശാപമുണ്ടായിരിക്കും, അവർക്ക് കടുത്ത വാസസ്ഥലവും ഉണ്ടായിരിക്കും. സൂറത്ത് മുഅ്മിൻ 51-52. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അഹ്മദ്, ബുഖാരി, മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി മുതലായ പലരും ഉദ്ധരിച്ച ഒരു ഹദീസിന്റെ സാരം ഇങ്ങനെയാകുന്നു: റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു: സത്യവിശ്വാസിയെ അള്ളാഹു അടുത്തു വരുത്തി അവൻ്റെ കാവലിലാക്കുകയും മറ്റു മനുഷ്യരിൽ നിന്ന് അവരെ മറച്ചു നിർത്തുകയും അവൻ്റെ പാപങ്ങളെ അവനെ കൊണ്ട് ഏറ്റുപറയിക്കുകയും ചെയ്യും. അവനോട് അവൻ പറയും: ഇന്ന പാപം നിനക്കറിയാമോ? ഇന്ന പാപം നിനക്കറിയാമോ? അവൻ പറയും: റബ്ബേ, എനിക്കറിയാം. അങ്ങനെ അവൻ്റെ പാപങ്ങളെ അവനെ കൊണ്ട് സമ്മതിപ്പിക്കുകയും താൻ നാശത്തിൽ പതിച്ചു അഥവാ ശിക്ഷകർഹനായി എന്ന് അവന് മനസ്സിൽ തോന്നുകയും ചെയ്യുമ്പോൾ അള്ളാഹു പറയും: എന്നാൽ ഇഹത്തിൽ വെച്ച് നിനക്ക് ഞാൻ അവയെ മറ്റുള്ളവർ കാണാതെ മറച്ചുവെച്ച് തന്നു. ഇന്ന് നിനക്ക് ഞാൻ അവയെ പുറത്തു തരുന്നു. പിന്നീട് അവൻ്റെ നന്മകൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥം അവന് നൽകപ്പെടും. അവിശ്വാസിയും കപടവിശ്വാസിയുമാകട്ടെ, അവരെക്കുറിച്ച് സാക്ഷികൾ പറയും: ഇക്കൂട്ടർ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറഞ്ഞവരാണ്. അല്ല, അറിഞ്ഞേക്കുക, അള്ളാഹുവിൻ്റെ ശാപം അക്രമികളുടെ മേലുണ്ടാവട്ടെ. ഈ അക്രമികളെപ്പറ്റി അള്ളാഹു തുടർന്നു പറയുന്നു.
2: വചനം 20. ഉലായിക അക്കൂട്ടർ, ലം യകൂനു, അവർ ആയിരുന്നിട്ടില്ല, മുഅജിസീന, അശക്തരാക്കുന്നവർ, ഫിൽ അർദി, ഭൂമിയിൽ, അമാകാന, ഉണ്ടായിരുന്നിട്ടുമില്ല, ലഹും, അവർക്ക്, മിന്ദൂനി, കൂടാതെ, അള്ളാഹി, അള്ളാഹുവിനെ, മിൻ ഔലിയാ, രക്ഷാകർത്താക്കളിൽ നിന്നും, യുദാഅഫു, ഇരട്ടിയാക്കപ്പെടും, ലഹും, അവർക്ക്, അൽ അദാബു, ശിക്ഷ, മാക്കാനു, അവരായിരുന്നില്ല, യസ്തതിഊന, അവർക്ക് കഴിയുക, അസ്സമഅ, കേൾക്കൽ, വമാക്കാനു, അവർ ആയിരുന്നുമില്ല, യുബ്സിറൂൻ, അവർ കണ്ടറിയുക.

0: ഭൂമിയിൽ വെച്ച് അള്ളാഹുവിനെ അശക്തരാക്കി തോൽപ്പിക്കുന്നവരായിരുന്നില്ല. അള്ളാഹുവിനെ കൂടാതെ അവർക്ക് യാതൊരു രക്ഷാകർത്താക്കളും ഉണ്ടായിരുന്നുമില്ല. അവർക്ക് ശിക്ഷ ഇരട്ടിയായി നൽകപ്പെടുന്നതാണ്. അവർക്ക് കേൾക്കുവാൻ സാധ്യമായിരുന്നില്ല, അവർ കണ്ടറിഞ്ഞിരുന്നുമില്ല.
1: വേണ്ടുന്നതൊന്നും കേട്ടു മനസ്സിലാക്കുവാനോ കണ്ടറിയുവാനോ കൂട്ടാക്കാത്ത നിലപാടാണവർ ഇഹത്തിൽ വെച്ച് കൈക്കൊണ്ടിരുന്നത്. അതാണവർക്ക് ഇത്രയും കടുത്ത അനുഭവം നേരിടുവാൻ കാരണം. വല്ല അഭയമോ സഹായമോ സമ്പാദിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പിടിയിൽപ്പെടാതെ അവനെ തോൽപ്പിച്ചു രക്ഷപ്പെടുമാറുള്ള രക്ഷകർത്താക്കളും ഭൂമിയിൽ അവർക്കുണ്ടായിരുന്നത് കൊണ്ടൊന്നുമല്ല ഇഹലോകത്ത് വെച്ച് അള്ളാഹു അവരെ ശിക്ഷിക്കാതിരുന്നത്. ശിക്ഷാ നടപടി പരലോകത്ത് വെച്ചായിരിക്കുമെന്നുള്ള അവൻ്റെ നിശ്ചയം അനുസരിച്ചാകുന്നു അത് എന്ന് സാരം. അവരുടെ കുറ്റത്തിൻ്റെ ഗൗരവത്തിനും കാഠിന്യത്തിനും പുറമെ മറ്റുള്ളവരെ കൂടി വഴിതെറ്റിക്കുന്നവരായിരുന്നുവല്ലോ അവർ. അതാണവർക്ക് ഇരട്ടിക്കണക്കിൽ ശിക്ഷ ലഭിക്കുവാനുള്ള കാരണം. അള്ളാഹു തുടരുന്നു.
2: വചനം 21. ഉലായിക അക്കൂട്ടർ അല്ലദീന യാദരുത്തർ ഖസിറു, അവർ നഷ്ടപ്പെടുത്തി അംഫുസഹും അവരെ തന്നെ. വദല്ല തെറ്റിപ്പോവുകയും ചെയ്തു അൻഹും അവരിൽ നിന്ന്. മാ യാതൊന്ന്, കാനു അവരായിരുന്നു, യഫ്തറൂൻ അവർ കെട്ടിച്ചമക്കുക.

0: അക്കൂട്ടരത്രേ തങ്ങളെ തന്നെ സ്വയം നഷ്ടപ്പെടുത്തിയവർ. അവർ കെട്ടിച്ചമച്ചിരുന്നത് എല്ലാം അവരെ വിട്ടു തെറ്റി മറഞ്ഞു പോകുകയും ചെയ്യുന്നതാണ്.
1: വചനം 22. ലാജറമ, തെറ്റില്ല. അന്നഹും, അവരെന്നത്, ഫിൽ ആഖിറത്തി, പരലോകത്തിൽ, ഹും, അവർ, അൽ അഖ്സറൂൻ, ഏറ്റവും വലിയ നഷ്ടക്കാർ.
2: ലാജറമ അന്നഹും ഫിൽ ആഖിറത്തി ഹുമുൽ അഖ്സറൂൻ.
0: നിസ്സംശയമത്രേ അവർ തന്നെയാണ് പരലോകത്തിൽ ഏറ്റവും നഷ്ടക്കാർ എന്നുള്ളത്.
3: ലാജറമ എന്ന വാക്കിന്റെ ഘടനയും സാക്ഷാൽ അർത്ഥത്തെയും കുറിച്ച് ഭാഷാ പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളാണുള്ളത്. എങ്കിലും അതിന്റെ തൊട്ടുപറയുന്ന കാര്യം സംശയരഹിതവും ന്യായയുക്തവുമാണെന്ന അർത്ഥത്തിലാണ് അതിന്റെ പ്രയോഗം എന്നുള്ളതിൽ എല്ലാവരും യോജിക്കുന്നു. അവിശ്വാസികളായ അക്രമകാരികളുടെ പര്യവസാനത്തെപ്പറ്റി വിവരിച്ച ശേഷം സത്യവിശ്വാസികളായ സൽക്കർമ്മികളുടെ ഭാവി എന്തായിരിക്കുമെന്ന് തുടർന്ന് വിവരിക്കുന്നു.
1: വചനം 23. ഇന്നല്ലദീന, നിശ്ചയമായും യാതൊരുത്തർ, ആമനു, അവർ വിശ്വസിച്ചു, വഅമിലു, അവർ പ്രവർത്തിക്കുകയും ചെയ്തു, അസ്സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ, വഅഖ്ബതു, അവർ വിനയപ്പെടുകയും ചെയ്തു, ഇലാ റബ്ബിഹിം, അവരുടെ റബ്ബിലേക്ക്, ഉലായിക അക്കൂട്ടർ, അസ്ഹാബു, ആൾക്കാർ, അൽജന്നത്തി, സ്വർഗത്തിൻ്റെ, ഹും, അവർ, ഫീഹ, അതിൽ, ഖാലിദൂൻ, നിത്യവാസികൾ,

0: നിശ്ചയമായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും തങ്ങളുടെ റബ്ബിങ്കലേക്ക് മടങ്ങി വിനയപ്പെടുകയും ചെയ്തിട്ടുള്ളവർ അക്കൂട്ടർ സ്വർഗത്തിന്റെ ആൾക്കാരാകുന്നു. അവരതിൽ നിത്യവാസികളായിരിക്കും.
1: സത്യവിശ്വാസികളുടെ പര്യവസാനത്തെപ്പറ്റി ചുരുക്കി വിവരിച്ച ശേഷം രണ്ടു കൂട്ടരുടെയും ഇടക്ക് ഉപമാരൂപത്തിൽ ഒരു താരതമ്യം ചൂണ്ടിക്കാട്ടുന്നു.
2: വചനം 24. മസലു ഉപമ അൽ ഫരീഖൈനി, രണ്ടു കൂട്ടരുടെ, കൽ അഅമ അന്ധനെപ്പോലെ, വൽ അസ്വമ്മി ബധിരനെയും, വൽ ബസീരി കാഴ്ചയുള്ളവനെയും, വസ്സമീഇ കേൾവിയുള്ളവനെയും. ഹൽ യസ്തവിയാനി, രണ്ടുപേരും സമമാകുമോ? മസലൻ ഉപമയിൽ. അഫലാ തദക്കറൂൻ, അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കുന്നില്ലേ?

0: അന്ധനും ബധിരനും കാണുന്നവനും കേൾക്കുന്നവനും എന്ന പോലെയാകുന്നു. അവർ രണ്ടു കൂട്ടരും ഉപമയിൽ സമമാകുമോ? അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കുന്നില്ലേ?
1: അവിശ്വാസികളെ അന്ധന്മാരോടും ബധിരന്മാരോടും, സത്യവിശ്വാസികളെ നേരെ മറിച്ച് കാഴ്ചയും കേൾവിയും ഉള്ളവരോടും ഉപമിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആനിനെയും നിഷേധിക്കുന്ന ഈ മുശ്രിക്കുകളെ പോലെ മുൻ പ്രവാചകന്മാരെയും അവരുടെ പ്രബോധനങ്ങളെയും നിഷേധിച്ചിരുന്ന ചില സമുദായങ്ങളുടെ കഥകളാണ് തുടർന്ന് വിവരിക്കുന്നത്. ഒന്നാമത്തെ സമുദായമായ നൂഹ് നബി അലൈഹിസ്സലാമയുടെ സമുദായത്തിന്റെ കഥ കൊണ്ട് തന്നെ അതാരംഭിക്കുകയും ചെയ്യുന്നു.
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് ഹൂദിൻ്റെ 18 മുതൽ 24 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേട്ടത്. തഫ്സീർ അമാനി സമാപിക്കുന്നു.
3: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തു തന്നെയുണ്ട്.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റേതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും മിൻ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം.
3: പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി കാതോർക്കുക. ഹിഫ്ളുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ മുദ്ദസിർ 5-7 വരെ ജാഫർ സലഫി പാരായണം ചെയ്യുന്നു. നിങ്ങളിതുവരെ കാതോർത്തത് ഹിഫ്ളുൽ ഖുർആൻ, ജാഫർ സലഫി വിശുദ്ധ ഖുർആൻ സൂറ മുദ്ദസിർ 5-7 വരെ വചനങ്ങൾ പാരായണം നിർവഹിച്ചത്. പീസ് ഖുർആൻ റേഡിയോ കാതോർക്കുക അടുത്ത പരിപാടി ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് ജുസ് 7. ഇന്ന് പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി.

وهو الحق قل لست عليكم بوكيل لكل نبأ مستقر وسوف

الأرض بالحق ويوم يقول كن فيكون قوله الحق وله

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജുസ് 7, ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി പാരായണം നിർവഹിച്ചത്.
1: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്തുർ റഹ്മാൻ 58 മുതൽ 78 വരെയുള്ള വചനങ്ങൾ കുഞ്ഞുകാരികളുടെ ശബ്ദത്തിൽ കേൾക്കാം. പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: ജസാക്കുമുള്ളാഹു ഖൈറ പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം സൂറത്തുർ റഹ്മാൻ 58 മുതൽ 78 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: അല്ലാഹു റബ്ബുനാ ഹുവൽ ഇലാഹു ലഹു മിനൽ അസ്മാഇ.
2: വിശ്വാസ കാര്യങ്ങളിലെ അല്ലാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: أعوذ بالله من الشيطان الرجيم.

ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തൻസീലിൽ പാരായണം നിർവഹിച്ചുകൊണ്ട് അഷ് ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദാണ് നമുക്കൊപ്പം സ്റ്റുഡിയോയിലുള്ളത്.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ വിശുദ്ധ ഖുർആൻ പാരായണവുമായി അബ്ദുൽ അസീസ് അൽ അഹമ്മദ് ആണ് നമുക്കൊപ്പം ചേർന്നത്.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ്, എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി പാരായണ പഠനം. പഠനം നിർവഹിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ വഅല ആലിഹി വസഹ്ബി അജ്മാഇൻ. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി അടുത്ത സൂറത്ത് നോക്കാം. അടുത്ത സൂറത്ത് കാഫിറൂൺ ആണ്. നോക്കാം.

0: ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് യാ അയ്യുഹ, യാ അയ്യുഹ മദ് ആണ്. അതുപോലെ ലാ അഅബുദു, അതുടെ മദ്ദാണ്. മറ്റോടത്തൊക്കെ ഉണ്ട് വലാ അന്തും, അന്തും അന്തും എന്തേന്ന് നിയമം ഇഖ്ഫാ,
1: ഇഖ്ഫാ.
0: ആ പിന്നെ മാ അഅബുദു, വലാ അന, അതും ഇതൊക്കെ നീട്ടേണ്ട സ്ഥലങ്ങളാണ്, മദ്ദുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഇദ്ഗാം ബിഗുന്നയാണ്. തൻവീനു ശേഷം മീം വന്നു, തൻവീനു ശേഷം മീം വന്നാൽ ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ മീം ശരിക്ക് ഗുന്നത്തോടുകൂടി ഉച്ചരിക്കുക. മറ്റൊന്ന് അബത്തും, ദാലിന് ശേഷം ത ആണ്. അത് ആ ദാലിനെ തായിലേക്ക് ഇദ്ഗാം ചെയ്യണമെന്നാണ്. അപ്പം അതിൻ്റെ ഇരട്ടിപ്പിച്ച് ശബ്ദോടുകൂടി ഉച്ചരിക്കണം. അബത്തും,
1: അബത്തും.
0: പിന്നെ വല അന്തും ഇതുപോലെ തന്നെ മദ് അന്തും, അങ്ങനെ തന്നെ മാ അബുദ് അങ്ങനെ തന്നെ. അപ്പം ഇനി ഒന്ന്

0: സൂറത്തുൽ കാഫിറൂനും കഴിഞ്ഞു. ഇനി ലാമിൻ്റെയും റാഇൻ്റെയും നിയമങ്ങളാണ് ഇനി പഠിക്കാനുള്ളത്. അതായത് തഫ്ഹീം തർഖീഖ് എന്ന് രണ്ട് സംഗതികളുണ്ട്. അതായത് തഫ്ഹീം അല്പം സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കുക എന്നാണ് നമുക്ക് പൊതുവാണെങ്കിൽ മലയാളത്തിൽ പറയാവുന്നത്. അതായത് ല എന്നത് ല എന്നാക്കി ഉച്ചരിക്കുക, അതുപോലെ റ എന്നത് റ, റ എന്നത് റ ആക്കുക, അതിനാണ് തഫ്ഹീം എന്ന് പറയുക. റ അത് രസ്തഗ്ഫിർഹു ര പറഞ്ഞു നമ്മൾ. അതുപോലെ മിൻ ശരി അതിന് തർഖീഖ് എന്നാണ് പറയുക. മലയാളത്തിലെ ര എന്ന ശബ്ദത്തോട് ഏകദേശം സാമ്യമുണ്ട്, അതിന് മനസ്സിലായില്ല. അപ്പോൾ അതാണ് തഫ്ഹീം തർഖീഖ് എന്ന് രണ്ട് പറയും. ഒന്ന് സ്വരഭാരം, റ എന്ന് പറയുമ്പോൾ സ്വരഭാരം, തഫ്ഹീം ര എന്നാവുമ്പോൾ തർഖീഖ്. റ തഫ്ഹീം ചെയ്യേണ്ടത് എവിടെയൊക്കെയാണെന്ന് ഒന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തേത് റാക്ക് ഫതഹോ ലമ്മോ കൊടുക്കുമ്പോൾ, റാക്ക് ഫതഹ് അല്ലെങ്കിൽ ലമ്മ്. അതായത് ഇപ്പോൾ ഉദാഹരണം റബ്ബന റാ എന്ന് പറയണം. അതുപോലെ റുബ്ബമ, അർറഹ്മാൻ, വർറുജ്ജ വർറുജ്ജ, ഫതഹും ലമ്മുമാകുമ്പോൾ, ഫതഹോ ലമ്മോ ഹർക്കത്ത് നൽകപ്പെടുമ്പോൾ തഫ്ഹീമായിട്ട്, അതായത് സ്വരഭാരത്തോടുകൂടി റ എന്ന രൂപത്തിൽ ശബ്ദത്തിൽ ഉച്ചരിക്കണം. രണ്ടാമത്തേത് റാക്ക് സുക്കൂന്, അതിന് തൊട്ട് മുമ്പുള്ളതിന് ലമ്മോ ഫതഹോ വരിക. റാക്ക് മുമ്പുള്ള അക്ഷരത്തിന് ഫതഹ് അല്ലെങ്കിൽ ലമ്മ്, അങ്ങനെ ആകുമ്പോഴും തഫ്ഹീമായിട്ട് തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. ഇതുപോലെ ഖുർആൻ, ഖുർആൻ. അതുപോലെ ഫിദ്ദർക്കി, ഫിദ്ദർക്കി,
1: ഫിദ്ദർക്കി.
0: അതുപോലെ ഖുർബാനൻ,
1: ഖുർബാനൻ,
0: ഖറിയത്ത്,
1: ഖറിയത്ത്.
0: ഇതൊക്കെ റാക്ക് സുക്കൂനാണ്, അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം ഒന്നുകിൽ ഫതഹ് അല്ലെങ്കിൽ ലമ്മ്. മൂന്നാമത്തേത് റാക്ക് സുക്കൂന് തന്നെ, പക്ഷെ തൊട്ട് മുമ്പുള്ള ഹർഫിന് താൽക്കാലികമായൊരു കസർ ഉണ്ടാകുക. അസില് കസറല്ല, താൽക്കാലികമായി ഖിറാഅത്തിന് വേണ്ടി അത് കസറാക്കി മാറ്റും. ഇതുപോലെ ഇനിർത്തബ്തും, അവിടെ ഇൻ ഇർത്തബ്തു എന്നാണ്. നൂന് ശരിക്കും സുക്കൂനാണ്, പക്ഷെ ഓതാൻ വേണ്ടി എന്ത് ചെയ്യും? ഇനിർ, ഇൻ എന്നത് ഇനി എന്നാക്കും. ഇനിർത്തബ്തു. അപ്പൊ ഇനി എന്നതിന്റെ കസറ് ആരിൽ നൈന അറബി പറയാം, ആരിലായ കസർ. അതായത് താൽക്കാലികമായി ഉണ്ടാക്കിയ, അവിടെ യഥാർത്ഥത്തിൽ കസറല്ല, യഥാർത്ഥത്തിൽ സുക്കൂനാണ്, പക്ഷേ ഖിറാഅത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇനി ഉർത്തബ്തും. അതുപോലെ ലിമനി ഉർത്തള,
1: ലിമനി
0: ഉർത്തള,
1: അമിർത്താബു.
0: ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.
3: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ അത്തഹ്സീൻ പ്രോഗ്രാമിന്റെ ഒരു പുതിയ എപ്പിസോഡിൽ ഇന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശറിൽ നിന്നും 7-8 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്നത്. സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പമുള്ളത് ഹാഫിദ് അബ്ദുൽ ഷക്കൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഹശറിലെ 7-8 ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
6: الله على رسوله من أهل القرى فلله وللرسول ولذي القربى واليتامى والمساكين وابن السبيل كي لا يكون دولة بين الأغنياء منكم وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا واتقوا الله إن الله شديد العقاب للفقراء المهاجرين الذين أخرجوا من ديارهم وأموالهم يبتغون فضلا من الله ورضوانا وينصرون الله ورسوله أولئك هم الصادقون.
5: രണ്ട് ആയത്തുകൾ പറയാനും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ സ്വാഭാവികമായിട്ട് വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും. മാ അഫ അല്ലാഹ്, ഇവിടെ മാ മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടേണ്ട മദ്ദാണ് മുൻഫസിൽ. അഫ അല്ലാഹ് മദ് മുത്തസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം, മദ് മുത്തസിൽ വാജിബാണ്.
6: മാ അഫ അല്ലാഹു അലാ റസൂലി, അല റസൂലിഹ്
5: നിർത്തുമ്പോൾ റസൂലിഹ എന്ന് സുക്കൂൻ നൽകിക്കൊണ്ട് നിർത്തണം.
6: അല റസൂലിഹി മിൻ അഹ്ലി,
5: മിൻ അഹ്ലി അല്ല മിൻ അഹ്ലി. ഇവിടെ നൂനിനെ ഇസ്ഹാർ ചെയ്ത് ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം.
6: മിൻ അഹ്ലി, മിൻ അഹ്ലിൽ ഖുറാ ഫലില്ലാഹി വലിർ റസൂലി,
5: വലിർ റസൂലി അല്ല
6: വലിർ റസൂലി വലിദിൽ ഖുർബ,
5: വലിസി അല്ല
6: ولذي القربى,
5: قافن لو تشارم شدكنام
6: ولذي القربى, قربى ألا
5: رائنة أدقم تكرير چيارد رر إن شبدم أدقم مندابرد
6: قربى واليتامى والمساكين وبن السبيل وبن السبيل كيلا كيلا يكون دولة كيلا يكون دولة بين ال
5: تنوين الشاشم باء
6: دولة
5: تنوين الشاشم باء والنال تنوين ميماكي ماتنا هذا نون ساكنة يعنقلم شري إذن إقلاب إننا نبريغا
6: دولة بين ال
5: അതാണ് ഖുർആനിൽ ചെറിയൊരു മീം കാണാൻ പറ്റും തൻവീൻ്റെ സ്ഥാനത്ത്. ദൂലതൻ ബൈനൽ അഗ്നിയാഇ, ബൈനൽ അഗ് ഗൈന് തൊണ്ടയുടെ മുകൾ ഭാഗമാണ് മഖ്റജ്, ശ്രദ്ധിക്കണം. അഗ് അഗ്നിയാഇ മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മിൻകും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. വമാ ആതാകും മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, ഫഖുദൂഹു فخذوه فخذوه الا ذال فخذوه وما نهاكم نهى ها തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്. وما نهاكم عنه ഇവിടെ نهاكم ع ساكنه മീമിന് ശേഷം عين ഓതുമ്പോൾ نهاكم منه منه എന്ന് പറയുന്നത് نهاكم عنه عنه فانتهوا നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഫൻതഹു വത്തഖുല്ലാഹ് അവിടെ നിർത്തുമ്പോൾ വത്തഖുല്ലാഹ് ഹാഇന് സുക്കുൻ നൽകിക്കൊണ്ട് രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടിക്കൊണ്ടാണ് നിർത്തേണ്ടത്. ഇന്നല്ലാഹ നൂനിനെ ഷദ് മണിക്കണം. ഷദീദുൽ ഇഖാബ് ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ഇന്നല്ലാഹ ഷദീദുൽ ഇഖാബ്. അടുത്ത ആയത്ത് ലിൽ ഫുഖറായിൽ മുഹാജിരീന, ലിൽ ഫുഖറായി ഫുഖറ അല്ല ഫുഖാ, ഫുഖറായി മദ് മുത്തസിലാണ്, മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. അൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജു, ഉഖ്രിജു മിൻ ദിയാരിഹിം, ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫ ബിഗുന്ന മിൻ ദിയാരിഹിം വ അംവാലിഹിം, സാക്കിന മീമിന് ശേഷം വ വന്നാൽ മിൻ ദിയാരിഹിം വ, രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് കൃത്യമായിട്ട് ഉച്ചരിക്കണം. വ എം വ, വ എം വ, ഇവിടേക്ക് അതുപോലെ തന്നെ. വ അംവാലിഹിം യബ്തഗൂന, യബ് യബ്തഗൂന, യബ്തഊന അല്ല യബ്തഗൂന, ഫദ്ലൻ ദാദ് ഫദ് ഫദ് ഫദ്ലൻ മിനല്ലാഹ്, തൻവീന് ശേഷം മീമ് വന്നാൽ ادغام بغنة فضلا من الله ورضوانا ورض ورضوانا لا ورضوانا لا ورض ورضوانا ورضوانا وينصرون الله تنوين الشاشة ورضوانا وينصو اخفام بغنة നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. സ്വാദ് ഇസ്തിഇല എൻ്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഗുന്നയും സ്വരഭാരത്തിലായിരിക്കാൻ ശ്രദ്ധിക്കുക. വയൻസുറൂനല്ലാഹ വറസൂലഹ് വഖഫ് ചെയ്യുമ്പോൾ ഹായുടെ സുക്കൂൻ നൽകിക്കൊണ്ട് നിർത്തണം. വറസൂലഹ് ഇനി കൂട്ടിയൊതുകയാണെങ്കിലോ വറസൂലഹു ഉലായിക്ക, മുൻഫസിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഉലായിക ഹുമുസ്സാദിഖൂൻ മദ് മുത്തസിൽ, ഉലായിക മദ് മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. പിന്നെ ഹുമുസ്സാദിഖൂൻ, സാദിഖൂൻ സോ അല്ല സാദ്, ഹുമുസ്സാ ഹുമുസ്സാദിഖൂൻ, ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരദുൽ സുക്കൂൻ. ഒന്നുകൂടെ ഓതാം.
7: مَا أَفَاءَ اللَّهُ عَلَى رَسُولِهِ مِنْ أَهْلِ الْقُرَى مِنْ أَهْلِ الْقُرَى فَلِلَّهِ وَلِلرَّسُولِ وَلِذِي الْقُرْبَى وَالْيَتَامَى وَالْمَسَاكِينِ وَالْمَسَاكِينِ وَابْنِ السَّبِيلِ كَيْ لَا يَكُونَ دُولَةً بَيْنَ الْأَغْنِيَاءِ مِنْكُمْ وَمَا آتَاكُمُ الرَّسُولُ فَخُذُوهُ وَمَا نَهَاكُمْ عَنْهُ فَانْتَهُوا وَاتَّقُوا اللَّهَ إِنَّ اللَّهَ شَدِيدُ الْعِقَابِ لِلْفُقَرَاءِ الْمُهَاجِرِينَ الَّذِينَ أُخْرِجُوا مِنْ دِيَارِهِمْ وَأَمْوَالِهِمْ وَأَمْوَالِهِمْ يَبْتَغُونَ فَضْلًا مِنَ اللَّهِ وَرِضْوَانًا
6: وينصرون الله ورسوله أولئك هم الصادقون.
5: സൂറത്തുൽ ഹഷറിലെ 7-8 ആയത്തുകളാണ് അൽഹംദുലില്ലാ എന്ന് നമ്മൾ പഠിച്ചത്. കൃത്യമായിട്ട് ജീവിത നിയമങ്ങളനുസരിച്ച് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: ജസാക്കല്ലാഹു ഖൈറ, ബറക്കല്ലാഹു ഫീക്. അത്തഹ്സീനിലൂടെ ഇന്ന് നമ്മൾ പഠിച്ചത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹഷറിൽ നിന്നും 7-8 ആയത്തുകളാണ്. നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് അശ്ശേഖ് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
3: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: تي في قرآن تي في قرآن تي في
1: نورنا بهدى.
2: പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് മധുരം ഖുർആൻ. സൂറത്തുൽ ഗാഫിർ 29 മുതൽ 46 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നഅ്മ അൽ ഹസൻ.
3: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: മനപ്പാഠം. വിശുദ്ധ ഖുർആനിലെ ഒരു പേജ് മനപ്പാഠമാക്കുവാനുള്ള അവസരമാണ് ഈ പ്രോഗ്രാം. ഇന്ന് 410-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. ഷെയ്ഖ് സഅദ് അൽ ഗാമിദിയാണ് പാരായണം നിർവഹിക്കുന്നത്.

0: الحق ولا يستخفنك الذين لا يوقنون.
1: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. ആവർത്തിച്ചുള്ള കേൾവിയിലൂടെ വിശുദ്ധ ഖുർആനിലെ ഒരു പേജ് പൂർണ്ണമായും മനഃപ്പാഠമാക്കുവാനുള്ള അവസരമാണ് ഈ പ്രോഗ്രാം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത് 410-ാമത്തെ പേജിന്റെ പാരായണമാണ്. നിർവഹിച്ചത് ശൈഖ് സാദൽ ഗാമിദി.
2: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല
3: മനസ്സും.
4: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നുവച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെപ്പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നു ഹൃദയ വസന്തം. പരിശുദ്ധ ഖുർആൻ ഹൃദയത്തിൻ്റെ വസന്തമാണ്. ജനസമൂഹത്തിലേക്ക് നാം ഇതിനെ എത്തിച്ചു കൊടുക്കുന്നു. ഇന്ന് ഹൃദയവസന്തം പരിപാടിയിൽ സൂറത്ത് ഹൂദിലെ 65-ാമത്തെ വചനത്തിൻ്റെ പഠനമാണ് നാം കേൾക്കുന്നത്. ഒട്ടകം സമൂദ് ഗോത്രത്തിലേക്കുള്ള ദൃഷ്ടാന്തം. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നു ബഹുമാനിയനായ ജംഷീർ സലാഹി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله الصلاه والسلام على رسول الله وعلى اله وصحبه اجمعين. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയ വസന്തം ക്ലാസ്സിലേക്ക് നിങ്ങളെ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദിലെ 64-ാമത്തെ വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. സമൂദ് ഗോത്രത്തിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകൻ സ്വാലിഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രബോധനവും അതിനദ്ദേഹത്തിൻ്റെ ജനത സമൂദ് ഗോത്രത്തിൻ്റെ പ്രതികരണങ്ങളും അവരിലേക്ക് അള്ളാഹു നിയോഗിച്ച ദൃഷ്ടാന്തമായി നിയോഗിച്ച ഒട്ടകത്തെയും കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. പരിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായം സൂറത്തുൽ അഅ്റാഫിലും അതേപോലെ സൂറത്തുൽ ഫുസ്സിലത്ത്, സൂറത്തു ശുഅറാ, സൂറത്തുൽ ഖമർ തുടങ്ങി പല അധ്യായങ്ങളിലും സൂറത്തുൽ ഫജ്ർ ഈ സമൂദ് ഗോത്രത്തെക്കുറിച്ച് അള്ളാഹു പ്രതിപാദിച്ചിട്ടുണ്ട്. വഇല സമൂദ അഖാഹും സ്വാലിഹൻ ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു ഖദ് ജാഅതുകും ബയ്യിനതും മിർ റബ്ബികും ഹാദിഹി നാഖതുല്ലാഹി ലക്കും ആയ ഫദറൂഹ തഅ്കുലു ഫീ അർളില്ലാ ولا تمسوها بسوء فيأخذكم عذاب أليم. സൂറത്തുൽ അഅ്റാഫിൻ്റെ 73-ാമത്തെ വചനമാണിത്. നമ്മൾ പഠിക്കുന്ന ഈ സൂറത്തുൽ ഹൂദിലെ ഇതേ ആശയമുള്ള വചനം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വഇല സമൂദ അഖാഹും സ്വാലിഹൻ, സമൂദ് സമുദായത്തിലേക്ക് അവരുടെ സഹോദരൻ സ്വാലിഹിനെ നാം അയച്ചു. ആ സ്വാലിഹ് നബി അവരോടെന്താണ് പറഞ്ഞത്? ഖാല യാ ഖൗമി ഇബ്ദുല്ലാ, അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, ഇബ്ദുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. മാലക്കും നിങ്ങൾക്കില്ല, മിൻ ഇലാഹിൻ ഗൈറുഹു, അള്ളാഹുവല്ലാത്തൊരു ഇലാഹു നിങ്ങൾക്കില്ല. ഖദ് ജാഅതുകും ബയ്യിനതും മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് വ്യക്തമായൊരു തെളിവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഹാദിഹി നാഖതുല്ലാഹി ലക്കും ആയ, നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമായിട്ട് അള്ളാഹുവിൻ്റെ ഒട്ടകമാണിത്. ആദിഹി നാഖത്തുല്ലാഹി ലക്കും ആയ, ഇത് അള്ളാഹുവിൻ്റെ ഒട്ടകമാണ് നിങ്ങൾക്ക് ദൃഷ്ടാന്തമായിക്കൊണ്ട്. അതുകൊണ്ട് ഫദറൂഹ, ആ ഒട്ടകത്തിനെ നിങ്ങൾ വിട്ടേക്കുക. ഉക്കുൽ, അത് തിന്നുന്നതിന് വേണ്ടി. ഫി അർലില്ല, അള്ളാഹൻ്റെ ഭൂമിയിൽ, അള്ളാഹൻ്റെ ഭൂമിയിൽ നടന്നു തിന്നാൻ വേണ്ടി നിങ്ങൾ ആ ഒട്ടകത്തിനെ വിട്ടേക്കുക. വല തമസ്സൂഹ ബിസൂ ഇൻ, അതിന് നിങ്ങളൊരു ഉപദ്രവവും ചെയ്യരുത്. ഫ യഹുദക്കും അദാബുൻ അലീം, അങ്ങനെ നിങ്ങൾ ചെയ്താൽ വേദനയേറിയ ശിക്ഷ നിങ്ങളെ പിടികൂടും. അപ്പോൾ വളരെ വ്യക്തമായി സമൂദ് ഗോത്രത്തോട് സ്വാലിഹ് നബി പ്രബോധനം ചെയ്യുന്നതും അവരൊരു ദൃഷ്ടാന്തം ചോദിച്ചതും ആ ദൃഷ്ടാന്തമായി ആയത്തായ അള്ളാഹു ഒട്ടകത്തിന് നൽകിയതും ആ ഒട്ടകം ഭൂമിയിൽ സ്വതന്ത്രമായി നടന്നുകൊള്ളട്ടെ എന്നവർ ഓർമ്മിപ്പിക്കുന്നതുമൊക്കെയാണ് ഈ ആറാഫിൻ്റെ 73-ാമത്തെ ആയത്തിലും അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം സമൂദ് ഗോത്രം, അൽ ഖബീലത്തുൽ മഅറൂഫ അല്ലദീന കാനു യസ്കുനൂൻ അൽ ഹിജർ വമാ ഹൗലഹു മിൻ അർളിൽ ഹിജാസ് വ ജസീറത്തിൽ അറബ്, ഇന്നത്തെ സൗദി അറേബ്യ, പഴയ ഹിജാസൊക്കെ ഉൾക്കൊള്ളുന്ന ജസീറത്തുൽ അറബിലെ ഒരു സ്ഥലത്താണ് ഈ സമൂദ് ഗോത്രവും ജീവിച്ചിരുന്നത്. അവരിലേക്കാണ് അറസലല്ലാഹു ഇലൈഹിം അഖാഹും സ്വാലിഹൻ നബിയൻ യദ്ഉഹും മിനൽ ഈമാനി വത്തൗഹീദ് വയൻഹാഹും അനി ശിർക്കി വത്തൻദീദ്, അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ശിർക്ക് ചെയ്യുന്നതിനെ വിരോധിച്ച് അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്കും ശരിയായ വിശ്വാസത്തിലേക്കും അവരെ ക്ഷണിക്കാൻ അവരിൽ നിന്നു തന്നെയുള്ള ഒരു പ്രവാചകനെ അവരിലേക്ക് നിയോഗിച്ചു എന്നാണ് സഅദി റഹമഹുല്ല ഇതിനെ വിശദീകരിച്ച് പറയുന്നത്. ദഅവത്തുഹു അലൈഹി സ്വലാത്തു വസ്സലാം മിൻ ജിൻസി ദഅവത്തി ഇഖ്വാനിഹി മിനൽ മുർസലീൻ, എല്ലാ അമ്പിയാക്കളും അവരിലേക്ക് അള്ളാഹു നിർദ്ദേശിച്ച ഓരോ ജനങ്ങളിലേക്കും ജനസമൂഹത്തിലേക്കും നിയോഗിച്ച അമ്പിയാക്കൾ എല്ലാവരും നിർവഹിച്ച അതേ ദൗത്യം സ്വാലിഹ് നബിയും സമൂദ് ഗോത്രത്തിൽ നിർവഹിക്കുന്നു. കാരണം എന്താണ്? അൽ അംറു ബി ഇബാദത്തില്ല, അള്ളാഹനെ മാത്രം ആരാധിക്കുക എന്നുള്ള കൽപ്പന. ബയാൻ അന്നഹു ലൈസലിൽ ഇബാദ് ഇലാഹുൻ ഗൈറല്ലാ, അല്ലല്ലാത്തൊരു ഇലാഹും അവൻ്റെ അടിമകൾക്ക് സൃഷ്ടികൾക്ക് ആരാധിക്കാനില്ല എന്നവരെ വ്യക്തമാക്കി കൊടുക്കുക. അപ്പോൾ അതാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാമും അവിടെ നിർവഹിച്ചിട്ടുള്ളത്. അങ്ങനെ നിർവഹിച്ചു. അപ്പോൾ ആ ജനത അദ്ദേഹത്തോട് ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു അടയാളം വരണം എന്നാണ്. അള്ളാഹൻ്റെ പ്രവാചകനാണ് നീ എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണല്ലോ. അപ്പോൾ ഈ സമൂദ് ഗോത്രത്തിൻ്റെ പേര് ഒരു വ്യക്തിയിലേക്ക് ചേർത്തിട്ടാണ് ആ ഗോത്രത്തെ സമൂദ് ഗോത്രം എന്നു പറയുന്നത് എന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചതും നമുക്ക് കാണാൻ പറ്റും. നൂഹ് നബിയുടെ മകൻ സാമിൻ്റെ പുത്രൻ, ഇറമിൻ്റെ പുത്രൻ, ആസിറിൻ്റെ പുത്രൻ സമൂദ്, ആ സമൂദിലേക്ക് ചേർത്തുകൊണ്ടാണ് സമൂദ് ഗോത്രം എന്ന് അവരെപ്പറ്റി പറയുന്നത് എന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ പ്രത്യേകത പരിശുദ്ധ ഖുർആൻ വളരെ പല സ്ഥലങ്ങളിലും വിശദീകരിച്ചത് നമുക്കറിയാം. ആദ് സമുദായത്തിന് ശേഷം വക്കാനത്ത് സമൂദ് ബഅദ ആദ്, ആദ് സമുദായത്തിന് അള്ളാഹു നശിപ്പിച്ചതിന് ശേഷമാണ് സമൂദ് ഗോത്രം അവിടെ വളർന്നു വരുന്നത്. അത് ഷാമിൻ്റെയും ഹിജാസിൻ്റെയും ഇടയിലുള്ള ഒരു വാദിൽ ഖുറ വമഹൗലഹു, അവിടെയാണ് അവരുടെ വമസാക്കിനുഹും മഷ്ഹൂറത്തുൻ, അവരുടെ താമസസ്ഥലം പ്രസിദ്ധമാണ്, ചരിത്രത്തിൽ അറിയപ്പെട്ടതാണ്. കാരണം എന്താ വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഒരിക്കൽ തബൂക്കിലേക്ക് പോകുന്ന സമയത്ത് അതിലൂടെ

അവരിലേക്ക് എന്ത് ചെയ്യുന്നത്, പിന്നെ ഒരു ഒട്ടകത്തിനെ ഇറക്കി കൊടുക്കുന്നത്. പരിശുദ്ധ ഖുർആൻ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സമൂദ് ഗോത്രത്തിൻ്റെ ശക്തിയും അവരുടെ അവർക്ക് അള്ളാഹു കൊടുത്ത കഴിവും ബലവും അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. 74-ാമത്തെ ആയത്തിൽ സൂറത്തുൽ അഅ്റാഫിൽ നമുക്കത് കാണാൻ പറ്റും. വദുക്കുറു ഇദ് ജഅലകും ഖുലഫാഅ മിൻ ബഅദി ആദ് വബവ്വഅകും ഫിൽ അർളി തത്തഖിദൂന മിൻ സുഹൂലിഹ ഖുസൂറൻ വതൻഹിതൂന അൽജിബാല ബുയൂതൻ ഫദുക്കുറു ആലാ അല്ലാഹി വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ. ആയത് സമുദായത്തിന് ശേഷം വദുക്കുറു, നിങ്ങൾ ഓർക്കണം, സമൂദ് ഗോത്രത്തോട് സ്വാലി നബി പറയാണ്, നിങ്ങൾ ഓർക്കണം, ഇദ് ജഅലകും ഖുലഫാഅ മിൻ ബഅദി ആദ്, ആദ് സമുദായത്തിനു ശേഷം അവൻ നിങ്ങളെ പിൻഗാമികളാക്കി. വബവ്വഅകും ഫിൽ അർളി, നിങ്ങൾക്കവൻ ഭൂമിയിൽ വാസസ്ഥലം ഒരുക്കി തന്നു. തത്തഖിദൂന മിൻ സുഹൂലിഹ ഖുസൂറൻ, അതായത് അതിലെ സമതലങ്ങൾ, നിങ്ങൾ സൗദങ്ങൾ, കൊട്ടാരങ്ങൾ ഉണ്ടാക്കി അവിടെയുള്ള സമതലങ്ങളിൽ. വതൻഹിതൂന അൽജിബാല ബുയൂതൻ, മലകൾ വെട്ടിയെടുത്ത് നിങ്ങൾ വീടിനെ, വലിയ വലിയ പാറകൾ തുരന്ന്. വസമൂദല്ലദീന ജാബു സ്വഹ്റ ബിൽവാദ്, താഴ്വരകളിലെ പാറകൾ തുരന്ന് വീടുണ്ടാക്കിയിരുന്നു സമൂദ് ഗോത്രം എന്ന് വേറെ സൂറത്തുൽ ഫജറിൽ നമുക്ക് കാണാൻ പറ്റും. സ്വാലിഹ് നബി ഇവിടെയും അവരുടെ അവർക്കല്ല കൊടുത്ത അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഫദുക്കുറു ആലാ അള്ളാ, അള്ളാഹു നിങ്ങൾക്കു ചെയ്ത അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം. വലാത്ത് സൗഫിൽ അർളി മുഫ്സിദീൻ, നിങ്ങൾ അഹങ്കാരികളായി ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്, അതിരു വിട്ട് നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് അവരോട് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അവർക്ക് അള്ളാഹു കൊടുത്ത വലിയ അനുഗ്രഹമാണ് വലിയ വലിയ വീടുണ്ടാക്കാൻ, അല്ലെ, വലിയ പാറകൾ തുരന്നവർ വീടുണ്ടാക്കി സമതലങ്ങളിൽ, പാറ താഴ്വരകളിൽ അവർ വലിയ വലിയ സൗധങ്ങളുണ്ടാക്കി. അതൊക്കെ അല്ല കൊടുത്ത അനുഗ്രഹമാണ്, അത് നിങ്ങൾ ഓർക്കണം. ആ അള്ളാഹനെ മാത്രമേ നിങ്ങൾ ആരാധിക്കണം എന്ന് സമൂദ് ഗോത്രത്തോട് സ്വാലിഹ് നബി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അവരുടെ പ്രതികരണം നമുക്കറിയാം. ഖാലൽ മല ഉല്ലദീനസ്തക്ബറു മിൻ ഖൗമിഹി ലില്ലദീനസ്തുദ്ഇഫൂ ലിമൻ ആമന മിൻഹും അതഅലമൂന അന്ന സ്വാലിഹൻ മുർസലുൻ മിർ റബ്ബി ഖാലു ഇന്നാ ബിമാ ഉർസില ബിഹി മുഅ്മിനൂൻ. ഖാലൽ മല ഉല്ലദീന ഇസ്തക്ബറു മിൻ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയിൽപ്പെട്ട അഹങ്കാരികളായ പ്രമാണിമാർ, ഖാല പറഞ്ഞു, അൽ മല ഉ പ്രമാണിമാർ, അല്ലദീനസ്തക്ബറു അഹങ്കാരികളായ പ്രമാണിമാർ, മിൻ ഖൗമിഹി സ്വാലിഹ് നബിയുടെ ജനതയിൽപ്പെട്ട സമൂദ് ഗോത്രക്കാരായ, ആരോടവർ പറഞ്ഞു, ലില്ലദീന ഒരു കൂട്ടരോട്, ഉസ്തുദഇഫു ദുർബലരായി വളരെ അധകൃതർ എന്ന് അവരുടെ വിശ്വാസത്തിൽ അവരുടെ കണ്ണിൽ അവർ കണ്ടിരുന്ന ആളുകൾ, അവരാരാണ്, അവർ വിശ്വാസികളായി സ്വാലിഹ് നബിയിൽ വിശ്വസിച്ച പാവപ്പെട്ട കുറച്ചാളുകൾ, അവരോട് പറഞ്ഞു, ലിമൻ ആമന മിൻഹും അതഅലമൂന, നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, അറിയുന്നുണ്ടോ, ഉറപ്പുണ്ടോ, അന്ന സ്വാലിഹൻ മുർസലുൻ മിർ റബ്ബിഹി, സ്വാലിഹ് അള്ളാഹുവിൽ നിന്ന് അയക്കപ്പെട്ട ഒരാൾ തന്നെയാണ് നിങ്ങൾക്കറിയോ എന്നാണ് ഈ പ്രമാണിമാർ വിശ്വസിച്ച സാധുക്കളായ ആളുകളോട് ചോദിക്കുന്നത്. ഖാലു, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനത പറഞ്ഞത്, ഇന്നാ ബിമാ ഉർസില ബിഹി മുഅ്മിനൂൻ, തീർച്ചയായും ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നവരാണ്, സ്വാലിഹ് നബിനെ ഏതൊന്നുമായി അയക്കപ്പെട്ടിട്ടുണ്ടോ അതിൽ ഞങ്ങൾ തീർച്ചയായും വിശ്വസിക്കുന്നുണ്ട് എന്ന് അവർ തീർത്ത് പറയുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിന്നെ അള്ളാഹു അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങളും അവരുടെ നിലപാടുകളുമാണ്. അപ്പോൾ തിരിച്ചവർ വീണ്ടും പറയുന്ന, ഖാലല്ലദീനസ്തക്ബറു, ഈ ചോദ്യം ചോദിച്ച അഹങ്കാരികളായ ഈ പ്രമാണിമാർ തിരിച്ചു വീണ്ടും പറയാണ്, ഇന്നാ ബില്ലദി ആമൻതും ബിഹി കാഫിറൂൻ, എന്നാൽ നിങ്ങൾ ഏതൊന്നും വിശ്വസിക്കുന്നുണ്ടോ അതിൽ ഞങ്ങൾ എന്തു ചെയ്യാണ്, അവിശ്വസിക്കുകയാണ്, നിങ്ങൾ വിശ്വസിക്കുന്നതിൽ ഞങ്ങൾ ഇന്നാ, തീർച്ചയായും ഞങ്ങൾ കാഫിറൂൻ, ഞങ്ങൾ നിഷേധിക്കുകയാണ് ഏതിൽ, ബില്ലദി ആമൻതും ബിഹി, നിങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞ ഈ വിഷയത്തിൽ. കാരണം എന്താണ്, ഹമലഹും അൽ കിബർ, കിബർ അഹങ്കാരമാണ് അവരെ നയിക്കുന്നത്, അല്ലേ, സാധുക്കളായി ആളുകൾ വിശ്വസിച്ച കൂട്ടത്തിലൊന്നും ഞങ്ങൾ ഉണ്ടാകൂല, ആ അഹങ്കാരം തലക്ക് കയറി അവരെന്താ ചെയ്തത്, ഫഅഖറു നാഖത വഅഥു അൻ അംരി റബ്ബിഹിം വഖാലു യാ സ്വാലിഹ് ഇത്നാ ബിമാ തഅദുന ഇൻ കുന്ത മിനൽ മുർസലീൻ ഫഅഖറു അന്നാക്ക, ആ ഒട്ടകത്തിനെ അള്ളാഹു ദൃഷ്ടാന്തമായി അവരിലേക്ക് നിയോഗിച്ച ആ ഒട്ടകത്തിനെ അവർ വെട്ടിക്കൊലപ്പെടുത്തി അറുത്തുകളഞ്ഞു. ഫഅഖറു അന്നാക്കത വഅഥു അൻ അംരി റബ്ബി,

0: ചെയ്യുകയും തങ്ങളുടെ രക്ഷിതാവിൻ്റെ കൽപ്പനയെ അവർ ധിക്കരിക്കുകയും ചെയ്തു. വഅഥൗ അവർ ധിക്കരിച്ചു. അൻ അംരി കൽപ്പനയെ തൊട്ട് റബ്ബിഹിം തങ്ങളുടെ രക്ഷിതാവിൻ്റെ. വഖാലു എന്നിട്ടവർ വെല്ലുവിളിക്കാണ്, യാ സ്വാലിഹ് സ്വാലിഹ, ഇഹ്തിന നീയൊന്ന് കൊണ്ടുപോവാ ഞങ്ങൾക്ക്, ബിമ തഅദുന നീ ഞങ്ങളോട് പറഞ്ഞ ആ വാഗ്ദാനം കരാർ, ശിക്ഷ വരുന്നു പറഞ്ഞല്ലോ അതിങ്ങോട്ട് വരട്ടെ. ഇൻ കുന്ത നീയാണെങ്കിൽ മിനൽ മുർസലീൻ നീയൊരു പ്രവാചകനാണെങ്കിൽ ആ ശിക്ഷയൊന്ന് ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്നവരുടെ ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ ഈ വെല്ലുവിളിക്ക് ഉള്ള മറുപടി അവിടെ കൃത്യമായി എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും അദ്ദേഹത്തിൻ്റെ ജനതയുടെ സ്വഭാവമാണ് ഇവിടെ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ആ സ്വഭാവത്തിലൂടെ പിന്നെ മുന്നോട്ട് പോയി, അതായത് അവരുടെ തൊട്ട് മുമ്പ് ജീവിച്ച ആദ് സമുദായത്തിൻ്റെ അവസ്ഥ അവർക്ക് വലിയൊരു പാഠമാണ്. ആ പാഠം അവർ മനസ്സിലാക്കാതെയാണ് അവരുടെ ഈ കളികൾ. അതുൾക്കൊള്ളാം, അത് അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സ്വാലിഹ് നബി അലൈഹിസ്സലാം. അല്ലേ, സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരെ ഓർമ്മിപ്പിക്കുന്നു. ആ ഓർമ്മിപ്പിക്കൽ അവർ ഗൗരവത്തിലെടുക്കാതെ, സ്വാലിഹ് നബിൻ്റെ കൂടെ ദുർബലരായ കുറേ പാവപ്പെട്ടവരാണ്, അതുകൊണ്ട് ഈ അഹങ്കാരത്തിൻ്റെ മാർഗമാണ് ആ പ്രമാണിമാരായ ആളുകൾ.
1: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്, നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്, നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്, നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ, പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: സൂറത്തുൽ മാഇദ 3-4 ആയത്തുകളുടെ ആവർത്തിച്ചുള്ള പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത്. പാരായണം ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: അത്.
1: അൽ മുഅല്ലിം ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ മാഇദ 3-4 ആയത്തുകളുടെ ആവർത്തിച്ചുള്ള പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം ഷെയ്ഖ് ഖലീഫ അത്തുനേജി.
2: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്നുപോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്? പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പുകൾ. വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്ന് ഇരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷൻ്റെ ഭാഗമാണ്. അവരുടെ
0: ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെമറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെമറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ലാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
3: Peace Radio. Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിൻ്റെ പ്രാമാണിക മലയാള വ്യാഖ്യാന ഗ്രന്ഥമായ മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള തഫ്സീറിനെ അടിസ്ഥാനമാക്കി സൂറത്ത് ഹൂദിലെ 15 മുതൽ 17 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് തഫ്സീർ അമാനിയിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്.
1: വചനം 15. മൻ, ആരാണ്? കാന യുരീദു, ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നു. അൽ ഹയാത, ജീവിതത്തെ. അദ്ദുനിയ, ഇഹത്തിലെ. വസീനത്തഹ, അതിൻ്റെ അലങ്കാരത്തെയും. നുവഫി, നാം നിറവേറ്റിക്കൊടുക്കും. ഇലൈഹിം, അവർക്ക്. അഅമാലഹും, അവരുടെ പ്രവർത്തനങ്ങളെ. ഫീഹ, അതിൽ വച്ച്. വഹും, അവരാകട്ടെ. ഫീഹ, അതിൽ. ലായുബ്ഹസൂൻ, അവർ നഷ്ടപ്പെടുത്തപ്പെടുകയില്ല.

0: ഇരുന്നാൽ അവർക്ക് അവരുടെ പ്രവർത്തന ഫലങ്ങളെ അതിൽ വെച്ച് നാം നിറവേറ്റിക്കൊടുക്കുന്നതാണ്. അവരാകട്ടെ അതിൽ വെച്ച് നഷ്ടപ്പെടുത്തപ്പെടുകയുമില്ല.
1: വചനം 16. ഉലായിക അക്കൂട്ടർ അല്ലദീന യാദരുത്തർ ലൈസ ഇല്ല ലഹും അവർക്ക് ഫിൽ ആഖിറത്തി പരലോകത്തിൽ ഇല്ല അല്ലാതെ അന്നാറു നരകം. വഹബിത പൊളിഞ്ഞുപോയി മാ സനഉ അവർ ഉണ്ടാക്കിയത് ഫീഹ അവിടെ. വബാത്തിലുൻ നിഷ്ഫലമായി മാ യാതൊന്ന് കാനു യഅമലൂൻ അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന.

0: പരലോകത്ത് വെച്ച് നരകമല്ലാതെ മറ്റൊന്നും ഇല്ലാത്തവരത്രേ അക്കൂട്ടർ. അവർ പണിതു അഥവാ പ്രവർത്തിച്ചു വെച്ചത് അവിടെ പൊളിഞ്ഞു പോകുകയും ചെയ്യും. അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അവിടെ നിഷ്ഫലമായിരിക്കും.
1: ഭൗതിക ജീവിതത്തെയും അതിലെ സുഖസൗകര്യങ്ങളെയും ജീവിത ലക്ഷ്യമാക്കുന്നവരും പാരിത്രിക നന്മയേക്കാൾ ഐഹിക നന്മകൾക്ക് പ്രാധാന്യം നൽകുന്നവരുമായ ആളുകൾ ഈ ലോകത്ത് വെച്ച് ചെയ്യുന്ന നല്ല കർമ്മങ്ങളുടെ ഫലം ഇവിടെ വെച്ച് തന്നെ അള്ളാഹു അവർക്ക് കൊടുത്തു തീർക്കും. പരലോകത്ത് ആ കർമ്മം മൂലം അവർക്ക് യാതൊരു പ്രയോജനവും സിദ്ധിക്കുകയില്ല. അവിടെ നരകശിക്ഷ മാത്രമായിരിക്കും അവർക്ക് ആധാരം. ഈ യാഥാർത്ഥ്യം ഖുർആൻ ഒന്നിലധികം സ്ഥലത്ത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പരലോകത്തിൽ വിശ്വസിക്കാത്തവർക്കും വിശ്വസിക്കുന്നതോടൊപ്പം ഐഹിക നേട്ടങ്ങൾക്ക് പാരത്രിക നേട്ടങ്ങളെക്കാൾ വില കൽപ്പിക്കുന്നവർക്കും ബാധകമാണ് ഈ താക്കീത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. സൂറത്ത് ഇസ്രായീൽ 18 മുതൽ 20 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നു: ആരെങ്കിലും ക്ഷണികമായ ഈ ലോകത്തെ ഉദ്ദേശിക്കുന്നതായാൽ അവർക്ക് അഥവാ നാം വേണമെന്ന് വെക്കുന്നവർക്ക് നാം ഉദ്ദേശിക്കുന്നത് നാം വേഗമങ്ങ് നൽകുന്നതാണ്. പിന്നീട് അവന് നാം നരകത്തെ ഏർപ്പെടുത്തുന്നു. ആക്ഷേപ വിധേയനായും നിന്ദ്യനുമായിക്കൊണ്ട് അവൻ അതിൽ കടന്നെരിയുന്നതാണ്. ആരെങ്കിലും പരലോകത്തെ ഉദ്ദേശിക്കുകയും സത്യവിശ്വാസിയായിക്കൊണ്ട് അതിനുവേണ്ടി അതിൻ്റേതായ പരിശ്രമം നടത്തുകയും ചെയ്യുന്നതായാൽ അങ്ങനെയുള്ളവരുടെ ആ പരിശ്രമം നന്ദിപൂർവം സ്വീകരിക്കപ്പെടുന്നതായിരിക്കും. എല്ലാവർക്കും അഥവാ അക്കൂട്ടർക്കും ഇക്കൂട്ടർക്കും തന്നെ നിന്റെ റബ്ബിൻ്റെ ദാനത്തിൽ നിന്ന് നാം അയച്ചു കൊടുക്കും. നിന്റെ റബ്ബിൻ്റെ ദാനം മുടക്കം ചെയ്യപ്പെട്ടതായിരിക്കില്ല. സൂറത്ത് ശൂറായിലെ 20-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നു: ആരെങ്കിലും പരലോകത്തെ കൃഷിയെ അഥവാ വരുമാനത്തെ ഉദ്ദേശിക്കുന്ന പക്ഷം അവനെ ആ കൃഷിയിൽ നാം വർദ്ധിപ്പിച്ചു കൊടുക്കും. ആരെങ്കിലും ഇഹലോകത്തെ കൃഷിയെ അഥവാ വരുമാനത്തെ ഉദ്ദേശിക്കുന്ന പക്ഷം അവന് അതിൽ നിന്നും നാം നൽകും. പരലോകത്തിൽ അവന് യാതൊരു ഓഹരിയും ഇല്ലതാനും. ഉദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും കർമ്മങ്ങൾ കണക്കാക്കപ്പെടുന്നതെന്നും ഓരോരുത്തരും അവൻ ഉദ്ദേശിച്ചതാണ് ലഭിക്കുന്നതെന്നും ഹദീസിൽ വന്നിട്ടുള്ളതും പ്രസ്താവ്യമെത്രേ. വായു, വെള്ളം, ഭക്ഷണം, ആരോഗ്യം, ധനം, കീർത്തി, സ്വാധീനം എന്നിങ്ങനെ കണക്കറ്റ അനുഗ്രഹങ്ങൾ നല്ലവരെന്നോ ചീത്തവരെന്നോ വ്യത്യാസം കൂടാതെ എല്ലാവർക്കും ഈ ലോകത്ത് അള്ളാഹു അവൻ ഉദ്ദേശിച്ച തോതിൽ നൽകിക്കൊണ്ടിരിക്കുന്നു. പരലോകത്തെ ലക്ഷ്യമാക്കാത്തവരുടെ സൽക്കർമ്മഫലങ്ങൾ അതോടെ അവസാനിക്കുന്നതും പരലോകത്ത് വച്ച് ശിക്ഷ മാത്രം അനുഭവിക്കേണ്ടി വരുന്നതുമാണ്. നേരെ മറിച്ച് പരലോകത്തെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവർക്ക് അതിനു പുറമെ അവിടെ വെച്ചും വമ്പിച്ച അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഇതാണ് ഈ വചനങ്ങളുടെയെല്ലാം ആകെ സാരം. സൂറത്തുൽ അഹ്കാഫിലെ 20-ാം വചനത്തിലൂടെ അള്ളാഹു പറയുന്നു: അവിശ്വാസികൾ നരകത്തിങ്കൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം അവരോട് പറയപ്പെടും: നിങ്ങളുടെ വിശിഷ്ട വസ്തുക്കളെയെല്ലാം ഐഹിക ജീവിതത്തിൽ വെച്ച് നിങ്ങൾ പാഴാക്കി കളയുകയും അവയെക്കൊണ്ട് നിങ്ങൾ സുഖമെടുക്കുകയും ചെയ്തു. ഇനി ഇന്ന് നിങ്ങൾക്ക് നിന്ദ്യതയുടെ ശിക്ഷ പ്രതിഫലം നൽകപ്പെടുന്നു. അള്ളാഹു തുടർന്നു പറയുന്നു:
2: വചനം 17. അഫമൻ, അപ്പോൾ യാതൊരുവനോ, കാന, അവനാകുന്നു, അല ബയ്യിനത്തിൻ, വ്യക്തമായ തെളിവിൽ, മിർറബ്ബിഹി, അവൻ്റെ നാഥൻ്റെ പക്കൽ നിന്നുള്ള, വയത്ലൂഹു, അതിനെ അനുഗമിക്കുകയും ചെയ്യുന്നു, ഷാഹിദുൻ, ഒരു സാക്ഷി, മിൻഹു, അവനിൽ നിന്നുള്ള, വമിൻ കബിലിഹി, അതിൻ്റെ മുമ്പിലുണ്ട്, കിതാബു, ഗ്രന്ഥം, മൂസ, മൂസായുടെ, ഇമാമൻ, വഴികാട്ടിയായിട്ട്, വറഹ്മത്തൻ, കാരുണ്യമായിട്ടും, ഉലായിക്ക, ഇക്കൂട്ടർ, യുഅ്മിനൂന, അവർ വിശ്വസിക്കും, ബിഹി, ഇതിൽ, വമൈ യക്ഫുർ, ആർ നിഷേധിക്കുന്നുവോ, ബിഹി, ഇതിൽ, മിനൽ അഹ്സാബി, കക്ഷികളിൽ നിന്ന്, ഫന്നാറു, അപ്പോൾ നരകം, മൗഇദുഹു, അവൻ്റെ വാഗ്ദത്ത സ്ഥാനം, ഫലാത്തക്കു, ആകയാൽ നീ ആകരുത്, ഫി മിരിയത്തിൻ, ഒരു സംശയത്തിലും, മിൻഹു, ഇതേപ്പറ്റി, ഇന്നഹു, നിശ്ചയമായും ഇത്, അൽഹഖു, സത്യം, മിർറബ്ബിക്ക, നിന്റെ റബ്ബിൽ നിന്നുള്ള, വലാകിന്ന, പക്ഷേ, അക്സറ, അധിക പേരും, അന്നാസി, മനുഷ്യരിലെ, ലായ്മിനൂൻ, അവർ വിശ്വസിക്കുന്നില്ല.

0: അപ്പോൾ യാതൊരുവനോ അവൻ തന്റെ റബ്ബിങ്കൽ നിന്നും വ്യക്തമായ ഒരു തെളിവോടെയാകുന്നു, അവങ്കൽ അഥവാ റബ്ബിങ്കൽ നിന്നുള്ള ഒരു സാക്ഷി അതിനെ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കൂടാതെ അതിനു മുമ്പായി മാതൃക അഥവാ വഴികാട്ടിയും കാരുണ്യവുമായി കൊണ്ട് മൂസായുടെ വേദഗ്രന്ഥമുണ്ടുതാനും, അഥവാ ഇവനുണ്ടോ ഐഹിക ജീവിതത്തെ ലക്ഷ്യമാക്കുന്നവനെപ്പോലെ ഖുർആനിൽ അവിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ള അക്കൂട്ടർ ഇതിൽ അഥവാ ഖുർആനിൽ വിശ്വസിക്കുന്നതാണ്. കക്ഷികളിൽ നിന്ന് ഇതിൽ ആർ അവിശ്വസിക്കുന്നുവോ, എന്നാൽ നരകമെത്രേ അവന്റെ വാഗ്ദത്ത സ്ഥാനം. ആകയാൽ നീ ഇതിനെ സംബന്ധിച്ച് യാതൊരു സന്ദേഹത്തിലും ആയിരിക്കരുത്. നിശ്ചയമായും ഇത് നിന്റെ റബ്ബിങ്കൽ നിന്നുള്ള യഥാർത്ഥമെത്രേ. എങ്കിലും മനുഷ്യരിൽ അധിക പേരും വിശ്വസിക്കുന്നില്ല.
1: ഈ വചനത്തിൽ പ്രസ്താവിച്ചതിന്റെ താൽപ്പര്യം ഇങ്ങനെ വിവരിക്കാം. മനുഷ്യൻ സ്വതവേ തന്നെ തന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് ലഭിച്ച വ്യക്തമായ ചില തെളിവുകളോടെയാണ് നിലകൊള്ളുന്നത്. ചിന്താശക്തി, വിവേചന ബുദ്ധി, സത്യം സ്വീകരിക്കുവാനുള്ള നൈസർഗിക ബോധം മുതലായവ അള്ളാഹു അവന് നൽകിയിട്ടുണ്ട്. അതിനെ തുടർന്ന് അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഖുർആനാകുന്ന ഒരു സാക്ഷിയും അതിനെ പിന്താങ്ങി അവയെ ശക്തിപ്പെടുത്തുന്നു. മാത്രമല്ല, അതിനു മുമ്പ് തന്നെ മൂസാ നബി അലൈഹിസ്സലാമയുടെ കൈക്ക് അവതരിച്ചിട്ടുള്ള തൗറാത്താകുന്ന വേദഗ്രന്ഥവും നിലവിലുണ്ട്. അതാകട്ടെ പിൻപറ്റുവാനും മാതൃകയാക്കുവാനും പര്യാപ്തമായ ഒരു അനുഗ്രഹീത ഗ്രന്ഥവുമാണ്. അതും തന്നെ ഖുർആന്റെ സിദ്ധാന്തങ്ങളെ സത്യപ്പെടുത്തുകയും അതിൽ വിശ്വസിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ യാഥാർത്ഥ്യങ്ങളുടെ നേരെ കണ്ണടക്കാതെ അവയെ വിലയിരുത്തുന്ന ആളുകൾ ഖുർആനിലും അതിൻ്റെ സിദ്ധാന്തങ്ങളിലും വിശ്വസിക്കുക തന്നെ ചെയ്യും. നേരെ മറിച്ച് അവയുടെ നേരെ കണ്ണടച്ച് ഭൗതിക ജീവിതവും അതിലെ സുഖസൗകര്യങ്ങളും കൊണ്ട് തൃപ്തിയടയുന്ന സത്യനിഷേധികളെപ്പോലെ അവർ ഒരിക്കലും അവിശ്വസിക്കുകയില്ല. അവിശ്വസിക്കുന്നവർ ഏത് കക്ഷിയിൽപ്പെട്ടവരായിരുന്നാലും അവർക്കാധാരം നരകമായിരിക്കും. അവർ വിശ്വസിക്കാതിരിക്കുന്നതുകൊണ്ട് ഖുർആനെക്കുറിച്ച് ആരും യാതൊരു സംശയവും കരുതേണ്ടതില്ല. അത് അള്ളാഹു അവതരിപ്പിച്ച യഥാർത്ഥ സത്യം തന്നെയാണ്. പക്ഷേ വേണ്ടത്ര തെളിവുകളുണ്ടായിരുന്നിട്ടും അധികം ആളും അതിൽ വിശ്വസിക്കുവാൻ കൂട്ടാക്കാതിരിക്കുകയാണെന്ന് മാത്രം. അതേ അഹന്ത, ദുർവാശി, അനുകരണം, അന്ധവിശ്വാസം, അസൂയ, ഗർവ്, ചിന്താവിഹീനത ആദിയായ പല കാരണങ്ങളാൽ വിശ്വസിക്കാത്തതാണവർ. അതുകൊണ്ട് ഖുർആൻ സത്യസന്ധമല്ലെന്നോ അള്ളാഹുവിങ്കിൽ നിന്നുള്ളതല്ലെന്നോ വരുന്നില്ല. ഫലാ തക്ഫീ മിർയത്തിം മിൻഹു, ആകയാൽ അതിനെ സംബന്ധിച്ച് നീ യാതൊരു സന്ദേഹത്തിലും ആയിരിക്കരുത് എന്ന വാക്യത്തിലെ നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മറ്റുള്ളവരെ ബാധിക്കുന്നതാണ്. ഖുർആനെപ്പറ്റി ഒരു കാരണവശാലും ഒരു സംശയവും ഉണ്ടായിരിക്കുവാൻ അവകാശമില്ലാത്ത ആളാണല്ലോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബയ്യിനത്തിൻ, തെളിവ്, ഷാഹിദുൻ, സാക്ഷി എന്നീ വാക്കുകൾ കൊണ്ടുള്ള വിവക്ഷ മേൽ വിവരിച്ചതിൽ നിന്ന് മനസ്സിലായല്ലോ. വേറെ നിലക്കും ആ വാക്കുകൾക്ക് ഇവിടെ വിവക്ഷ നൽകപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ യുക്തമായി തോന്നിയ അഭിപ്രായമനുസരിച്ചാണ് ഈ വിവരണം നാം സ്വീകരിച്ചത്.
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി, മലയാളത്തിലെ പ്രാമാണിക ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമായ മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള തഫ്സീറിനെ അടിസ്ഥാനമാക്കി സൂറത്ത് ഹൂദിലെ 15 മുതൽ 17 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിൽ ശ്രോതാക്കൾ കേട്ടത്. തഫ്സീർ അമാനി സമാപിക്കുന്നു.
3: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നത് അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന് ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
6: പീസ് റേഡിയോയിൽ അടുത്ത പ്രോഗ്രാം കാതോർക്കുക. ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ സൂറ ഹൂദ് 64. സമൂദ് ഗോത്രത്തിന് ദൃഷ്ടാന്തമായി ഒട്ടകം. വിഷയാവതരണം ജംഷീർ സുലാഹി.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദീ ഹദാന ലിഹാദ വമാ കുന്ന ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മാഇൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويا قوم هذه ناقة الله لكم آية فذروها تأكل في أرض الله ولا تمسوها بسوء فيأخذكم عذاب قريب. പ്രിയപ്പെട്ട ഹൃദയവസന്തം ശ്രോതാക്കളെ, പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹൂദിലെ 64-ാമത്തെ വചനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാല്ലാ. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം സമൂദ് ഗോത്രത്തിലേക്ക് അല്ലാഹു ആ പ്രവാചകനെ നിയോഗിച്ചു. അദ്ദേഹം തൻ്റെ ജനതയെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രബോധന രംഗവും അദ്ദേഹത്തോടുള്ള ആ ജനതയുടെ പ്രതികരണങ്ങളുമൊക്കെയാണ് ഇവിടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടതും. സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരെ വളരെ വ്യക്തമായി അള്ളാഹുവിലേക്ക് അവരെ ക്ഷണിച്ചു. എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയുള്ള അവരുടെ സഹോദരൻ സ്വാലിഹ് നബി, അങ്ങനെയാണ് ഖുർആൻ പ്രയോഗിച്ചത്. വ ഇല സമൂദ അഹാഹും സ്വാലിഹൻ, അവരുടെ സഹോദരൻ സ്വാലിഹിനെ സമൂദിലേക്ക് നിയോഗിച്ചു. ഖാല യാ ഖൗമി ഇബ്ദുല്ലാ മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി ഇബ്ദുല്ലാ, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹുമില്ല. കാരണം ഹുവ അൻശഅക്കും മിനൽ അർളി വസ്തഅമറക്കും ഫീഹ, അവനാണ് നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ച് വളർത്തുകയും നിങ്ങളവിടെ അധിവസിപ്പിക്കുകയും ചെയ്തത് അല്ലേന. അതുകൊണ്ട് അവൻ മാത്രമേ നിങ്ങൾക്ക് ഇലാഹുള്ളൂ. ഫഅബുദൂഹു, അവനെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്ന് സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തി. തിരിച്ച് അവരുടെ പ്രതികരണവും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയ ഖാലു യാ സ്വാലിഹ് ഖദുക്കുൻ തഫീന മർജുവൻ ഖബല ഹാദ. സ്വാലിഹെ, ഇതിനു മുമ്പ് നീ ഞങ്ങൾക്കിടയിൽ വളരെ പ്രിയപ്പെട്ടവനായിരുന്നു, സ്വീകാര്യനായിരുന്നു, പക്ഷേ ഇപ്പോൾ ഈ പരിപാടി നീ നിർത്തിയിട്ടില്ലെങ്കിൽ നീ ഞങ്ങളെ വിരോധിക്കാണോ? തൻഹാന അൻ നഅബുദമ യഅബുദു ആബാഉന, ഞങ്ങളുടെ വാപ്പാരും വാപ്പപ്പാരും ഒക്കെ ചെയ്തിരുന്ന ഇതേ ആരാധനകളും ദുആകളും ഇസ്തിഗാസയും തവസ്സുലും ഷിർക്കും അല്ലെങ്കിൽ എന്ന് അതൊന്നും അവർ അംഗീകരിക്കുന്നില്ലെങ്കിലും അവർ ചെയ്തിരുന്നത് ഇതായിരുന്നു, ഇത് അള്ളാഹുവിന് പുറമേയുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ ആരാധിക്കുന്ന ആ പ്രവർത്തനം. ഞങ്ങളുടെ പ്രപിതാക്കൾ ചെയ്തിരുന്ന ഈ ആരാധനയെ നീ വിരോധിക്കുകയാണോ? നീ ഞങ്ങളെ വിളിക്കുന്നതിനെ തൊട്ട് ഞങ്ങൾക്ക് വ്യക്തമായ സംശയമുണ്ട്, വളരെ ഗാഢമായ സംശയത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കൂല എന്നവർ വ്യക്തമായി സ്വാലിഹ് നബി അലൈഹി സ്വലാമിനോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഖാല യാ ഖൗമി അറഅയ്തും മിൻ കുന്തു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി, തിരിച്ച് അപ്പോൾ സ്വാലിഹ് നബി അവരോട് പറയുന്നത്, ഞാൻ നിങ്ങളോട് ഏതെങ്കിലും ഊഹത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ സംശയത്തിൻ്റെയോ അല്ലെങ്കിൽ സങ്കല്പത്തിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല നിങ്ങളോട് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. യഖൗമി അറഅയ്തും മിൻ കുന്തു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി, എൻ്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ, അതാണ് അലാ ബയ്യിനത്തിൻ മിർ റബ്ബി, എൻ്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ ഞാൻ അവലംബിക്കുകയാണ്. വ ആതാനി മിൻഹു റഹ്മ, അവനിൽ നിന്ന് എനിക്ക് കാരുണ്യം, അവൻ്റെ പക്കൽ നിന്നുള്ള കാരുണ്യവും അവനെനിക്ക് നൽകിയിട്ടുണ്ട്, എന്നിട്ട് ഞാൻ ഇത് പറയാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല, ഇതിലേക്ക് നിങ്ങളെക്കൂടി ക്ഷണിക്കാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. നിങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനു വേണ്ടി ഈ യാഥാർത്ഥ്യം മറച്ചുവെക്കാനും എന്നെക്കൊണ്ട് സാധിക്കില്ല. അങ്ങനെ ഞാൻ ചെയ്താൽ അള്ളാഹുവിനെ ഞാൻ ധിക്കരിക്കലായിരിക്കും അത്. അങ്ങനെ ഞാൻ അള്ളാഹുവിനെ ധിക്കരിക്കുകയാണെങ്കിൽ അവനെന്നെ ശിക്ഷിക്കും, അങ്ങനെ അവനെന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ ആ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ കഴിയുന്നവൻ ആരാണുള്ളത്? ഫമൻ യൻസുറുനി മിൻ അല്ലാഹി ഇൻ അസ്വൈത്തുഹു, ഞാൻ ആ റബ്ബിനെ, എനിക്ക് കാരുണ്യം നൽകിയ, എനിക്ക് വ്യക്തമായ ന്യായപ്രമാണം പ്രമാണത്തിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ബോധ്യപ്പെടുത്തിയ ആ കാര്യം ഞാൻ മറച്ചുവെച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനു വേണ്ടി നിലപാട് ഞാൻ മാറ്റുകയോ സ്വീകരിക്കുകയോ ചെയ്താൽ ഞാൻ അള്ളാഹുവിനെ അനുസരണക്കേട് കാണിക്ക ധിക്കരിക്കലാണ്. അങ്ങനെ ഞാൻ ചെയ്താൽ തീർച്ചയായും അവൻ്റെ ശിക്ഷ എന്നെ പിടികൂടും. ആ സമയത്ത് ഫമൻ യൻസുറുനി, എന്നെ സഹായിക്കാൻ ആരുണ്ടാകുക? ഫമാ തസീദൂനനി ഗൈറ തഖ്സീർ, ചുരുക്കത്തിൽ നിങ്ങൾ എനിക്ക് കൂടുതൽ നാശം അല്ലെങ്കിൽ നഷ്ടം വരുത്തി വെക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. എന്നിട്ട് പിന്നീട് സ്വാലിഹ് നബി അലൈഹി സ്വലാം അവരോട് വ്യക്തമായി അദ്ദേഹം പ്രവാചകനാണ് എന്നതിൻ്റെ അടയാളമായി ദൃഷ്ടാന്തമായി അള്ളാഹു അവതരിപ്പിച്ച പിന്നെ ഒരു ഒട്ടകം, അതാണ് വയാ ഖൗമി ഹാദിഹി നാഖതുല്ലാഹി ലക്കും ആയ ഫദറൂഹാ തഅക്കുലു ഫീ അർളില്ലാ വലാ തമസ്സൂഹാ ബിസൂഇൻ ഫയഅഖുദുക്കും അദാബുൻ ഖരീബ്. സ്വാലിഹ് നബി അലൈഹി സ്സലാമിൻ്റെ ആ ഒട്ടകം, അത് അദ്ദേഹത്തിൻ്റെ ജനത അദ്ദേഹത്തോട് പ്രവാചകനാണെങ്കിൽ തെളിവ് കൊണ്ടുവരൂ എന്ന് പറയുന്ന രംഗം ഖുർആനിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഒരുപാട് സ്ഥലത്ത് നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരമായി, ആ വെല്ലുവിളിയുടെ ഉത്തരമായി എന്ത് ചെയ്തു അള്ളാഹു, എന്ത് ചെയ്യാണ്, വയാ ഖൗമി ഹാദിഹി നാഖതുല്ലാഹി ലക്കും, പിന്നെ ആയ എൻ്റെ ജനങ്ങളെ, ഇതാ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമായി ഒരു ഒട്ടകം. ആ ഒട്ടകത്തിനെ സ്വാലിഹ് നബി അലൈഹി സ്സലാമിന് വേണ്ടി അദ്ദേഹം പ്രവാചകനാണ് എന്ന് അവരെ പിന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹു അവതരിപ്പിച്ചതാണ്. മുഅ്ജിസാത്തുൽ അംബിയാഇ, അംബിയാക്കൾക്ക് അവർ പ്രവാചകന്മാരാണ് എന്നതിനൊരുപാട് തെളിവുകൾ ഓരോ പ്രവാചകന്മാർക്കും അള്ളാഹു നൽകിയിട്ടുണ്ട്. അതാണ് മുഅ്ജിസത്തുകൾ. ആ മുഅ്ജിസത്ത് സ്വാലിഹ് നബി അലൈഹി സ്സലാമിൻ്റെ മുഅ്ജിസത്താണ് ഇവിടെ മുഅ്ജിസാത്തുൽ അംബിയാഹി നാഖത്ത് സ്വാലിഹ് അല്ലേ. അതിന് പിന്നെ അദ്ദേഹത്തിൻ്റെ ജനത അദ്ദേഹത്തോട് വെല്ലുവിളി അല്ലെങ്കിൽ ഒരു പ്രവാചകനാണ് എന്നതിന് അടയാളമൊക്കെ ചോദിക്കുന്നുണ്ട്. സൂറത്തു ആഗ്രാഫിലും സൂറത്തുൽ ഹിജറിലും സൂറത്തു ഷുഅറാ സൂറത്തുൽ ഫുസ്സിലത്ത് അങ്ങനെ ഒരുപാട് അധ്യായങ്ങളിൽ ഈ വിഷയം നമുക്ക് കാണാൻ പറ്റും. ഏത് സ്വാലിഹ് നബി അദ്ദേഹത്തിൻ്റെ ജനത ഈ ഇത് ചോദിക്കുന്നതും പിന്നെ അല്ല ഈ സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഒട്ടകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദീകരിക്കുന്നത് സമൂദ് ഗോത്രത്തിൻ്റെ വിഷയങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അർസല നബിയഹു സ്വാലിഹ് അലൈഹിസ്സലാം എവിടേക്ക്? ഇലാ ഖൗമി സമൂദ് ലിയദ്ഉഹും ഇലൽ ഈമാനി ബില്ലാഹി വഹദഹു വതറക് മാക്കാനു യഅബ്ദൂന മിൻ ദൂനില്ലാ. അത് സമൂദ് ഗോത്രം ഒരു പിന്നെ അറേബ്യൻ ഗോത്രമാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അങ്ങനെ അവരിലേക്ക് ദൃഷ്ടാന്തമായിക്കൊണ്ടാണ് അള്ളാഹു ഒരൊട്ടകത്തിനെ നിയോഗിക്കുന്നത്. ആ ഒട്ടകം എന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ പിന്നെ ദൃഷ്ടാന്തമായി എന്ത് ചെയ്യാണ്? അദ്ദേഹം പ്രവാചകനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അവരിലേക്ക് അള്ളാഹു ഒരൊട്ടകത്തിനെ നിയോഗിക്കുന്നത്. ഇന്ന സ്വാലിഹൻ ലമ്മ ഉർസിലയിലേക്കും തോലബു മിൻഹു അന്യത്തിയകുംബി ആയ എന്നിട്ട് പ്രവാചകനാണെങ്കിൽ ഒരു അടയാളം കൊണ്ടുവാ, ഒരു ദൃഷ്ടാന്തം കൊണ്ടുവാ എന്ന് അവർ വെല്ലുവിളിക്കുന്നുണ്ട്. അങ്ങനെയാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്? അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് സ്വാലിഹ് നബി എന്നവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആ ഒട്ടകത്തിനെ അള്ളാഹു എന്ത് ചെയ്യുന്നത്? അവരിലേക്ക് അയക്കുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം. പക്ഷേ അതിന് കുറേ നിബന്ധനകൾ അള്ളാഹു എന്ത് ചെയ്യാണ്? ആ ജനതയോട് വെക്കുകയാണ്. ആ നിബന്ധനകളാണ് ഈ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. വയാ ഖൗമി ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും, എൻ്റെ ജനങ്ങളെ, യാ ഖൗമി എൻ്റെ ജനങ്ങളെ, ഹാദിഹി നാഖത്തുല്ലാ ഇത് അള്ളാഹുവിൻ്റെ ഒട്ടകമാകുന്നു, ലക്കും നിങ്ങൾക്ക് ആയത്തുൻ ദൃഷ്ടാന്തമായിക്കൊണ്ട്, ഫദറൂഹ അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? വിട്ടേക്കുക. തഅക്കുലു ഫി അർളില്ല അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അത് നടന്നു തിന്നുകൊള്ളും, അത് നടന്നു തിന്നാൻ വേണ്ടി നിങ്ങളതിനെ വിട്ടുകൊള്ളുക. വല തമസ്സൂഹ ബിസൂ ഇൻ നിങ്ങളതിനൊരു ദോഷവും വരുത്തി വെക്കരുത്. വല തമസ്സൂഹ അതിനെ നിങ്ങൾ തൊട്ടുപോകരുത്, ബിസൂ ഇൻ ഒരു ദോഷം വരുത്താൻ വേണ്ടി. ഫയഹുദക്കും അദാബുൻ ഖരീബ് അങ്ങനെ നിങ്ങൾ ചെയ്താൽ അടുത്തു തന്നെ ശിക്ഷ നിങ്ങളെ പിടികൂടുന്നതാണ്. ഇമാം സഅദി റഹ്മഹുള്ള ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് ഈ ആ ഇത്? പിന്നെ അവിടെ നമുക്ക് കാണാൻ പറ്റും ആ നാട്ടിലുള്ള കിണറിൽ നിന്ന് ലഹ ഷുറുബുൻ മിനൽ ബിരി യൗമൻ, ഒരു ദിവസം ആ ഒട്ടകത്തിന് വെള്ളം കുടിക്കാൻ. സുമ്മ യശിരിബൂന കുല്ലുഹും മിൻ ളറഇഹ പിന്നെ വലഹും ഷുറുബുൻ യൗമൻ മഅലൂം, ആ ജനങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വേറെ സമയം. അങ്ങനെ അത് അവർ അംഗീകരിക്കണം. ഫദറൂഹ തഅക്കുൽഫി അർളില്ല അത് അള്ളാഹിൻ്റെ ഭൂമിയിൽ നിന്നങ്ങനെ നടന്നോളും, നിങ്ങളാരും എന്ത് ചെയ്യേണ്ടതില്ല, അതിൻ്റെ തീറ്റയെക്കുറിച്ച് അതിൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് ഒന്നും നിങ്ങളാരും വേവലാതിപ്പെടേണ്ടതില്ല. പക്ഷേ വലാത്തമ സൂഹാബിസൂ ഇൻ അതിനെ മോശമായ രീതിയിൽ അതിനൊരു ദോഷം വരുത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത് എന്ന് പറഞ്ഞാൽ അതിനെ അറുക്കാൻ, അതിനെ കൊല്ല ഒന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ നിങ്ങളെ അള്ളാഹുവിൻ്റെ ശിക്ഷ വളരെ പെട്ടെന്ന് പിടികൂടും എന്ന് സ്വാലിഹ് നബി അലൈഹി സ്സലാം അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ തീർച്ചയായും അവർ അതിൻ്റെ പ്രതികരണം നമുക്കറിയാം, പരിഹാസവും അതേപോലെ അതിനെ ആ വെല്ലുവിളിയെ എന്ത് ചെയ്യാണ്? പരിശുദ്ധ ഖുർആനിലെ വേറെയും സൂറത്തുകളിൽ ഈ വിഷയം സൂചിപ്പിച്ചു എന്ന് നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. വശംസി വല്ലുഹാഹ എന്ന സൂറത്ത് ഷംസിലും ഈ സ്വാലിഹ് നബി അലൈഹി സ്സലാമിൻ്റെ ഈ ജനതയുടെ അവസ്ഥയെ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? വിശദീകരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അവസാന ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്? കദ്ദബത്ത് സമൂദു ബിത്തഖ്വാഹ, സമൂദ് ഗോത്രം സത്യത്തെ നിഷേധിച്ചു കളഞ്ഞു. കദ്ദബത്ത് സമൂദ് ബിത്തഖ്വാഹ അവരുടെ ധിക്കാരം മൂലം, അവരുടെ ധിക്കാരം മൂലം എന്ത് ചെയ്തു? അവരിലേക്ക് വന്ന പ്രവാചകൻ സ്വാലിഹ് നബി അലൈഹി സ്സലാമിനെ നിഷേധിച്ചു. പ്രവാചകൻ കൊണ്ടുവന്ന ദൃഷ്ടാന്തങ്ങളെ അവർ സ്വീകരിച്ചില്ല, പരിഹസിച്ചു എന്നെല്ലാം ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദിംബഅസ അസ്ഖാഹ ഫഖാല ലഹും റസൂലുള്ളാഹി നാഖത്തുള്ളാഹി വസുഖിയാഹ അല്ലേ. ഫഖാല ലഹും സ്വാലിഹ് നബി അവരോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഫഖാല ലഹും റസൂലുള്ളാ അള്ളാഹിൻ്റെ റസൂല് സ്വാലിഹ് നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, നാഖത്തുള്ളാ ഇത് അള്ളാഹുവിൻ്റെ ഒട്ടകാണ്, അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. വസുഖിയാഹ അതിൻ്റെ വെള്ളം കുടിയേയും. അതായത് പിന്നെ ഇഹ്ദറു അഖ്റന അഖത്തുള്ള, അതിനെ അറുക്കുക അല്ലെങ്കിൽ കൊല്ലുക, അതിന് ഗൂഢാലോചന നടത്തുമ്പോൾ അതെന്ത് ചെയ്യാൻ പാടില്ല, ആ അപകടം, ആ അബദ്ധം, ആ തെറ്റു നിങ്ങൾ ചെയ്യാൻ പാടില്ല. കാരണം അല്ലത്തി ജഅലഹാലക്കും ആയത്തൻ അളീമ, അള്ളാഹുങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായി അല്ലെങ്കിൽ ഏറ്റവും വലിയ അടയാളം ദൃഷ്ടാന്തമായിട്ടാണ് ആ ഒട്ടകത്തിനെ

0: ഷംസിലും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരിലേക്ക് സമൂദ് ഗോത്രത്തിനെ വളരെ ഗൗരവപൂർവം ഓർമ്മപ്പെടുത്തിയ ആ വിഷയത്തിൽ അവർ വളരെ പിന്നോക്കം പോകുന്ന അതിഗുരുതരമായൊരു സാഹചര്യമാണ് അവരുടെ ഭാഗത്തുനിന്ന് എല്ലാ ജനങ്ങളിലേക്കും കടന്നു വന്ന പ്രവാചകന്മാർ അവരെ ഓർമ്മപ്പെടുത്തിയതുപോലെ സ്വാലിഹ് നബിയും അവരെ ഓർമ്മപ്പെടുത്തി, അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു, പരലോകം ഓർമ്മപ്പെടുത്തി, അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്നതിൽ നിന്നൊക്കെ ഒഴിവാകണമെന്ന് അവരെ ഗൗരവപൂർവ്വം താക്കീത് ചെയ്തു. നീ നബിയാണെങ്കിൽ അടയാളം കാണട്ടെ, തെളിവ് കൊണ്ടുവാ. അള്ളാഹു ഒരു ഒട്ടകത്തിനെയാണ് അവർക്ക് അടയാളമായി നിശ്ചയിച്ചത്, ആയത്തായി നിശ്ചയിച്ചത്. ആ ഒട്ടകത്തിന് കിണറ്റിൽ വെള്ളം കുടിക്കാനുള്ള സമയം ദിവസവും നിശ്ചയിക്കപ്പെട്ടു, നാട്ടുകാർക്ക് വേറെയും നിശ്ചയിക്കപ്പെട്ടു. ആ ഒട്ടകം സ്വതന്ത്രമായി അതിനെ വിടണം, അതിനെ ഉപദ്രവിക്കാനോ അതിനെ കൊല്ലാനോ ഒന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്ത അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് വന്നെത്തും എന്ന് അദ്ദേഹം വളരെ ഗൗരവപൂർവം അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഓർമ്മപ്പെടുത്തലുകൾ പിന്നീട് പരിഹാസം രൂപേ അതിനെ സ്വീകരിച്ച ആ ജനതയുടെ ദുരന്തകരമായ പര്യവസാനമാണ്. ഇതിനുശേഷം അള്ളാഹു ഈ സൂറത്തിൽ വിശദീകരിക്കുന്നത്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്കത് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യാം. ഏതായാലും സ്വാലിഹ് നബി അലൈഹിസ്സലാം പ്രബോധനം നടത്തിയ സമൂദ് ഗോത്രം, ആ സമൂദ് ഗോത്രത്തിലും സ്വാലിഹ് നബിയുടെ പ്രബോധനത്തിലും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിലും അതിനോടവർ സ്വീകരിച്ച നിലപാടിലും അവരുടെ പര്യവസാനത്തിലും ഒക്കെ നമുക്ക് ഗുണപാഠങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആൻ യഥാവിധി മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിന് നമ്മൾ ക്രമപ്പെടുത്തുക. റഹ്മാനായ അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയ വസന്തം, വിഷയാവതരണം ജംഷീർ സ്വലാഹി, വിശുദ്ധ ഖുർആൻ സൂറ ഹൂദ് വചനം 64, സമൂദ് ഗോത്രത്തിന് ദൃഷ്ടാന്തമായി ഒട്ടകം.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ വാഖിയ പൂർണ്ണമായ പാരായണം. പാരായണം നിർവഹിക്കുന്നത് അൽഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ ബിൻ നിസാർ.
3: സൂറത്തുൽ വാഖിയ മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إِذَا وَقَعَتِ الْوَاقِعَةُ لَيْسَ لِوَقْعَتِهَا كَاذِبَةٌ خَافِضَةٌ رَّافِعَةٌ

0: حميم وتصلية جحيم إن هذا لهو حق اليقين فسبح باسم ربك العظيم.
1: Peace Radio. Tune to reality.
2: ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخيا حرم وحقق دارم تشيع പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 105 അധ്യായം സൂറത്തു അൽഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

മീൻസ് ഖുർആൻ റേഡിയോയിൽ തൻസിൽ സൂറത്തുൻ നബ മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള ഭാഗങ്ങളുടെ പാരായണമാണ് തൻസിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് അഷേഖ് അലി ഇബ്നു അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി.

خاسرة، فإنما هي زجرة واحدة، فإذا هم بالساهرة.

كذب وعصى ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى.

البحار فجرت وإذا القبور بعثرت علمت نفس ما قدمت وأخرت.

وحقت وأذنت لربها وحقت وإذا الأرض مدت وألقت ما فيها وتخلت

مسرورا وأما من أوتي كتابه وراء ظهره فسوف يدعو ثبوراً.

وجه ربه الأعلى ولسوف يرضى. بسم الله الرحمن الرحيم.

القارعه ما القارعه وما ادراك ما القارعه

0: الناس.
1: ജസാക അല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ സൂറത്തുൻ നബ മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള ഭാഗങ്ങളുടെ പാരായണം ചെയ്തത് അശ്ശൈഖ് അലി ഇബ്നു അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി.

പീസ് ഖുറാൻ റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്തു റഹ്മാൻ 39 മുതൽ 57 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: فبأي آلاء ربكما تكذبان.
1: ജസാക്കും അല്ലാഹു ഖൈറ. കുഞ്ഞു കാര്യങ്ങളുടെ പാരായണമായ കിഡ്സ് ടൈമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുർ റഹ്മാൻ 39 മുതൽ 57 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് ത്വഹ അൽ ജുനി.

അള്ളാഹുവിൻ്റെ അതിമഹത്തായൊരു അനുഗ്രഹമാണ്. വിശുദ്ധ ഖുർആൻ ഓരോ ജുസ്ഇ വീതം ദിവസവും കേട്ട് പൂർണ്ണമായും കേട്ടു തീർക്കാനുള്ളൊരു അവസരമാണ് പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 6-ാമത്തെ ജുസ് ആണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷേഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 6-ാമത്തെ ജുസ് ആണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.
1: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിനു മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പേസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറത്തു സോഫാത്തിലെ 22 മുതൽ 61 വരെ വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിച്ചത് അൽ ഹാഫിദ് തുർക്കി അർറുമൈഹ്.
1: ുള്ള അവസരമാണ് ഈ പ്രോഗ്രാം. ഇന്ന് 412-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 412-ാമത്തെ പേജിന്റെ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: أعوذ بالله من الشيطان الرجيم.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഗാഫിർ 38 മുതൽ 55 വരെയുള്ള ആയത്തുകളുടെ ഹൃദ്യമായ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഖരീഫ്.
1: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
2: പീസ് റേഡിയോ പുലരിവെട്ടം.
1: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
2: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
1: പകച്ചു നിൽക്കാനാകാതെ
2: പരിഹാരം അന്വേഷിക്കാൻ പോലും ആവാത്ത പ്രതിസന്ധി ഘട്ടം.
1: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
2: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
1: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
2: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
1: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
2: പീസ് റേഡിയോ പുലരിവെട്ടം
1: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജസാക്കും അല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 19-ാമത്തെ അധ്യായം സൂറത്തു മറിയം 59 മുതൽ 76 കൂടി വചനങ്ങളുടെ വശ്യസുന്ദരമായ പാരായണം. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽ ഖത്തമി.

0: പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ, അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ പഠിക്കുക, മനഃപ്പാഠമാക്കുക എന്നത് വളരെ പുണ്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു നന്മയ്ക്ക് അവസരമൊരുക്കുകയാണ് ഹിഫ്ളുൽ ഖുർആനിലൂടെ. ശ്രോതാക്കൾക്കറിയാവുന്നതുപോലെ ഇന്ന് സൂറത്തുൽ അഹ്സാബിൻ്റെ 30-ാമത്തെ വചനമാണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ സ്റ്റുഡിയോയിലുള്ളത് ബഹുമാന്യനായ ജഅഫർ സലഫിയാണ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 30-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാകുമുല്ലാഹു ഖൈറ. നമ്മൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ ആയിരുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിൽ നിന്നും ഇന്ന് 30-ാമത്തെ വചനവും നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞു. ഇനി ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡുകളിലൂടെ ശ്രോതാക്കൾക്ക് കേൾക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ കേട്ടുകഴിഞ്ഞ ഈ ഒരു ക്ലാസ് പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വീണ്ടും കേൾക്കാനായി 24 മണിക്കൂറും റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 105-ാം അധ്യായം സൂറത്തു അൽഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണ് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
1: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
0: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
0: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രശസ്ത ഖുർആൻ കാരിയോകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ

0: തഅലമൂൻ.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ഫാത്തിഹ മുഴുവനായും സൂറ അൽ ബഖറ 1 മുതൽ 216 വരെയുള്ള വചനങ്ങളുമാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി സഊദ് അഷ്-ശുറൈം.

0: പീസ് ഖുർആൻ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ തഹ്സീനിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നമുക്ക് കേൾക്കാം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശ്റിൽ നിന്നും 10-ാമത്തെ ആയത്താണ് ഇൻഷാല്ലാഹ് ഹാഫിയ അബ്ദുൽ ശക്കൂർ ക്ലാസ് എടുക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, ഇൻഷാല്ലാഹ് സൂറത്തുൽ ഹശ്റിലെ 10-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചു വരുന്നത്. തജ്വീദ് നിയമങ്ങളും അതുപോലെ സാധാരണ ഓതിപ്പോകുന്ന സമയത്ത് തജ്വീദ് നിയമങ്ങളോ അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ ഉച്ചാരണമൊന്നും അറിയാത്ത ആളുകൾ ഓതിപ്പോകുന്ന സമയത്ത് ധാരാളം അബദ്ധങ്ങൾ വരാറുണ്ട് എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട, വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ്

ഈ ആയത്ത് ധാരാളമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, അങ്ങനെയെല്ലാം ഉള്ള ഒരായത്താണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. വല്ലദീന ജഉ, വല്ലദീന, ഇവിടെ എല്ലാ ക്ലാസ്സിലും പറയാറുള്ളത് പോലെ തന്നെ ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. വല്ലസീന അല്ല വല്ലദീന. വല്ലദീന ദാല് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം, അതാണ് ദ. വല്ലദീന ജ ഊ, ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസയാണ്. ഒരേ പദത്തിലാണുള്ളത് മദ്ദ് മുത്തസിൽ. നിർബന്ധമായിട്ടും ഇത് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ജ ഉ വല്ലദീന ജ ഊ മിൻ ബഅദിഹിം. ഇനി മിൻ ബഅദിഹിം, സാക്കിന നൂന് ശേഷം ബ ഉ വന്നാൽ നൂണിനെ മീമാക്കി മാറ്റണം, അതാണ് ഇഖ്ലാബ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. മിൻ ബഅദിഹിം, മിൻ ബഅദിഹിം അല്ല മിൻ ബഅദിഹിം. അവിടെ നൂനിനെ മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ബഅദിഹിം യഖൂലൂന, യഖൂലൂന അല്ല യഖൂ, യഖൂലൂന റബ്ബനാ, റബ്ബനാ ഇഗ്ഫിർ ലനാ, റബ്ബനാ ശേഷം ഇഗ്ഫിർ ലനാ എന്നാണല്ലോ, അതുകൊണ്ട് തന്നെ റബ്ബനാ ഇഗ്ഫിർ ലനാ ഇങ്ങനെ ഓതണം. ഈ വസുലിൻ്റെ ഹംസ, ഇഗ്ഫിർ ലനാ എന്നതിലെ ഹംസ വസുലിൻ്റെ ഹംസയാണ്, അഥവാ ചേർത്തി ഓതുന്ന സമയത്ത് ആ അലിഫിനെ ഉച്ചരിക്കൂല. റബ്ബനാ ഇഗ്ഫിർ ലനാ എന്നാ പറയുക. റബ്ബനാ ഇഗ്ഫിർ ലനാ എന്നും ആവരുത്. ഗൈന് ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഗൈന് തൊണ്ടയുടെ മുഗൾ ഭാഗമാണ് മഖ്റജ്. റബ്ബനാ ഇഗ്ഫിർ ലനാ. അതുപോലെ തന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇഗ്ഫിർ റാഇനെ തർഖീഖ് ചെയ്യണം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ഇഗ്ഫിർ എന്നാണ്, ഈ റബ്ബനാ ഇഗ്ഫിർ എന്നല്ല, റബ്ബനാ ഇഗ്ഫിർ ലനാ അല്ല, റബ്ബനാ ഇഗ്ഫിർ ലനാ. റബ്ബനാ ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിന, വലി ഇഖ്വാനിന, വലി ഇഖ്വാനിന അല്ലദീന, വലി ഇഖ്വാനിന അല്ലദീന. രണ്ട് നൂനാണ് ഇഖ്വാനിന, വലി ഇഖ്വാനിന എന്ന് കൃത്യമായിട്ട് ഉച്ചരിക്കണം. അല്ലദീന വലി ഇഖ്വാനിന അല്ലദീന, അല്ലദീന, അല്ലസീന അല്ല, അല്ലദീന. സബഖൂന, സബഖൂന, ഇവിടെയൊക്കെ സബഖൂന എന്ന് ഓതിപ്പോകരുത്. സീനും ബാഉ ഒക്കെ വളരെ ലൈറ്റായിട്ട് മീൻസ് കനപ്പിച്ചുകൊണ്ടല്ല ഉച്ചരിക്കേണ്ടത്. സ സബഖൂ അല്ല, സബഖൂ, സബഖൂ, സബഖൂന. അവിടെയും ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. സബഖൂന അല്ല സബഖൂ, സബഖൂ, അപ്പോഴാണ് അർത്ഥം ക്ലിയർ ആവുകയുള്ളൂ. സബഖൂന ബിൽ ഈമാനി, ബില്ലീമാനി അല്ല, ബില്ലീമാനി എന്നല്ല, ബിൽ ഈമാനി ഹംസ ഉച്ചരിക്കണം. ബിൽ ഈമാനി വലാ തജ്അൽ, വലാ തജ് ജീമിനെ ഖൽഖല ചെയ്യണം, കേൾക്കണം. വലാ തജ്അൽ, തജ്അൽ അല്ല, ഹംസ അല്ല, തജ്അൽ, തജ്അൽ. വലാ തജ്അൽ ഫീ ഖുലൂബിന, ഫീ ഖുലൂബിന, ഖാഫ്, ഖുലൂബിന, ഖുലൂബിന ആവരുത്. ഖൽബും കെൽബൊക്കെ വളരെ അർത്ഥവ്യത്യാസമുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയാം. ഖൽബ് എന്താണെന്നും കെൽബ് എന്താണെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വലാ തജ്അൽ ഫീ ഖുലൂബിന ഖാഫ്, തൊണ്ടയുടെ മുഗൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ ആ ഭാഗമാണ് മഖ്റജ്. അതുകൊണ്ട് ഫീ ഖുലൂബിന ഗില്ലൻ ലില്ലദീന, ഗില്ലൻ, ഗൈന് തൊണ്ടയുടെ മുഗൾ ഭാഗം, ഗില്ലൻ, ഗില്ലൻ, ഗില്ലൻ ലില്ലദീന. ഇവിടൊക്കെ ചില ആളുകളൊക്കെ പ്രാർത്ഥിക്കുന്നത് വലാ തജ്അൽ ഫീ ഖുലൂബിന ഇല്ല ലില്ലദീന, ഇല്ല ലില്ലദീന എന്നൊക്കെ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഗില്ലൻ ലില്ലദീന, ഗില്ലൻ ലില്ലദീന, ഗില്ലൻ ലില്ലദീന ആമനു, ആമനു റബ്ബനാ ഇന്നക, റബ്ബനാ ഇന്നക. മദ്ദിൻ്റെ അക്ഷരം അലിഫിന് ശേഷം ഹംസയാണ് ഇവിടെ മദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിലത് നീട്ടണം. റബ്ബനാ ഇന്നക, മദ് മുൻഫസിൽ നീട്ടാവുന്ന മദ്, മദ് ജായിസാണ്. ربنا إنك نون مشدغن إن

0: إنك رؤوف رحيم. ر رؤوف رؤوف الرحيم അല്ല ر റിനെ കനപ്പിക്കണം, എന്നാൽ റ എന്നായി പോകരുത്. റഊഫുൻ റഊഫുൻ ഹംസ റഊ ഹംസയുടെ ഉച്ചാരണം മഖ്റജ് തൊണ്ടയുടെ താഴെഭാഗം. ഇവിടെ നമ്മൾക്ക് ഓതിപ്പോടുന്നത് പലപ്പോഴും ചില ആളുകളൊക്കെ ഓതിപ്പോവുകയാൽ പ്രാർത്ഥിക്കുന്നൊക്കെ ചെയ്യുന്നത് റബ്ബന ഇന്നക റഊഫുറഹീം റഊഫുറഹീം എന്നൊക്കെ ആയിരിക്കും. പക്ഷേ അല്ല, അതുകൊണ്ട് കൃത്യമായിട്ടിത് കേട്ട് പഠിക്കണം. റഊഫുൻ റഊഫുർ റഹീം റഊഫുർ റഹീം റഹീം തൊണ്ടയുടെ മധ്യഭാഗം. ഹ റഊഫുർ റഹീം അവസാനത്തിൽ മദ്ദ ഇഅ്റാദുൽ സുക്കൂൻ അഥവാ 2, 4, 6 ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദ്. والذين جاءوا من بعدهم يقولون ربنا والذين جاءوا من بعدهم يقولون ربنا ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا ولا تجعل في قلوبنا غلا للذين آمنوا ربنا ربنا إنك رؤوف رحيم. سورة الحشر ലെ 10-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കൃത്യമായിട്ട് ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രമിക്കുക, പഠിക്കുക. ബറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കല്ലാഹു ഖൈറാ, ബാറക്കല്ലാഹു ഫീക്. അത്തഹ്സീൻ ഇവിടെ സമാപിക്കുകയാണ്. നമ്മൾ ഇന്ന് സൂറത്തുൽ ഹശറിൽ നിന്നും 10-ാമത്തെ ആയത്താണ് അൽഹംദുലില്ലാ പഠിച്ചത്. ക്ലാസ് റുക്കനായി സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
2: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

قد حكم بين العباد. وقال الذين في النار لخزنة جهنم ادعوا ربكم

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും 40-ാമത്തെ അധ്യായം സൂറത്തു ഗാഫിർ 26 മുതൽ 52 കൂടി വചനങ്ങളാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.
1: വിശ്വാസകാര്യങ്ങളിലെ അള്ളാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: അൽമുഅല്ലിം ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ മാഇദ 7 മുതൽ 11 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.
1: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ പരിപാടിയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറ യൂസുഫിൽ നിന്നും 23 മുതൽ 31 വരെയുള്ള വചനങ്ങളാണ് ഷെയ്ഖ് യൂസുഫ് അക്ബർ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ പാരായണം നിർവഹിച്ചത്.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27 അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27 അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: അടുത്തതായി പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം പാരായണം ചെയ്യുന്നത് ഷെയ്ഖ്.
2: വിശുദ്ധ ഖുർആനിന്റെ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്ത് ഹൂദിലെ 69-70 വചനങ്ങളാണ് ജംഷീർ സലാഹി നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأخذ الذين ظلموا الصيحة فأصبحوا في ديارهم جاثمين. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹൂദ് 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദിലെ വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കി വന്നത്. ഇന്ന് നമ്മൾ സൂറത്തുൽ ഹൂദിലെ 67-ാമത്തെ വചനമാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാ അല്ലാ. ആ വചനം ഇപ്രകാരമാകുന്നു: വഅഖദല്ലദീന ളലമു സ്വൈഹത്തു ഫഅസ്ബഹു ഫീ ദിയാരിഹിം ജാസിമീൻ. വഅഖദല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവരെ പിടികൂടി. അസ്വൈഹത്തു, ഒരു ഘോര ശബ്ദം. ഫഅസ്ബഹു, അങ്ങനെ അവർ ആയിത്തീർന്നു, പ്രഭാതത്തിലായിത്തീർന്നു. ഫീ ദിയാരിഹിം, അവരുടെ വീടുകളിൽ. ജാസിമീൻ, കമഴ്ന്നടിച്ചു വീണ അവസ്ഥയിൽ. ഈ വചനം ഒരു ജനതയെ അല്ലാഹു നശിപ്പിച്ചതിനെ കുറിച്ചാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഏതാണ് ജനത? അവർ സമൂദ് ഗോത്രമാകുന്നു. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെയാണ് സമൂദ് ഗോത്രത്തിലേക്ക് അല്ലാഹു പ്രവാചകനായി നിയോഗിച്ചത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. സ്വാലിഹ് നബി അലൈഹിസ്സലാം ആ ജനതയെ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നതിലേക്കും അവർ അല്ലാഹു അവർക്കു നൽകിയ കായിക ശക്തിയും പാറകൾ തുരന്ന് വീടുകളുണ്ടാക്കാൻ ഉള്ള പ്രാപ്തിയും അങ്ങനെ പല കഴിവുകളും അല്ലാഹു അനുഗ്രഹങ്ങളും ചൊരിഞ്ഞ ഒരു ജനതയായിരുന്നു സമൂദ് ഗോത്രം എന്ന് ഖുർആനിലെ വേറെയും സൂറത്തുകളിലെ ആയത്തുകളിലൂടെയും ഈ സൂറത്തുൽ ഹൂദിലെ തൊട്ട് മുമ്പുള്ള വചനങ്ങളിലൂടെയുമൊക്കെ അല്ലാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. പക്ഷേ അവർ ധിക്കാരികളായിത്തീരുകയും അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരാവുകയും അഹങ്കാരികളാവുകയും ചെയ്തതു നിമിത്തം അള്ളാഹു അവരിലേക്ക് അവരിൽ നിന്നു തന്നെ അവരുടെ സഹോദരൻ എന്നാണ് ഖുർആൻ പ്രയോഗിച്ച പദം സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ നിയോഗിക്കുകയും അദ്ദേഹം അള്ളാഹുവിലേക്ക് നിരന്തരം ആ ജനതയെ തമൂദു ഗോത്രത്തെ ക്ഷണിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും അവരുടെ മറുപടി ധിക്കാരം നിറഞ്ഞതായിരുന്നു. സ്വാലിഹെ, നീയൊരു പ്രവാചകനാണെങ്കിൽ ഞങ്ങൾക്ക് ഒട്ടകത്തെ കൊണ്ടുപോവാ എന്നവർ പരിഹാസപൂർവ്വം വെല്ലുവിളിക്കുന്ന രംഗമൊക്കെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അള്ളാഹു ഒരു ഒട്ടകത്തിനെ അവർക്ക് ദൃഷ്ടാന്തമായി ഒരു പാറയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയും അങ്ങനെ ഒട്ടകത്തിന് വെള്ളം കുടിക്കാൻ കിണറിൽ ഊഴം നിശ്ചയിക്കുകയും ഒട്ടകത്തെ നിങ്ങൾ ഉപദ്രവിക്കരുത് എന്നെല്ലാം സ്വാലിഹ് നബി അലൈഹി സ്വലാം സമൂദ് ഗോത്രത്തെ ഓർമ്മിപ്പിക്കുന്ന വചനങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ അഹങ്കാരികളായ ആ ജനത ആ ഒട്ടകത്തെ അറുത്തുകളയുകയാണ് ചെയ്തത്, വെട്ടി അറുത്തു കൊന്നു. അതോടുകൂടി സ്വാലിഹ് നബി അലൈഹി സ്വലാം അവരോട് പറയുന്നുണ്ട്, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ 3 ദിവസം മാത്രമാണ് ബാക്കി. ഫഅഖറൂഹ ഫഖാല തമത്തഉ ഫീ ദാരികും 3 അയ്യാമിൻ, 3 ദിവസം നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ സുഖിച്ചുകൊള്ളുക. ദാലിക വഅദുൻ ഗൈറു മക്ദൂബ്, അത് തെറ്റാകാനിടയില്ലാത്ത ഒരു വാഗ്ദാനമാണ്. മക്ദൂബാകാത്ത, തെറ്റാകാനിടയില്ലാത്ത ഒരു വഅദാണ്. ശിക്ഷ നിങ്ങൾക്ക് വരിക തന്നെ ചെയ്യും, ശിക്ഷ നിങ്ങൾക്ക് വരിക തന്നെ ചെയ്യും. ബൽ ലാ ബുദ്ദ മിൻ വുഖൂഇഹി എന്നാണ് സഅദി റഹ്മഹുള്ള അതിനെ വിശദീകരിച്ചത്. അങ്ങനെ ഫലമ്മാ ജാ അംറുന നജ്ജൈന സ്വാലിഹൻ വല്ലദീന ആമനു മഅഹു ബിറഹ്മത്തിൻ മിന്ന വമിൻ ഖിസ്യി യൗമിഇദിൻ റബ്ബ് ഇന്ന റബ്ബക ഹുവൽ ഖവിയുൽ അസീസ്. എത്ര അഹങ്കാരികളായാലും എന്തെല്ലാം പ്രാപ്തിയും കഴിവും സ്വാധീനവും ഉണ്ട് എന്ന് മനുഷ്യരായ നമ്മൾ വിചാരിച്ചാലും അള്ളാഹുവിനെ വെല്ലുവിളിക്കാനോ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ മറികടക്കാനോ സാധിക്കില്ല എന്നുള്ളത് ഈ തമൂദ് ഗോത്രത്തിൻ്റെ അവസ്ഥ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഫലമ്മാ ജാ അംറുന, നമ്മുടെ കൽപ്പന വന്ന് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ ബിവുക്കുഇൽ അദാബ്, ശിക്ഷ സംഭവിച്ചപ്പോൾ. നജ്ജൈന സ്വാലിഹൻ വല്ലദീന ആമനു മഅഹു, സ്വാലിഹിനെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും നാം രക്ഷപ്പെടുത്തി. ബിറഹ്മത്തിൻ മിന്ന, നമ്മുടെ കാരുണ്യം കൊണ്ട്. വമിൻ ഖിസ്യി യൗമിഇദിൻ, ആ ദിവസത്തെ അപമാനത്തിൽ നിന്ന്. അല്ലെ, ശിക്ഷ ബാധിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ബാധിക്കുക എന്ന് പറഞ്ഞാൽ ആ ശിക്ഷയനുഭവിക്കണം, അത് അപമാനകരമാണ്. വളരെ വ്യക്തമായി അള്ളാഹു ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഖിസ്യ് എന്ന പദമാണ് പ്രയോഗിച്ചത്. നിന്ദ്യത, അപമാനം, നിന്ദ്യമായി ആ ദിവസത്തിൽ നിന്ദ്യരാവുകയാണ്. കാരണം അവസാനത്തെ വിജയം അള്ളാഹുവിൻ്റെ പ്രവാചകനും വിശ്വാസികൾക്കുമാണ്. അവരെ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തി. നജ്ജൈനാഹും മിനൽ അദാബി വൽഹിസിയിൽ ഫലീഹ, വളരെ മോശമായ ആ അപമാനത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും നാം അവരെ രക്ഷപ്പെടുത്തി എന്നാണ്. എന്നിട്ട് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത് ഇന്ന റബ്ബക ഹുവൽ ഖവിയുൽ അസീസ്, തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്നെയാണ് കവിയ, ശക്തനും അസീസ് പ്രതാപവാനും. താൽക്കാലികമായി അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്നവർക്ക്, അള്ളാഹുവിനെ പരിഹസിക്കുന്നവർക്ക് താൽക്കാലികമായൊരാശ്വാസം അവർക്ക് തോന്നും. കാരണം ഞങ്ങൾ വെല്ലുവിളിച്ചിട്ടും ഞങ്ങൾക്കൊരു ചുക്കും സംഭവിച്ചില്ലല്ലോ, ഞങ്ങൾ അള്ളാഹുവിനെ പരിഹസിച്ചിട്ടും ഞങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ, ഞങ്ങൾ മതനിയമങ്ങൾ ലംഘിച്ചിട്ടും അതിനെ പരിഹസിച്ചിട്ടും അതിനെ എതിർത്തിട്ടും ഒന്നും ഞങ്ങൾക്ക് ഒരു ചുക്കും ഇവിടെ സംഭവിക്കുന്നില്ലല്ലോ എന്നൊക്കെ പുതിയ കാലത്തും സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ കമൻറ്റുകളും പോസ്റ്ററുകളും ഇടുന്ന ആളുകളെ, വീഡിയോകൾ ചെയ്യുന്ന ആളുകളെയൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പക്ഷേ അതൊക്കെ അൽപായുസ് മാത്രമാണ്. ഖുർആൻ ഓർമ്മിപ്പിച്ചതുപോലെ അവരുടെയൊക്കെ ശിക്ഷയിൽ വർദ്ധനവ് കിട്ടാനുള്ള ഒരു കാരണവും നിമിത്തവുമായി മാറുക എന്നല്ലാതെ മറ്റൊന്നും അതുകൊണ്ട് സംഭവിക്കല്ല. അവസാനം അവർക്ക് ബോധ്യമാകും എന്ത്, ഇന്ന റബ്ബക ഹുവൽ ഖവിയുൽ അസീസ്, നിന്റെ റബ്ബാണ് ശക്തനും പ്രതാപവാനുമെന്ന്. അങ്ങനെ അഖദല്ലദീന ളലമു സ്വൈഹത്തു ഒരു ഘോര ശബ്ദമാണ്. സമൂദ് ഗോത്രത്തെ ഒരു ഘോര ശബ്ദം കൊണ്ടാണ് അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞത്. ഫഅസ്ബഹു, പ്രഭാതത്തിൽ അവരുടെ വീടുകളിൽ അവർ, ഫീ ദിയാരിഹിം ജാസിമീൻ, അവരുടെ വീടുകളിലവർ മുഖം കുത്തി കമഴ്ന്നടിച്ചു വീണ അവസ്ഥയിലാണ് അവർ കിടന്നിരുന്നത്. അള്ളാഹുവിൻ്റെ ശിക്ഷ അവരെ പിടികൂടി. ഹമിദീന ലാ ഹറാക്കലഹും, നിശ്ചലരായിക്കൊണ്ട് അവർ കടന്നുപോയി. എന്നിട്ട് അള്ളാഹു പറയുന്നത് അറിയോ, ക അടുത്ത 68-ാമത്തെ വചനം, ക അല്ലം യഗ്നൗ ഫീഹാ അലാ ഇന്ന സമൂദ കഫറു റബ്ബഹും അലാ ബുഅദൽ ലിസമൂദ്. ക അല്ലം യഗ്നൗ ഫീഹാ, അവർ അവിടെ താമസിച്ചിട്ട് ഇല്ലാത്ത പോലെ അവർ അങ്ങോട്ട് ഉന്മൂലനം ചെയ്യപ്പെട്ടു. മനസ്സിലായില്ലേ? ക അല്ലം യഗ്നൗ ഫീഹാ, അവിടെ അവർ താമസിച്ചിട്ടില്ലാത്ത വിധം അവർ ഉന്മൂലനം ചെയ്യപ്പെട്ടു. അല, നിങ്ങളറിയുക, ഇന്ന സമൂദ്, തീർച്ചയായും സമൂദ് ജനത, കഫറൂ റബ്ബഹും, അവർക്കനുഗ്രഹങ്ങൾ നൽകിയ, അവരെ സൃഷ്ടിച്ച, അവരുടെ സൃഷ്ടാവായ തങ്ങളുടെ രക്ഷിതാവിനോടവർ നന്ദി കേട് കാണിച്ചു. അല, അറിയുക, ശ്രദ്ധിക്കുക, ബുഇദൻ ലിസമൂദ്, ബുഇദൻ, വിദൂരത, വളരെ ദൂരെ, വിദൂരത, എവിടെ നിന്ന്? അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന്. ലിസമൂദ്, സമൂദ് ഗോത്രത്തിന്, അല്ലേ, വളരെ വ്യക്തമാണ്. അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നപ്പം തന്നെ, ക അല്ലം യഗ്നൗ ഫീഹ, ഇമാം സഈദ് റഹ്മഹുള്ള പറഞ്ഞതറിയോ, ക അന്നഹും ലമ്മാ ജാഅഹുമുൽ അദാബ് മാ തമത്തഉ ഫീ ദിയാരിഹിം. അള്ളാഹുവിൻ്റെ ശിക്ഷ അവർക്കങ്ങോട്ട് വന്നപ്പോൾ അവരുടെ വീടുകളിലൊരു ആസ്വദിച്ച് ജീവിച്ചിരുന്നതിൻ്റെ ഒരടയാളം പോലും ഇല്ലാത്തതുപോലെ. മനസ്സിലായില്ലേ? അവർക്ക് കാലത്ത് വലാ തൻഇമു ബിഹാ യൗമം മിനദ്ദഹർ, കാലത്തിൽ നിന്നൊരു ദിവസം പോലും ഒരു സുഖം, സൗഖ്യം, അനുഗ്രഹം അനുഭവിച്ചിട്ടില്ലാത്ത രൂപത്തിൽ. ഖദ് ഫാറഖഹും അന്നഈം വതനാവലഹും അൽ അദാബ്, ശിക്ഷയാണ് അവർക്ക് പകരം കിട്ടിയത്. അനുഗ്രഹങ്ങൾ അവർ നഗന്നുപോയി. മനസ്സിലായില്ലേ? ഒരിക്കലും മുറിയാത്ത ശിക്ഷ അവരെ പിടികൂടാണ്. മനസ്സിലായില്ലേ? അല ഇന്ന സമൂദ കഫറു റബ്ബഹും ജഹദൂഹു ബഅദ അൻ ജാഅതുഹുമുൽ ആയത്തുൽ മുബ്സിറ, ഉൾക്കാഴ്ച നൽകുന്ന അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവരുടെ കൺമുമ്പിലേക്ക് വന്നപ്പോൾ പോലും ആ ആയത്തുകളെ സ്വീകരിക്കാൻ അവരുടെ മനസ്സ്, അഹങ്കാരം കൊണ്ട്, നിഷേധം കൊണ്ട് അവരുടെ മനസ്സ് തയ്യാറായില്ല. അവരുടെ കൺമുമ്പിലൊരൊട്ടകം വന്നു, അല്ലേ, പാറക്കെട്ടിൽ നിന്ന്. എത്രയോ മനുഷ്യർക്ക് ബോധ്യപ്പെടുന്ന ദൃഷ്ടാന്തം, പക്ഷേ ആ ജനത അത് സ്വീകരിച്ചില്ല. അങ്ങനെ അവർ ദൗർഭാഗ്യവന്മാരായി, അവർ ഏറ്റവും പിന്നെ നിന്ദ്യരായി. അങ്ങനെ അള്ളാഹുവിൻ്റെ ശിക്ഷക്കവർ വിധേയരായി എന്ന് വളരെ വ്യക്തമായി അള്ളാഹു ഈ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. തീർച്ചയായും ഇതിൽ നമുക്ക് വളരെ വലിയ ഗുണപാഠമാണുള്ളത്. റഹ്മാനായ അള്ളാഹു അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിലൂടെ ഈ ലോകത്ത് നന്മയും നീതിയും സത്യവുമൊക്കെയാണ് നടപ്പാക്കാൻ വളരെ ബോധപൂർവം അള്ളാഹു അതിനുവേണ്ടിയാണ് പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത്. പക്ഷേ മനുഷ്യർക്കുള്ളൊരു പ്രശ്നം, അവരുടെ മനസ്സ് ഇച്ഛകളുടെ കൂടെ പോകുന്നുള്ളതാണ്. ഏതു കാലത്തും ഏതു നാട്ടിലും അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രമാണിവർഗം പലപ്പോഴും ഉണ്ടാകും. പലപ്പോഴും നാട്ടിലെ മഹാഭൂരിപക്ഷത്തിൻ്റെ പിന്തുണകളും ഇത്തരം സ്വേച്ഛാധിപതികൾക്കും ഇത്തരം താന്തോന്നികൾക്കും ലഭിക്കും. അവർ ചെയ്യുന്ന വൃത്തികേടുകളും അവരുടെ ഇച്ഛകളും ഒക്കെ നന്മയായി, അല്ലെങ്കിൽ ഇഷ്ടങ്ങളായി, സമൂഹത്തിലെ സംസ്കാരങ്ങളായി ഒക്കെ ഉയർത്തപ്പെടും, അല്ലേ? പുതിയ കാലത്ത് നമുക്കറിയാലോ എന്തെല്ലാം വൃത്തികേടുകളും തോന്നിവാസങ്ങളുമാണ് പുരോഗമനത്തിൻ്റെ പേരിൽ നമ്മുടെ സമൂഹത്തിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത്. എല്ലാം പുരോഗതിയാണ്, ഒരു നാടിൻ്റെ ഡെവലപ്മെൻ്റാണ്, കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഉണ്ടാകുന്ന പുരോഗതിയാണ് എന്നൊക്കെയാണ് എല്ലാ ആഭാസങ്ങളെയും വൃത്തികേടുകളെയും പ്രൊമോട്ട് ചെയ്യുന്നവർ. പുരോഗമന ചിന്തയുടെ മറവിലാണ് ഇതിനെയെല്ലാം സമൂഹത്തിലേക്ക് ഇറക്കുന്നത്. പക്ഷേ ആത്യന്തികമായി അതെല്ലാം മനുഷ്യർക്ക് നഷ്ടവും ഉപദ്രവവും ദുരന്തവുമാണ് സമ്മാനിക്കുന്നത്. മനുഷ്യർ മനുഷ്യരുടെ ഇച്ഛകൾക്കനുസരിച്ച് സഞ്ചരിക്കാൻ ശ്രമിച്ചാൽ അത് മഹാദുരന്തമായിരിക്കും സമൂഹത്തിൽ സൃഷ്ടിക്കുക. അല്ലേ, അധാർമിക പ്രവർത്തനങ്ങൾ വിവാഹങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു, കുടുംബങ്ങൾ തകരുന്നു, ലഹരി വ്യാപകമാകുന്നു, വ്യഭിചാരം അത് സാർവത്രികമാകുന്നു, ആണും പെണ്ണുമുള്ള അതിർത്തികൾ ലംഘിക്കപ്പെടുന്നു എന്ന് തുടങ്ങി എല്ലാ ദുരന്തങ്ങളിലേക്കും പുതിയ കാലത്തും സമൂഹം പുരോഗതിയുടെ പേരിൽ നയിക്കപ്പെടുമ്പോൾ തീർച്ചയായും ഈ ഭൂമിയിൽ അള്ളാഹു നിയോഗിച്ച അമ്പിയാക്കളുടെ ചരിത്രം ബുദ്ധിയുള്ളവർ വളരെ ഗുണപാഠമായി ഉൾക്കൊള്ളുകയാണ് ചെയ്യേണ്ടത്. എത്രയോ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചു ജീവിച്ച സമൂദ് ഗോത്രത്തിൻ്റെ ചരിത്രമാണ് അള്ളാഹു ഇവിടെ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചു തന്നിട്ടുള്ളത്. ആ അവസ്ഥയിൽ നിന്ന് അവരുടെ പരിണിതി മഹാദുരന്തമായിരുന്നു. വഅഖദല്ലദീന ളലമു സ്വൈഹത്തു, അള്ളാഹു ഒരു ഘോര ശബ്ദം കൊണ്ട് ആ അതിക്രമികളെ പിടികൂടി. ഫഅസ്ബഹു ഫീ ദിയാരിഹിം ജാസിമീൻ, പ്രഭാതത്തിൽ അവരുടെ വീടുകളിൽ കമഴ്ന്നിടിച്ചു വീണ അവസ്ഥയിൽ അവരിങ്ങനെ കിടക്കണക്ക. അല്ലം യഗനൗ ഫീഹ, ഒരിക്കലും ഈ ഭൂമിയിൽ അവർ താമസിച്ചിട്ടേയില്ലാത്ത പോലെ അങ്ങോട് ഉന്മൂലനം ചെയ്യപ്പെടുകയാണ് അവർ ചെയ്തത്. അല ഇന്ന സമൂദ്, അറിയുക തീർച്ചയായും സമൂദ് കഫറു റബ്ബഹും, സമൂദ് ഗോത്രം തങ്ങളുടെ റബ്ബിനെ നിഷേധിച്ചു കളഞ്ഞു. അലാ ബുഅദല്ലി സമൂദ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് എത്രയോ വിദൂരതയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു ജനതയായി, ശാപമേറിയ ഒരു ജനപഥമായി, ജനതയായി സമൂദ് ഗോത്രം മാറി. തീർച്ചയായും ഇതിൽ വിശ്വാസികൾക്ക് നമുക്ക് ഗുണപാഠമുണ്ട്. അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സമ്പൂർണ്ണ സംതൃപ്തിയോടും മനസ്സോടും കീഴൊതുങ്ങി അവർ കാണിച്ചു തന്ന മാർഗത്തിൽ ജീവിതം ക്രമപ്പെടുത്തലാണ് സുരക്ഷിതമായ മാർഗം. റഹ്മാനായ അള്ളാഹു അള്ളാഹുവിൻ്റെ യഥാർത്ഥ മാർഗത്തിൽ ജീവിച്ച് മരിക്കാൻ, ഈമാനോടുകൂടി ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ഈ ഹൃദയവസന്തം ക്ലാസ് ഇവിടെ സമാപിക്കുന്നു. വസല്ലല്ലാഹു അല നബിയ്യിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്ത് ഹൂദ് 69-70 വചനങ്ങളാണ് നാം പഠിച്ചത്. അദൃശ്യത്തിന്റെ താക്കോൽ അള്ളാഹുവിന്റെ അടുക്കൽ മാത്രം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്നത് ജംഷീർ സലാഹി.
0: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ എനിക്ക് കേൾക്കുന്നത് ടെലിക്വിസ് പരിപാടിയാണ്. വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ടെലിക്വിസ് പരിപാടികളിലേക്ക് കുറേയേറെ കുട്ടികൾ വിളിച്ചിട്ടുണ്ട്. പലർക്കും ലഭിച്ചിട്ടില്ല എന്ന പരാതി പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ലഭിക്കുന്നുണ്ട്. എന്നാലും ഇൻഷാല്ലാ വീണ്ടും വീണ്ടും ശ്രമിക്കുക. ടെലിക്വിസ് ഖുർആൻ ടെലിക്വിസ് പരിപാടിയിൽ വീണ്ടും പങ്കെടുക്കാനുള്ള ആവേശത്തോടുകൂടെ ഈ പരിപാടികളിലേക്ക് വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ടെലിക്വിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. കുട്ടികളുമായി സംവദിക്കുന്നത് ബഹുമാനനായ ഹാഫിൽ ജാഫർ സലഫിയാണ്. ടെലിക്വിസിൻ്റെ ഇന്നത്തെ പരിപാടികൾ നമുക്ക് ശ്രദ്ധിക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, കൂട്ടുകാരികളെ, പതിവ് പോലെ ഇന്നും പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ കൊച്ചു കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും ഖുർആനോടുള്ള അടുപ്പം കൂടുതൽ വർദ്ധിപ്പിക്കാനും അതോടൊപ്പം ഖുർആനിക മത്സരത്തിലൂടെ സമ്മാനം നേടിയെടുക്കാനുമുള്ള പ്രോഗ്രാമാണ് പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസ്. ഇന്നത്തെ ടെലിക്വിസിൽ ആദ്യമായി നമ്മോട് ചേരുന്ന കോളർ ആരാണെന്ന് നമുക്ക് പരിശോധിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഫാത്തിമ അഫ്ന.
1: ഫാത്തിമ
2: അഫ്ന.
1: അസ്ന എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? എവിടെ വീട്?
2: കോഴൂര്.
1: ഓക്കെ. ഫാത്തിമ അസ്ന, ഖുർആൻ ടെലിക്വിസിൽ ഏത് ഭാഗത്തു നിന്നാണ് ചോദിക്കുക എന്ന് അറിയുമോ? അമ്മജുസ്. ഓക്കെ. അമ്മേത്ത് സാരു എന്ന അവസാനത്തെ ജുസയിൽ നിന്നാണ് ചോദ്യങ്ങൾ. ഓക്കെ, ശരി. മൂന്ന് ചോദ്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ഞാനൊരു ആയത്ത് ഓതും, അതിൻ്റെ ബാക്കി ചോദ്യമാണ്. ചോദ്യം മതി കേട്ടോ. ഓക്കെ, എളുപ്പമുള്ള ഒരു ഭാഗമാണ്. നന്നായി ശ്രദ്ധിച്ച് കൃത്യമായി മറുപടി പറയാം. അടുത്താരുള്ളത്? ശബ്ദം കേൾക്കണ്ടല്ലോ. അനിയനാണ്. അനിയനത്ത് കുറച്ചാണ്ട് മാറിക്കാൻ പറ. അല്ലെ, ക്ലിയർ ഉണ്ടാവില്ല. ഓക്കെ, ഞാനൊരായത്ത് ഓതാം, അതിൻ്റെ ബാക്കി മോള് ഓതിയാൽ മതി. ഒന്നാമത്തെ ചോദ്യം, ഉത്തരം ശരിയാണ് കേട്ടോ. ഉത്തരം ശരിയാണ്. മോളടുത്ത് ചെറിയൊരു കാര്യം, മോളടുത്ത് മാത്രമല്ല എല്ലാ കൂട്ടുകാരോടും ഖുർആൻ ഓതുമ്പോൾ പിന്നെ കുറച്ചൊക്കെ ഒരു സാവധാനത്തിൽ, സ്പീഡില്ലാതെ, ബേജാറൊന്നും ഇല്ലാതെ നല്ല ഉഷാറായിട്ട് ഓതണം കേട്ടോ. മോള് നന്നായിട്ട് ഓതാനൊക്കെ കഴിയും, പിന്നെ വാക്കുകളൊക്കെ നന്നായിട്ട് ഉച്ചരിക്കുന്നുണ്ട്. ഒന്നുകൂടി കുറച്ചൊന്ന് സ്ലോ ആയിട്ട് ഓതണം കേട്ടോ. റെഡി. അപ്പോൾ ഇനി രണ്ടാമത്തെ ചോദ്യം, ഞാൻ ഓതുന്നത് ഏത് സൂറത്തിൽ നിന്നാണ് എന്നാണ് മോള് പറയേണ്ടത്. ആണോ? ഉറപ്പിക്കണോ? തെറ്റോ?
2: അറിയില്ല.
1: ഉറപ്പിച്ചോ? എന്നാൽ ശരി, ശരിയാണ് അല്ലേ? ശരിയാണ്. ഫകദ്ദബ വഅസ സുമ്മ അദ്ബറ യസ്അ. അപ്പോൾ ഉത്തരം ശരിയാണ്. ഓക്കെ, അപ്പൊ ഇനി ഒരു ചോദ്യം കൂടി ഉണ്ട്. റെഡി? ശരി. ആ ചോദ്യം, ഞാൻ ഓതുന്ന ആയത്തിന്റെ തൊട്ട് മുകളിലുള്ള ആയത്താണ് മോൾ ഓതേണ്ടത്. ഓക്കെ. വസ്സുബ്ഹി ഇദാ തനഫസ്. ഓക്കെ, പെട്ടെന്ന് പറയണം. നമ്മുടെ കൂട്ടുകാരെ വിളിച്ചോണ്ടിരിക്കണം. ഏതോ സൂറത്ത് ഏതാണെന്ന് അത് പറയാൻ പറ്റൂലോ. ആയത്തൊന്നും കൂടി ഓതണോ? ഓക്കെ. വസ്സുബ്ഹി ഇദാ തനഫസ്. ഫാത്തിമ അസ്ന, പെട്ടെന്ന് ഉത്തരം പറയണം, നമ്മുടെ കൂട്ടുകാര് വിളിച്ചോണ്ടിരിക്കാണ്. ഒന്നുകൂടി, ഇനി ലാസ്റ്റ് ചാൻസ് കേട്ടോ. വസ്സുബ്ഹി ഇദാ തനഫസ്. ഇനി ചാൻസ്, കുറെ കൂട്ടുകാരെ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇൻഷാല്ലാ ഇനി അടുത്ത ദിവസം ഇതേ ടൈമിൽ മോള് വിളിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇൻഷാല്ലാ. അത് അല്ല, എന്തായാലും മോള് പിന്നെ ആയത്തുകളൊക്കെ ഓതാനൊക്കെ അറിയും, പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് മുകളിൽ നിന്നൊക്കെ ചോദിക്കുമ്പോഴാണ് തെറ്റുന്നത്. ഇൻഷാല്ലാ ഒന്നുകൂടി നന്നായി ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യണം, പഠിച്ച് അടുത്തതിൽ വീണ്ടും വിളിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇൻഷാല്ലാ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പുളിയാട്ടുകുളത്തുനിന്നും ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫാത്തിമ അസ്ന എന്ന കൂട്ടുകാരിയായിരുന്നു ഇതുവരെ നമ്മോട് ടെലിഗിസിൽ പങ്കെടുത്ത് സംസാരിച്ചിരുന്നത്. മാഷാല്ലാ, ചോദിച്ച മൂന്ന് ചോദ്യങ്ങളിൽ രണ്ട് ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകി. മൂന്നാമത്തെ ചോദ്യത്തിൽ എന്തോ ഒരു അശ്രദ്ധ മൂലം ഉത്തരം പറയാൻ സാധിച്ചില്ല. മാഷാല്ലാ, കുഴപ്പമില്ല. ഇൻഷാല്ലാ വരും എപ്പിസോഡുകളിൽ ഇതുപോലെ വിളിച്ച് സമ്മാനത്തിന് അർഹയാകാൻ കഴിയും. അതുകൊണ്ട് കൂട്ടുകാർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇൻഷാല്ലാ അള്ളാഹു കൂട്ടുകാരിക്കും അതുപോലെയുള്ള കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അവൻ്റെ കലാം നന്നായി പഠിക്കാനും അത് ജീവിതത്തിൽ നിലനിർത്താനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ നമ്മോടൊപ്പം ചേരുന്ന അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, ആരാണ് വിളിക്കുന്നത്? ഹിന. മാഷാല്ലാ, ഹിന എത്രാം ക്ലാസ്സിലെ പഠിക്കുന്നേ? ഹിനന്റെ വീട് എവിടെയാണ്? ഓക്കെ, മാഷാല്ലാ. ഹിന മോള് ഖുർആനൊക്കെ നന്നായി ഓതുവോ? പാട്ട് പാടുവോ? പാട്ട് പാടാറിയോ? എന്നാ ചോദ്യത്തിന് ശേഷമാവാം പാട്ട് അല്ലേ? ഓക്കെ. ഏതായാലും ഹിന മോളെ മൂന്ന് ചോദ്യങ്ങളാണ് ചോദിക്കാം. അതിൽ കൃത്യമായി മോൾ നന്നായി ശ്രദ്ധിച്ച് ഉത്തരം പറയണം കേട്ടോ. ഓക്കെ, ഇൻഷാല്ലാ. ഒന്നാമത്തെ ചോദ്യം, ഞാനൊരായത്തോതാം, അത് ഏത് സൂറത്തിലാണെന്ന് മോള് പറഞ്ഞാൽ മതി.

0: ഹിനമോൾ, ഹിനമോൾ അതേത് സൂറത്തിലാണ്? അതേത് സൂറത്തിലാണെന്നാണ് ഹിനമോൾ പറയേണ്ടത്? ഏത് സൂറത്തിലാണ് ഹിനമോൾ? ബാക്കിയൊന്ന് ഓതി നോക്ക്. ആ എന്നാ കിട്ടും. ഏത് സൂറത്തിലാണ്? നൂരോധനോ. وَإِذَا مَرُّوا بِهِمْ يَتَغَامَزُونَ. മുത്തഫിഫീൻ, മാഷാ. ഓക്കെ, ഹിനമോൾ ഉത്തരം ശരിയാണ് കേട്ടോ. ഹിനമോൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഞാൻ ആയത്ത് ഓതാം, അതിൻ്റെ ബാക്കി ഓതാം. റെഡി? وَإِلَى السَّمَاءِ كَيْفَ رُفِعَتْ.
1: وَإِذَا الْجِبَالُ كَيْفَ نُشِرَتْ. وَإِذَا الْأَرْضُ كَيْفَ سُطِّحَتْ. تَذَكَّرْ إِنَّمَا
0: ഓക്കെ ഹിനമോളെ, അത് ഏത് സൂറത്തിലാണ്? ഓശിയ. മാഷാല്ല, നമ്മൾ ഒന്നാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? ആ ഖുർആൻ എവിടുന്നാ പഠിക്കല്? സ്കൂളിൽ ഖുർആനൊക്കെ
1: പഠിക്കണ്ടല്ലേ.
0: ഏതോ?
1: ആ
0: സ്കൂൾ ഓഫ് ഖുർആൻ എന്നാ പഠിക്കുന്നത്. മാഷാല്ല. ഓക്കെ, അപ്പൊ ഖുർആൻ നന്നായി പഠിക്കുന്നുണ്ടാവും അല്ലേ. ഏതുവരെ ഇപ്പൊ മനഃപ്പാഠം പഠിച്ചു കഴിഞ്ഞു? ഒരു ജുസ് കഴിഞ്ഞു. സ്കൂൾ ഓഫ് ഖുർആനിൽ എത്രാമത്തെ വർഷമാണ് ഇപ്പോ? ഒരു വർഷം കൊണ്ട്. മാഷാ അല്ലാ, ഒരു വർഷം കൊണ്ട് ഒരു ജുസ് പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഓക്കെ, അപ്പൊ ഇനി തുടർന്നങ്ങോട്ടും എല്ലാ പിന്നെ ആഴ്ചകളിലും സ്കൂൾ ഓഫ് ഖുർആനിൽ പോയി നന്നായി പഠിക്കണം കേട്ടോ. ഓക്കെ മാഷാ അല്ലാ. ഇപ്പൊ എത്ര ചോദ്യം കഴിഞ്ഞു? രണ്ടെണ്ണം കഴിഞ്ഞു. അപ്പൊ ഇനി അവസാനത്തെ ഒരു ചോദ്യം കൂടി ഉണ്ട്, അതിനുശേഷം ഹൈനമോളുടെ നല്ലൊരു പാട്ടും. റെഡി? ഇൻഷാല്ല. എളുപ്പമുള്ളത് വേണോ? എളുപ്പമുള്ളത് വേണം അല്ലേ. എന്നാ വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഞാനൊരു ആയത്ത് ഓതാം, അതിനെ തൊട്ട് മുകളിലുള്ള ആയത്താണ് മോൾ ഓതേണ്ടത്. وَقَدْ خَابَ مَنْ دَسَّاهَا. തൊട്ട് മുകളിലുള്ള ആയത്ത് ഓതണം. وَقَدْ خَابَ مَنْ دَسَّاهَا. മാഷാല്ലാ, വെരി ഗുഡ്, വെരി ഗുഡ്. മാഷാല്ലാ. ഓക്കെ, അപ്പൊ ഹിനമോള് മൂന്ന് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു അല്ലേ. ഹിനമോൾക്ക് നല്ല സന്തോഷായി. ഓക്കെ മാഷാല്ല. അപ്പൊ ആ സന്തോഷത്തിൽ നല്ല അടിപൊളി ഒരു പാട്ട് പാടാം, എല്ലാവരും കേൾക്കട്ടെ
1: കേട്ടോ. വാലൈക്കും.

0: തിരക്കുള്ളവരാദ്യം കടന്നു പോകുന്നവരിൽ വണ്ടിയിലുള്ളവരാ. കൂട്ടുകാരെ കാണുമ്പോഴും അസ്സലാമു അലൈക്കും.
1: ഓക്കെ, മാഷാല്ലാ, ഹിന മോള് വളരെ ഉഷാറായിക്കണു. സലാം പറയേണ്ട മര്യാദകളൊക്കെ പഠിപ്പിക്കുന്ന നല്ലൊരു പാട്ട്, എല്ലാവർക്കും ഇഷ്ടമായി കാണും. ഏതായിരുന്നാലും ഹിനമോൾക്കും സന്തോഷമായി, കേൾക്കുന്ന മറ്റു കൂട്ടുകാർക്കും സന്തോഷമാകുന്ന രൂപത്തിൽ സലാം പറയേണ്ടുന്ന മര്യാദകളെക്കുറിച്ചൊക്കെ നല്ല നിലക്കുള്ളൊരു പാട്ട് ഹിനമോൾ പാടി ഹിനമോൾക്ക് നന്നായി ഖുർആൻ പഠിക്കാനും നന്നായി പാട്ടൊക്കെ പാടി നല്ല നിലക്ക് ഇസ്ലാമികപരമായി ജീവിച്ചു മരിക്കാൻ നമുക്കെല്ലാവർക്കും, നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ഇൻഷാല്ലാ, ആമീൻ ഇൻഷാല്ലാ. കോട്ടക്കലിൽ താമസിക്കുന്ന 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹിനമോളാണ് നമ്മോടൊപ്പം ഇതുവരെ ടെലിഗിസിൽ പങ്കെടുത്ത് സംസാരിച്ചിരുന്നത്. നല്ല ഖുർആനൊക്കെ നന്നായി പഠിക്കുന്ന, അതുപോലെ തന്നെ ദീനീ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്ന നല്ലൊരു കൂട്ടുകാരി. ചോദിച്ച 3 ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി പറഞ്ഞതോടൊപ്പം സലാം പറയുന്നതിൻ്റെ മര്യാദകൾ പഠിപ്പിക്കുന്ന നല്ല ഒരു ഗാനം കൊച്ചുകൂട്ടുകാർക്കായി ആലപിക്കുകയും ചെയ്ത് നമ്മയെല്ലാം സന്തോഷിപ്പിച്ച ഹിനമോൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാ, പീസ് റേഡിയോ നൽകുന്ന നല്ല ഒരു സമ്മാനം ഹിനമോളെ കാത്തിരിക്കുന്നു. ഇന്നത്തെ സമയം നമ്മളിൽ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കുട്ടികൾ, കൊച്ചുകൂട്ടുകാർ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പലർക്കും ലഭിക്കുന്നില്ല. ഇൻഷാ അല്ലാ, വരും എപ്പിസോഡുകളിൽ വിളിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ നമുക്കും പങ്കെടുക്കാൻ കഴിയും. ഇന്നത്തെ അവസാനത്തെ കോഡറിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വഅലൈക്കും സലാം.
1: പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അഷ്ഫിയ ഷറഹ്. മോളെ എവിടുന്നാണ് വിളിക്കുന്നത്? വീട് എവിടെയാണ്? മഞ്ചേരി. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
2: 7-ാം ക്ലാസ്സിലാണ്.
1: ഏത് സ്കൂളിലാണ്? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? പിന്നെ മോളുടെ അടുത്ത് ആരോ പിന്നെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ഉള്ള സ്ഥലത്ത് നിൽക്ക് കേട്ടോ. ഓക്കെ, അടുത്ത് എന്തൊക്കെയോ പക്ഷികളുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്.
2: ഇവിടെ റോഡ് സൈഡിലാണ് വീട്, അപ്പം വണ്ടികളുടെ ശബ്ദമൊക്കെ.
1: ആ അതാണല്ലേ. ഓക്കെ അഷ്ഫിയ, പിന്നെ ടെലിക്വിസില് നിബന്ധനകൾ അഷ്ഫിയക്ക് അറിയാമായിരിക്കും. അവസാനത്തെ ജുസ്ഇൽ നിന്നാണ് 3 ചോദ്യങ്ങൾ. ഓക്കെ, എന്നാൽ നമുക്ക് 1-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇൻഷാല്ലാ. ഓക്കെ, ആദ്യത്തെ ചോദ്യം, ഞാനൊരു ആയത്ത് പാരായണം ചെയ്യും, അത് ഏത് സൂറത്തിലാണെന്നാണ് അഷ്ഫിയ മോള് പറയേണ്ടത്. അതിനു മുമ്പ് അഷ്ഫിയ മോള് ഖുർആന് പഠിക്കാറുണ്ടല്ലോ, എവിടുന്നാ പഠിക്കാറുള്ളത്? മദ്രസയിൽ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
2: 7-ാം ക്ലാസ്സിലാണ്
1: പഠിക്കുന്നത്. ഓക്കെ മാഷ, എന്നാ ആയത്ത് ഞാൻ ഓതട്ടെ. يصلونها يوم الدين. ഒന്നുകൂടി ഓതണം.
2: ഒന്നുകൂടി ഓതണം.
1: يصل

അശ്വിയമോൾ, പെട്ടെന്ന് പറയണം, നമ്മുടെ കൂട്ടുകാർ വിളിച്ചുകൊണ്ടേയിരിക്കാണ്. ഓക്കെ, കിട്ടിയോ? അശ്വിയമോൾ, ഒന്നുകൂടി ഓതണം, അവസാന ചാൻസ് ആണ് കേട്ടോ. യസ്ലൗനഹാ യൗമദ്ദീൻ.

0: സൂറത്തുൽ ഇൻഫിത്താർ.
1: സൂറത്തുൽ ഇൻഫിത്താർ ശരിയാണോ? ഉറപ്പാണോ?
0: ഉറപ്പാണ്.
1: ഉറപ്പാണ്. ആ, എന്നാൽ ഉത്തരം ശരിയാണ്. ഓക്കെ, എന്നാൽ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ഞാൻ ഓതുന്ന ആയത്ത് ഏത് സൂറത്തിലാണെന്നാണ് മോള് പറയേണ്ടത്? ഞാൻ ഓതുന്ന ആയത്ത് ഏത് സൂറത്തിലാണെന്ന് മോള് പറയണം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം അത് തന്നെയാണ്. ഓക്കെ.

0: Hello.
1: സൂറത്തു തക്വീർ.
0: സൂറത്തു തക്വീർ ആയത്തിന്റെ ബാക്കിയൊന്നു അതുമോള്.

ഓക്കെ, മാഷാല്ല. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ശരിയാണ്. സൂറത്ത് മോള് പറഞ്ഞു, ഓതിയപ്പോ ഇടയിൽ ഒരായത്ത് ചെറുതൊന്ന് വിട്ടു. ഏതാണ്? ഫഅയ്ന തദ്ഹബൂൻ. ആ ഓക്കെ, ഏതായാലും മോള് ചെറിയ ആയത്ത് വിട്ടാലും മോളുടെ ഓത്തൊക്കെ നല്ല ഉഷാറാണ്. തജ്വീദ് അനുസരിച്ചൊക്കെ മോള് പാരായണം ചെയ്യുന്നുണ്ട്. തജ്വീദൊക്കെ പഠിക്കാറുണ്ട് അല്ലേ? നിയമങ്ങൾ കുറച്ചൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് മോള് പഠിക്കാറുള്ളത്. ഓക്കെ, എപ്പോഴും ഖുർആൻ പഠിക്കുമ്പോൾ പിന്നെ ഖുർആനിൽ കുറേ സ്ഥലത്ത് നീട്ടാനും മണിക്കാനും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ കൂട്ടുകാർ പഠിക്കേണ്ടത്. അപ്പോഴേ നമ്മൾ ഖുർആൻ ഓതുന്നതിനും അതുപോലെ തന്നെ ഓതാനൊക്കെ നമുക്കൊരു സുഖവും ഒരു രസവും കിട്ടുക. ഓക്കെ, ഇൻഷാല്ലാ. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്. അവസാനത്തെ ചോദ്യം, ഞാൻ ഓതുന്ന ആയത്തിൻ്റെ തൊട്ട് മുകളിലുള്ള ആയത്ത് മോള് പാരായണം ചെയ്യണം.

0: لنخرج به حب
1: وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا.
0: ഓക്കേ ഓക്കേ, ഏത് സൂറത്തിലാണ്? സൂറത്തുൻ നബ. അപ്പോൾ ഒരു ജുസ് മുഴുവനായും മനഃപ്പാഠമാക്കിയിട്ടുണ്ട് അല്ലേ? മോള് മുകളിലെ സൂറത്തൊക്കെ പഠിക്കാറുണ്ടോ? അവിടേക്ക് നിർത്തിയിട്ടില്ല. ഓക്കെ,
1: എന്തായാലും
0: ആ മദ്രസ എന്നൊക്കെ പഠിച്ചതല്ലേ. ഓക്കെ, എന്തായാലും മുകളിലെ സൂറത്തൊക്കെ പഠിക്കണം കേട്ടോ. ഇൻഷാല്ലാ. ഓക്കെ, നന്നായി പഠിക്കണം, സ്കൂളിലൊക്കെ നന്നായി പഠിക്കണം, മദ്രസയിൽ നന്നായി പഠിക്കണം, നല്ല കുട്ടിയായി.
1: ഓക്കെ,
0: ഇൻഷാല്ലാ. അപ്പോൾ മോൾക്ക് സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ പീസ് റെഡി നൽകുന്ന നല്ലൊരു സമ്മാനം മോൾക്ക് ലഭിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മഞ്ചേരിയിൽ താമസിക്കുന്ന ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന അഷ്ഫിയ ഷറഹ് എന്ന കൂട്ടുകാരിയായിരുന്നു നമ്മോടൊപ്പം ടെലിഗിസിൽ പങ്കെടുത്ത് സമ്മാനത്തിന് അർഹയായിരിക്കുന്നത്. മാഷാല്ലാ, നന്നായി ടെലിഗിസിൽ പങ്കെടുത്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു എന്ന് മാത്രമല്ല, വളരെ നന്നായി ഖുർആൻ നിയമമനുസരിച്ച് പാരായണം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്തു. ഇനിയും കൂടുതലായി മനഃപ്പാഠമാക്കാനും നന്നായി ഖുർആൻ പഠിക്കാനും അള്ളാഹു കൊച്ചു കൂട്ടുകാരിക്കും അതോടൊപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും കഴിവ് നൽകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി സമയത്തിൻ്റെ പരിമിതി മൂലം തൽക്കാലം ഇന്ന് കൊച്ചുകൂട്ടുകാരോട് വിട പറയുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. ടെലിക്വിസ്, ഖുർആൻ ടെലിക്വിസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്.
3: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയദൂരീകരണത്തിന് വിളിക്കൂ 9020840840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
4: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ അധ്യായം സൂറത്തു കഹ്ഫ് 45 മുതൽ 59 കൂടി വചനങ്ങളുടെ പാരായണമാണ് നാം കേട്ടുകഴിഞ്ഞത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹാനി അറിഫായ്.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ലില്ലാഹി മിൻ അസ്മാഇഹി 90
4: വിജ്ഞാനം ഒരു വിസ്മയമാണ്. മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗപരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽ തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.

മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

അൽഹംദുലില്ലാ, നമ്മൾ ഏതാനും ക്ലാസ്സുകളിലൂടെ കേട്ടുകഴിഞ്ഞത് ഇന്ന് 58 59 ആയത്തുകളാണ് പഠിക്കുന്നത്. വഇദ്

ഈ ആയത്തുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വഇദ് ഖുൽനദ്ഖുലു വഇദ് ഖുൽനദ്ഖുലു ഖാഫ് ഖ ഈ അക്ഷരങ്ങളുടെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹാദിഹിൽ ഖറിയ ഹാദിഹിൽ ഖറിയത ഇവിടെ ചില ആളുകളെങ്കിലും ഖറിയത ഖറിയത റായിനെ തർഖീഖ് ചെയ്യരുത്, ഖറിയത അല്ല ഖറിയത. ഫകുലു മിൻഹ ഹൈസു ഷിഅ്തും ഹൈസു ഹൈസു അല്ല ഹ ഥ ഹൈസു ഹ തൊണ്ടയുടെ മധ്യഭാഗം അതുപോലെ ഥൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം, സീന് ആവരുത്. ഹൈസു ഷിഅ്തും ഷിഅ്തും ഷിഅ്തും അല്ല ഷിഅ്തും അല്ല ഷിഅ്തും. റഗദ റഗദ ഗൈന് തൊണ്ടയുടെ മുകൾ ഭാഗം റഗ റഅദ അല്ല റഗദ. റഗദൻ വദ്ഖുലു തൻവീന് ശേഷം വ വന്നാൽ ഇദ്ഗാം ബിഗുന്ന റഗദൻ വ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, തൻവീനിനെ വയിലേക്ക് ഇദ്ഗാം ചെയ്യണം. റഗദൻ വദ്ഖുലുൽ വദ് ദാലിനെ ഖൽഖല ചെയ്യണം. വദ്ഖുലുൽ വദ്ഖുലുൽ ബാബ സുജ്ജദ നിർത്തുമ്പോൾ രണ്ട് ഹർക്കത്തിന് ഖദർ നിർത്ത കൂട്ടി ഒതുക്കുമ്പോൾ സുജ്ജദൻ വഖൂലു തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സുജ്ജദൻ വഖൂലു വഖൂലു ഹിത്തത്തുൻ ഹിത്ത തൊണ്ടയുടെ മധ്യഭാഗം ത ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ് എന്ന സിഫത്ത് ഹിത്ത ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും. ഇവിടെ ഹിത്തത്തുൻ തൻവീനു ശേഷം നൂനാണ്, തൻവീനിനെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്യണം. ഇദ്ഗാം ബിഗുന്ന മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും നഗ്ഫിർ ലക്കും അല്ല നഗ് ഗൈന് തൊണ്ടയുടെ മുകൾ ഭാഗം. അതുപോലെ തന്നെ നഗ്ഫിർ റായിനെ തർഖീഖ് ചെയ്യണം, നേർപ്പിക്കണം. നഗ്ഫിർ അല്ല നഗ്ഫിർ ലക്കും ഖതായാക്കും ഖതത നേരത്തെ പറഞ്ഞതുപോലെ ത മഖ്റജ് കൃത്യമാക്കണം. ഖതായാക്കും വസനസീദുൽ മുഹ്സിൻ ഖതായാക്കും വ സാക്കിന മീമിന് ശേഷം വ വരുമ്പോൾ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കിയിട്ട് വേണം വ ഉച്ചരിക്കാൻ. ഖതായാക്കും വസനസീദുൽ വസനസീദുൽ മുഹ്സിനീൻ മുഹ് തൊണ്ടയുടെ മധ്യഭാഗം ഹ മുഹ്സിനീൻ അല്ല മുഹ് മുഹ്സിനീൻ. ഇനി അടുത്ത ആയത്ത് ഫബദ്ദലല്ലദീന ളലമു ഫബദ്ദലല്ലദീന അല്ലസീന അല്ല ദാലാണ്, ദാല് അധിക ക്ലാസ്സുകളിലും പ്രത്യേകം പറയാറുണ്ട് ദാലും സ ഒക്കെ. فبدل الذين ظلموا ظ ظ ظلموا ظلموا الا ظ فبدل الذين ظلموا قولا قولا غير قولا قولا الا قاف തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് قاف ചെറുനാക്കിന്റെ ആ ഒരു ഭാഗത്ത് നിന്നാണ് അതിന്റെ മഖ്റജ്. قولا തൻവീനു ശേഷം غ غين തൊണ്ടയുടെ മുകൾ ഭാഗം വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കാതെ വെളിവാക്കണം. قولا غير الذي غير الذي قيل لهم قيل لهم فانزلنا نونينه അവ്യക്തമാക്കി മണിക്കണം. فانزلنا على الذين ظلموا على الذين على الذين ظلموا ظلموا ظلموا الا ضاد هبي لتر ആണ്, استعلاء അക്ഷരമാണ്. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. വ വ വലമു റിജുസൻ റിജ് ജീമിനെ ഖൽഖല ചെയ്യണം, ശരിക്കും അത് കേൾക്കണം. റിജ് റിജിസമ്മിന തെൻവീനു ശേഷം മീമ് ഇദ്ഗാം ബിഗുന്ന തെൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. റിജുസമ്മിനസ്സമ ഇനി മിനസ്സമാഇ സമാ മദ് മുത്തസിൽ നിർബന്ധമായിട്ടും ഇവിടെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മിനസ്സമാഇ ബിമാ കാനു യഫ്സുഖൂൻ യഫ്സുഖൂൻ യഫ്സുഖൂൻ ആയത്തിൻ്റെ അവസാനത്തിലൊക്കെ മദ് ആരദുൽ സുക്കൂൻ. ഇൻഷാ അള്ളാ ഈ രണ്ടായത്തൊന്നുകൂടെ ഓതാം.
وَإِذْ قُلْنَا ادْخُلُوا هَذِهِ الْقَرْيَةَ فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ رَغَدًا

0: സൂറത്തുൽ ബഖറയിലെ 58-59 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. തജ്വീദ് നിയമങ്ങളനുസരിച്ചും പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക, പഠിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality.

0: റേഡിയോ അന്നൂർ. വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിലെ മൊഡ്യൂൾ 16 16 ക്ലാസ്സിലേക്കാണ് ഇന്ന് നാം പ്രവേശിക്കുന്നത്. ഖുർആനിൻ്റെ അവതരണം എന്ന് പതിവ് പോലെ ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് അബ്ദുൽ ജബ്ബാർ മദീനി. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക് നോട്ട് പുസ്തകവും പേനയുമായി പ്രവേശിക്കണമെന്നും പ്രധാന പോയിന്റുകൾ എഴുതിയെടുക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ്ഖ ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 184 വചനത്തിൽ നോമ്പിൻ്റെ ആയത്തുകളിൽ കഴിഞ്ഞ എപ്പിസോഡിൽ വഅലല്ലദീന യുതീഖൂനഹു ഫിദിയതുൻ തആമു മിസ്കീൻ എന്ന ഭാഗം വിശദീകരിക്കവേ ഈ ആയത്തിൻ്റെ ഈ ഭാഗത്തിൻ്റെ വിധി മൻസൂഖ് നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെയാണ് വിശദീകരിച്ചത്, അവരുടെ വീക്ഷണവും ആ വീക്ഷണത്തിൻ്റെ തെളിവുകളും. ഇനി നമ്മൾ ഇന്ന് ഇൻഷാല്ലാ തുടർന്ന് പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്, ഈ ആയത്തിൻ്റെ വിധി ദുർബലപ്പെട്ടിട്ടില്ല, ഈ ആയത്ത് മൻസൂഖത്ത് അല്ല, ഇത് മുഹ്കമത്താണ്, വിധി പ്രാബല്യത്തിലുള്ള വചനമാണ്. ഈ അഭിപ്രായം രേഖപ്പെടുത്തിയത് അല്ലെങ്കിൽ അതിൽ സുപ്രധാനി അബ്ദുള്ള ഇബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആണ്. അബ്ദുള്ള ഇബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിൻ്റെ പാരായണത്തിൽ അത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാരായണം വഅലല്ലദീന യുതീഖൂനഹു ഫിദിയതുൻ തആമു മിസ്കീൻ എന്നതിൽ വഅലല്ലദീന യുതവഖൂനഹു ഫലാ യുതീഖൂനഹു ഫിദിയതുൻ തആമു മിസ്കീൻ എന്നാണ് അദ്ദേഹം വിശദീകരിച്ചിരുന്നത്, പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞാൽ വഅലല്ലദീന യുതവഖൂനഹു ക്ലേശപ്പെട്ട് പ്രയാസം പേറി നോമ്പെടുക്കാൻ സാധ്യമാകുന്നവർ ഫലാ യുതീഖൂനഹു അങ്ങനെയായാൽ അവർക്ക് പ്രയാസമില്ലാതെ

ഒരു സാധുവിന് മിസ്കീനിന് ഭക്ഷിപ്പിക്കുകയാണ് വേണ്ടത്. മിസ്കീനൻ വാഹിദൻ, ഒരു മിസ്കീൻ്റെ ഭക്ഷണം ഒരു നോമ്പിൻ്റെ സ്ഥാനത്ത്. അദ്ദേഹം ആയത്തിൻ്റെ ബാക്കി ഭാഗം ഓതി ഫമൻ തത്തവ അഹൈറൻ, ഇനി മറ്റൊരു മിസ്കീനിന് താമ മിസ്കീൻ ആഹർ, മറ്റൊരു മിസ്കീനിന് കൂടി ഭക്ഷണം നൽകുകയാണ് എങ്കിൽ അതാണ് ഇവിടെ ഫമൻ തത്തവ ഹൈറൻ എന്നതിൻ്റെ വ്യാഖ്യാനം അദ്ദേഹം പറഞ്ഞത്. ഫഹുവ ഖൈറുൻ ലഹു, അതാണ് അത്തരക്കാർക്ക് ഉത്തമം. വ അൻ തസൂമു ഖൈറുൻ ലക്കും, നിങ്ങൾ നോമ്പെടുക്കലാകുന്നു നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായത്. ഫല യുറഖസു ഫീ ഹാദാ ഇല്ല ലില്ലദീ ലാ യുതീഖു സിയാമ ഔ മരീദുൻ ലാ യുഷ്ഫ, നോമ്പിൻ്റെ വിഷയത്തിൽ ഇളവ് നൽകപ്പെടാത്തത് നോമ്പിന് സാധിക്കാത്തവർ, അല്ലെങ്കിൽ രോഗം ഭേദപ്പെടുമെന്ന പ്രതീക്ഷയില്ലാത്ത രോഗികൾ, ഇങ്ങനെ അദ്ദേഹം പറയുമായിരുന്നു എന്നാണ് ഇമാം ബുഖാരിയും മറ്റും നിവേദനം ചെയ്യുന്ന ഒരു നിവേദനമാണിത്. അപ്പോൾ ഞാനിത് പറഞ്ഞത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാനും അതുപോലെ മറ്റു ചില പണ്ഡിതന്മാരും പറഞ്ഞത് ഈ ആയത്തിൻ്റെ വിധി മൻസൂഖല്ല, മുഹക്കമാണ്. ആയത്ത് മൻസൂഖത്തല്ല, പിന്നെയോ ആയത്ത് മുഹക്കമത്താണ്. അപ്പോൾ വാലല്ലദീന യുതീഖൂനഹു എന്ന് പറഞ്ഞെങ്കിൽ വൃദ്ധജനങ്ങളാണ് ഉദ്ദേശം, വൃദ്ധരായ പുരുഷന്മാർ സ്ത്രീകൾ, അവർക്ക് ക്ലേശപ്പെട്ടല്ലാതെ നോമ്പെടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് അവർ നോമ്പെടുക്കേണ്ട. അവർ ഫിദിയത്തുൻ താം മിസ്കീൻ, ഒരു മിസ്കീൻ്റെ താം ഫിദിയയായി നൽകിയാൽ മതി. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാന്റെ പക്ഷം. ആദ്യത്തെ അഭിപ്രായത്തിന് നേരെ വിപരീതം. ആയത്ത് അഭിപ്രായം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. ഈ ആയത്ത് റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട ആ തുടക്കത്തിൽ ആളുകൾക്ക് നോമ്പെടുക്കാൻ ക്ലേശപൂർണമായിരുന്നു, നോമ്പ് ശീലല്ലാത്തത് കാരണത്താൽ. അതുകൊണ്ട് നോമ്പെടുക്കാനും നോമ്പ് ഒഴിവാക്കാനും ഇളവുള്ള നിലക്കായിരുന്നു ഇതിൻ്റെ വിധി. പിന്നീട് ആ വിധി ദുർബലപ്പെടുത്തി. ഫമൻ ഷഹിദ മിൻകും മുഷഹറ ഫല്യസും, റമദാനിന് ഷാഹിദാകുന്നവർ സാക്ഷിയാകുന്നവർ എല്ലാവരും നോമ്പെടുക്കണം എന്നുള്ള വിധി നിർബന്ധമാക്കിയത് നമ്മൾ പറഞ്ഞു പോയതാണ്. അപ്പോൾ ഒന്നാമത്തെ അഭിപ്രായം രണ്ടാമത്തെ അഭിപ്രായവും നേരെ വിപരീതം ആയിട്ടാണ് ഉള്ളത്. പക്ഷേ വ്യത്യസ്ത ആശയങ്ങളെയാണത് പ്രദാനം ചെയ്യുന്നത്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇവിടെ വാലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ താം മിസ്കീൻ എന്ന് പറഞ്ഞെങ്കിൽ ആയത്ത് അതിൻ്റെ മൻതുഖ് നേർ വായന തേടുന്നത് എന്താ? വാലല്ലദീന യുതീഖൂനഹു, പ്രയാസപ്പെട്ട് നോമ്പിന് സാധിക്കുന്നവർ. ഫിദിയത്തുൻ താം മിസ്കീൻ, അവർ നോമ്പെടുക്കേണ്ടതില്ല, അവർ ഒരു മിസ്കീൻ്റെ ഭക്ഷണം ഫിദിയായി നൽകിയാൽ മതി എന്നാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ അഭിപ്രായക്കാരവിടെ ഇബ്നു അബ്ബാസിനെ പോലെ വൃദ്ധരായ അഷൈഖുൽ കബീർ വൽ മറഅത്തുൽ കബീറ വൃദ്ധരായ സ്ത്രീ പുരുഷന്മാർ എന്നിവരിൽ പരിമിതപ്പെടുത്തിയില്ല. പിന്നെ ആർക്കൊക്കെ നോമ്പെടുക്കാൻ പ്രയാസമുണ്ടോ അവർക്കൊക്കെ അവർ ഈ വാലല്ലദീന യുതീഖൂനഹു എന്നതിനെ ബാധകമാക്കി അവർ ഫിദിയ നൽകിയാൽ മതി എന്നതാണ് മൂന്നാമത് ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായം. ചില പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് പിൽക്കാലക്കാർ, ഈ വാലല്ലദീന യുതീഖൂനഹു എന്ന ഹു എന്നുള്ള ദമീറിനെ, സർവനാമത്തെ പിന്നിലേക്ക് ഫിദിയത്തുൻ താമ മിസ്കീൻ, താമിലേക്ക് മടക്കിക്കൊണ്ട് പറഞ്ഞത് വാലല്ലദീന യുതീഖൂനഹു, അഗതിക്ക് അന്നം നൽകാൻ സാധിക്കുന്നവർ, അവർ ഫിദിയത്തുൻ താമ മിസ്കീൻ, മിസ്കീൻ അന്നം നൽകണം പ്രായശ്ചിത്തമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരെ കുറിച്ചാണ് ഇത് പറഞ്ഞത്? ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ, നിങ്ങളിൽ നിന്ന് വല്ലവരും രോഗിയാണ് അല്ലെങ്കിൽ യാത്രയിലാണ് എങ്കിൽ, അവർ നോമ്പ് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഹർ, മറ്റു ദിനങ്ങളിൽ നിന്ന് ആ നോമ്പ് ഒഴിവാക്കിയ എണ്ണം അവർ നോമ്പെടുക്കൽ ബാധ്യതയാണ്, അവർ വീട്ടണം. അവരെ സംബന്ധിച്ചിടത്തോളം വാലല്ലദീന യുതീഖൂനഹു, ഒരു അഗതിക്ക് അന്നം നൽകാൻ സാധിക്കുന്നുവെങ്കിൽ, സാധിക്കുന്നവരാണ് എങ്കിൽ, ഫിദിയത്തുൻ താ മിസ്കീൻ, ഒരു മിസ്കീൻ്റെ ഭക്ഷണം അവർ ഫിദിയെ നൽകണം. ഇങ്ങനെ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചവരും ഉണ്ട്. സാധാരണ ഈ സർവനാമ സ്വരം ദമീർ അത് മുമ്പിലേക്കാണ് മടങ്ങുക, പക്ഷേ ഭാഷയിൽ അത് പിന്നിലേക്ക് മടങ്ങുന്ന വിഷയമുണ്ട്, അതും അനുവദനീയമാണ് ചില സന്ദർഭങ്ങളിൽ. അപ്പോൾ ഇവിടെ ആ നിലക്ക് ഇതിനെ വ്യാഖ്യാനിച്ചവരുമുണ്ട്. രോഗം കാരണത്താൽ യാത്രയിലായിരിക്കെ നോമ്പ് നോൽക്കാതെ പിന്നീട് നോറ്റി വീട്ടുന്ന ആ ആളുകൾ, അവർ മിസ്കീൻ്റെ ഭക്ഷണം സാധിക്കുമെങ്കിൽ നൽകണം എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ ഉണർത്തുന്നത് എന്ന് ഇങ്ങനെ വ്യാഖ്യാനിച്ചവരുണ്ട്. അതൊരു പ്രബലപ്പെട്ടൊരു അഭിപ്രായമല്ല, പക്ഷെ അങ്ങനെ വ്യാഖ്യാനം വന്നത് ഞാൻ തഫ്സീറുകൾ വായിച്ചത് ഉണർത്തി എന്ന് മാത്രം. ഏതായാലും ഇവിടെ നമ്മൾ ഈ വചനവുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങളാണ് മനസ്സിലാക്കിയത്. ഈ ഫിദിയത്തുൻ എന്ന് പറഞ്ഞതിൽ പറഞ്ഞു ഫിദിയത്ത് പ്രായശ്ചിത്തം, കെഫാറത്ത് എന്നാണ്. കെഫാറത്ത് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ നമുക്കറിയാം സിത്തിറിനെയാണ് അറിയിക്കുന്നത്, മറക്കുക, മൂടുക എന്നുള്ളത്. മാ യുഗത്തി അൽ ഇസ്മ്, തെറ്റിനെ മറക്കുന്നത്, പൊതിയുന്നത് എന്നതാണ് കഫാറത്തിൻ്റെ വിവക്ഷ. ആ അർത്ഥമാണ് നമ്മളിവിടെ നൽകിയത് പ്രായശ്ചിത്തം എന്ന്. ഫിദിയ, ഇപ്പോൾ ഒരു ബന്ദി ഉണ്ട് എങ്കിൽ ശത്രുക്കളുടെ കയ്യിൽ, ആ ബന്ദിയെ മോചിപ്പിക്കാൻ ഫിദിയ നൽകും, മോചന ദ്രവ്യം. വ ഫദൈനാഹു ബിദ്ബിഹിൻ അദീം എന്ന് പറഞ്ഞില്ലേ, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ ബലിയറുക്കുന്നതിന് പകരം അള്ളാഹു സുബ്ഹാനഹു തആല ഒരു കബിഷിനെ, ആടിനെ അവതരിപ്പിച്ചു, എന്നിട്ട് അതിനെ ഫിദിയയാക്കി, ആടിനെ അറുക്കൽ ഫിദിയയാക്കി, അതിനാണ് വഫദൈന എന്നാണ്. അതിൽ നിന്നാണ് ഈ ഫിദിയ. സാങ്കേതികമായി ചില പണ്ഡിതന്മാർ പറഞ്ഞത് അൽ ബദലുല്ലദീ യതഖല്ല

0: മുഖല്ലഫു മിൻ മക്രൂഹിൻ തവജ്ജഹിലേ. ഒരു ദാസൻ താൻ നേരിട്ട, താൻ അഭിമുഖീകരിച്ച ഒരു അനിഷ്ടം, അതിൽ നിന്ന് രക്ഷപ്പെടാൻ പകരം നൽകുന്നതാണ് ഫിദിയ. ഒരു ദാസൻ താൻ അനിഷ്ടത്തിലേക്ക് തിരിഞ്ഞു, അതിൽ നിന്ന് തൻ്റെ തടി സലാമത്താക്കാൻ, രക്ഷപ്പെടാൻ പകരം നൽകുന്നതെന്തോ അതൊക്കെ ഫിദിയയാണ്. അതാണ് അതിൻ്റെ സാങ്കേതികമായ ഭാഷ. ഇവിടെ ഫിദിയ നോമ്പ് ഒഴിവാക്കേണ്ടി വന്നതിനാൽ അതിന് കൊടുക്കേണ്ട ബദലാണ്, പകരമാണ്. ഖതാദ ഇബ്നു ദഅമാ സുദൂസി അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്, ദഉഫ അനസ് ഇബ്നു മാലിക്കിൻ അനിസോ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വാർദ്ധക്യ സാഹചര്യത്തിൽ നോമ്പെടുക്കാൻ ക്ഷീണിതനായി, പ്രയാസപ്പെട്ട അവസ്ഥ വന്നു ശാരീരികമായി. അത് ഖബല മൗതിഹി ആമൻ എന്നാണ്, അദ്ദേഹം മരണപ്പെടുന്നതിൻ്റെ ഒരു വർഷം മുമ്പ്. അനസ് റളിയല്ലാഹു അൻഹു കുറേ പ്രായം ജീവിച്ചല്ലോ. ആ വർഷം ഫഅഫ്തർ അനസ് റളിയല്ലാഹു തആല അൻഹു നോമ്പ് ഒഴിവാക്കി. അങ്ങനെ ഫസന ജഫ്നതൻ മിൻ സരീദിൻ, അദ്ദേഹം ഒരു ജഫ്ന, ജഫ്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഒരു പാത്രം, വലിയ ഒരു തളിക, സരീദ് ഉണ്ടാക്കി. സരീദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാംസവും റൊട്ടിയും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു പ്രധാന ഭക്ഷണമാണ്, അറബികൾ പണ്ടേ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണം. അനസ് റളിയല്ലാഹു തആല ഒരു വലിയ ജഫ്നയിൽ ഈ സരീദ് ഉണ്ടാക്കിയിട്ട് വദഅ സലാസീന മിസ്കീനൻ, 30 മിസ്കീന്മാരെ അദ്ദേഹം ക്ഷണിച്ചു വരുത്തി. എന്നിട്ട് ഫഅഷ്ബഅഹും, അവർക്ക് വയറ് നിറയെ അദ്ദേഹം ഭക്ഷണം ഊട്ടിയെന്നാണ്, തീറ്റിയെന്നാണ്. അപ്പോൾ ഒരു വർഷത്തെ അനസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ റമദാൻ മാസത്തിലെ 30 നോമ്പുകൾ അദ്ദേഹം നോൽക്കാൻ ശാരീരികമായി ക്ഷീണിച്ചു. അപ്പോൾ അദ്ദേഹം നോമ്പ് ഒഴിവാക്കി വാർദ്ധക്യ സാഹചര്യത്താൽ. പിന്നെ അദ്ദേഹം ഒരു വർഷമേ ജീവിച്ചുള്ളൂ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ 30 മിസ്കീന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് ഭക്ഷണം നൽകിയെന്നാണ്. അതാണ് ഫിദിയ. ഫുഖഹാക്കൾ ഈ ഫിദിയയുടെ മിഖ്ദാറിൽ, അതിൻ്റെ തോത് എത്രയാണ്, ഒരു മിസ്കീൻ്റെ ഭക്ഷണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. അത് ഒരു മുദ്ദ് എന്ന് പറഞ്ഞവരുണ്ട്, താവൂസ് ഇബിന് കൈസാനെ പോലെ, സയ്യിദ് ഇബിന് ജുബൈറിനെ പോലെ, സുഫിയാൻ സൗരിയെ പോലെ, അബ്ദുറഹ്മാൻ അല്ല ഉസാഹിയെ പോലുള്ളതായ പണ്ഡിതന്മാരൊക്കെ അങ്ങനെയാണ് അഭിപ്രായപ്പെട്ടത്. സാഉമ്മിൻ തമ്ർ, ഒരു സായ് കാരക്ക, സാഉമ്മിൻ ഷഈർ, ഒരു സായ് ബാർലി, നിസ്ഫ് സാ മിൻ ഹിന്ത, അര സായ് ഗോതമ്പ്, മുന്തിയ തരം ഗോതമ്പ്, ഇതൊക്കെ അതിൻ്റെ തോതായി പറഞ്ഞവരുണ്ട്. ഒരു ദിവസത്തെ നോമ്പ് അതിന് പകരം ഇങ്ങനെ നൽകിയാൽ മതി എന്ന് പറഞ്ഞവരുണ്ട്. ഒരു മുദ്ദ് ബുർറ് ഗോതമ്പ്, അല്ലെങ്കിൽ നിസ്ഫ് സായ് മിൻ തമ്ർ, അരസായ് കാരക്ക, അല്ലെങ്കിൽ ബാർലി അരസായ്, ഇതാണ് ഈ ഫിദിയയുടെ മിഖ്ദാർ, തോതെന്ന് പറഞ്ഞവരുണ്ട്. ഫുഖാക്കൾക്കിടയിൽ ഇത് ഫിദിയ ഒരു നോമ്പിന് പകരം അത് എത്ര എന്ന് നിർണ്ണയിക്കുന്നതിനുള്ള അഭിപ്രായ വ്യത്യാസമാണ്. അതൊക്കെ ഫിഖ് കിതാബുകളിൽ വളരെ വിശദമായി ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ഫിദിയത്തുൻ തആമു മിസ്കീൻ എന്ന് പറഞ്ഞു, ഒരു മിസ്കീൻ്റെ ഭക്ഷണം. അനസ് റളിയല്ലാഹു തആല അൻഹു അത് പ്രയോഗവൽക്കരിച്ചത് നമ്മൾ ഇവിടെ ശ്രവിക്കുകയുണ്ടായി. ഈ ആയത്തിൻ്റെ തുടർച്ചയിൽ ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അള്ളാഹു സുബ്ഹാനഹു തആല തുടർച്ചയിൽ പറയുന്നത്, ഫമൻ തതവ്വഅ ഖൈറൻ ഫഹുവ ഖൈറുൻ ലഹു വഅൻ തസൂമു ഖൈറുൻ ലക്കും ഇൻ കുൻതും തഅലമൂൻ. ഫമൻ തതവ്വഅ ഖൈറൻ, ഈ ഫ എന്നുള്ളതിന് പണ്ഡിതന്മാർ പറയും തദീലിൻ്റെ ഫ, തദീലിൻ്റെ ഫ എന്ന് പറയും. അതുകൊണ്ട് നമ്മൾ അതിനെ എന്നാൽ എന്ന് പറഞ്ഞത്, അഥവാ ഫിദിയത്തുൻ തആമു മിസ്കീൻ, ഒരു സാധുവിൻ്റെ അന്നം ഫിദിയായി നൽകണം എന്ന് പറഞ്ഞല്ലോ. എന്നാൽ മൻ തതവ്വഅ ഖൈറൻ, വല്ലവരും തതവ്വുആയി എന്ന് പറഞ്ഞാൽ സ്വയം സന്നദ്ധനായി, തതവ്വു എന്ന് പറഞ്ഞെങ്കിൽ അസ്സഅയു ഫി അയ്യക്കൂന തഅയൻ ഗൈറ മുക്രഹ എന്ന് പറയും, മറ്റൊരാളുടെ നിർബന്ധിക്കലില്ലാതെ, ബലപ്രയോഗമോ സമ്മർദ്ദമോ ഇല്ലാതെ സ്വയം സന്നദ്ധനായി വഴിപ്പെടുന്നവനായി പരിശ്രമിക്കുക. ഒരു നന്മ ചെയ്യാനുള്ള പ്രേരകം സ്വന്തത്തിൽ നിന്ന് ഉത്ഭവിച്ച് നന്മ ചെയ്യുക, അതാണ് തതവ്വു. നമ്മളത് മുമ്പ് പഠിച്ചു പോയിട്ടുണ്ട്, ഇന്നസ്സഫ വൽ മർവത മിൻ ശാഇരില്ല എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ. ഏതായാലും, എന്നാൽ മൻ തതവ്വ, വല്ലവനും സ്വയം സന്നദ്ധനായി ഖൈറൻ, വല്ല ഖൈറിനെയും ചെയ്യുകയായാൽ, മൻ എന്നുള്ളത് അപ്പം ഷർത്തിയ, ചെയ്യുകയായാൽ ഖൈറൻ എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്, ഖാറ എന്നതിൽ നിന്നാണത് വിൽപ്പന്നമാകുന്നത്. ഖാറ എന്ന് പറഞ്ഞാൽ ഹസുന, ഷെറുഫ എന്ന അർത്ഥത്തിൽ, ഹസുന നന്നായി, ഷെറുഫ ഉത്തമമായി, പോരിശയായി എന്നൊക്കെ അർത്ഥത്തിലാണല്ലോ അത് പ്രയോഗിക്കുക. ഏതായാലും അതിൽ നിന്നാണ്, അതാണ് ഖൈർ എന്ന് പറഞ്ഞാൽ മൻ തതവ്വ ഖൈറൻ, വല്ലവരും സ്വയം സന്നദ്ധനായി, സ്വയമേവ തൽപരനായി ഖൈറിനെ ചെയ്യുകയായാൽ, ഖൈറിനെ കൊണ്ടെത്തിക്കുകയായാൽ. ഖൈറൻ എന്നത് സിഫത്തായിട്ട്, തതവ്വാൻ ഖൈറൻ, നല്ല സന്നദ്ധ പ്രവർത്തനം, നല്ല ഉത്കൃഷ്ട പ്രവൃത്തി എന്ന അർത്ഥത്തിൽ. ഫഹുവ ഖൈറുൻ ലഹു, ഫ എന്നുള്ളത് ഈ മൻ എന്ന ഷർത്തിൻ്റെ ജവാബിൽ വന്ന ഫ. അപ്പോൾ ഹുവ, അത് ഖൈറുൻ ലഹു, അവന് ഏറ്റവും ഖൈറാകുന്നു. അവിടെ ഖൈർ എന്നുള്ളത് ഇസ്മു തഫ്ദീലിൻ്റെ മാനയിൽ അഖിയർ എന്ന അർത്ഥത്തിൽ, ഏറ്റവും ഉത്കൃഷ്ടം എന്ന അർത്ഥത്തിൽ. ഫഹുവ ഖൈറുൻ ലഹു, അവന് ഏറ്റവും ഉത്കൃഷ്ടമാകുന്നു. എന്ത് മൻ തതവ്വ ഖൈറൻ, എന്താ ഇവിടെ ഉദ്ദേശം? നമ്മൾ ഇതിനു മുമ്പ് ഇബ്ന അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിൻ്റെ വിധി മൻസൂഖല്ല, മുഹ്കമാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു വൃദ്ധരെ കുറിച്ചാണ് ഈ ആയത്തിൽ പറയുന്നത്, വാലല്ലദീന യുതീഖൂനഹു, വൃദ്ധരായ സ്ത്രീ പുരുഷന്മാർ. ക്ലേശപ്പെട്ടവർക്ക് നോമ്പെടുക്കാൻ പറ്റും, പക്ഷേ അവർ നോമ്പെടുക്കാതെ ഒരു മിസ്കീൻ്റെ ഭക്ഷണം നൽകുകയാണ് എങ്കിൽ ഫഹുവ ഖൈറുൽ ലഹു, അവരുടെ വിഷയത്തിലാണ് ഫിദിയത്തുൻ താം മിസ്കീൻ, ഒരു മിസ്കീൻ്റെ താം ഭക്ഷണം ഫിദിയയായി നൽകുക എന്നുള്ളത് പറഞ്ഞത്. ഇബ്നു അബ്ബാസ് അപ്പോൾ പറഞ്ഞത് ഫമൻ തതവ്വ ഖൈറൻ, ഇനി വല്ലവരും ഒന്നിലധികം മിസ്കീന്മാരുടെ ഭക്ഷണം നൽകുകയായാൽ, ഒരു മിസ്കീൻ്റെ ഭക്ഷണമല്ല പിന്നെയോ, ഒന്നിലധികം മിസ്കീന്മാരുടെ ഭക്ഷണം നൽകുകയായാൽ, അതാണ് ഇവിടെ ഉദ്ദേശം. ഫമൻ തതവ്വ ഖൈറൻ ഫഹുവ ഖൈറുൽ ലഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെയാണ് ഇവിടെ അർത്ഥം പറഞ്ഞത്. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഫമൻ തതവ്വ ഖൈറൻ എന്ന് പറഞ്ഞാൽ നോമ്പെടുക്കുന്നതോടൊപ്പം ഭക്ഷണവും നൽകുക, അതാണ് ഇവിടെ ഉദ്ദേശം. മൻ തതവ്വ ഖൈറൻ, നോമ്പെടുക്കുന്നുണ്ട് റമദാനിൽ, ഒപ്പം അഗതികൾക്ക്, അശരണർക്ക്, നിർധനർക്ക് ഭക്ഷണം നൽകുന്നുണ്ട്. അത് നിർബന്ധമല്ല, പക്ഷേ എന്നാലും ഒരാൾ സ്വയം സന്നദ്ധനായി, അതാണ് മൻ തതവ്വ, ഒരാൾ സ്വയം സന്നദ്ധനായി നന്മയിൽ പ്രേരിതനായി, മറ്റൊരാളുടെ സമ്മർദ്ദമോ സ്വാധീനമോ ഇല്ലാതെ അയാൾ നോമ്പെടുക്കുന്നതോടൊപ്പം ഭക്ഷണവും നൽകുകയായാൽ, അതാണ് മൻ തതവ്വ ഖൈറൻ ഫഹുവ ഖൈറുൽ ലഹു, അതാണ് അവൻ ഏറ്റവും ഉത്തമമായത് ശ്രേഷ്ഠമായത്. ഇങ്ങനെ ആയതിനെ വ്യാഖ്യാനിച്ചവരുണ്ട്. ചിലർ പറഞ്ഞത് ഭക്ഷണം എന്താ ഫിദിയത്തുൻ താമു മിസ്കീൻ, ഒരു മിസ്കീൻ്റെ താമാണ് ഭക്ഷണമാണ്, ഒരു മിസ്കീൻ്റെ ഭക്ഷണം എത്ര ഉണ്ടാവും, ഒരു മുദ്ദ്, ചിലർ പറഞ്ഞു അര സാവ്, ചിലർ പറഞ്ഞു ഒരു സാവ് കാരക്ക, ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒരു സാവ് ബാർലി എന്നൊക്കെ പറഞ്ഞു. ഈ അളവിൽ നിർബന്ധം എത്രയേ ഉള്ളൂ താമു മിസ്കീൻ, പക്ഷേ ആ അളവിൽ ഒരാൾ ഏറ്റുകയായാൽ അത് തത്വവുമായിട്ട് സ്വയം സന്നദ്ധനായിട്ട് അല്ലെങ്കിൽ പ്രതിഫലത്തിൽ മോഹിച്ച് സ്വന്തം പ്രേരണയാൽ ഒരാൾ ഈ അളവ് കൂട്ടുകയായാൽ, ഒരു മിസ്കീൻ്റെ ഭക്ഷണം ആ ഭക്ഷണത്തിൻ്റെ തോത് കൂട്ടുകയായാൽ, അതാണ് ഫമൻ തതവ്വ ഖൈറൻ ഫഹുവ ഖൈറുൽ ലഹു, അതാണ് അവൻ ഏറ്റവും ഉത്തമം. ഇങ്ങനെ ഈ ആയത്തിനെ പറഞ്ഞവരുമുണ്ട്, വ്യാഖ്യാനിച്ചവരുമുണ്ട്. ഇവിടെ ഈ ഫഹുവ ഖൈറുൽ ലഹു രണ്ട് ഖൈർ വന്നു, ഖൈറൻ എന്ന് വന്നു, ഇവിടെ ഖൈറുൻ എന്ന് വന്നു. ഈ ഖൈർ എന്താ? ഇവിടെ തതവ്വ ഖൈറൻ എന്ന് പറഞ്ഞാൽ തതവ്വ തതവ്വാൻ ഖൈറൻ, ഒന്നിൽ ഖൈറിനെ അല്ലെങ്കിൽ ഖൈറായ സ്വയം സന്നദ്ധ പ്രവർത്തനം ഒരാൾ നിർവഹിച്ചാൽ ഫഹുവ, അപ്പോൾ അത് ഖൈറുൽ ലഹു, അവന് ഖൈറാകുന്നു എന്ന് പറഞ്ഞെങ്കിൽ ഈ തത്വ ഉപേക്ഷിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്കൃഷ്ടമാകുന്നു, ഉത്തമമാകുന്നു എന്നർത്ഥം പറഞ്ഞവരുണ്ട്. അതല്ല, അതവന് ഖൈറാകുന്നു എന്ന് പറഞ്ഞാൽ ഈ ആദ്യം പറഞ്ഞ ഖൈറല്ല ഈ പറഞ്ഞ ഖൈർ, പിന്നെയോ ഇത് മറ്റൊരു മഹനീയ ഖൈറാണ്. ആ ഖൈർ ഏതാ? ആ ഖൈർ ചില പണ്ഡിതന്മാർ പറഞ്ഞത് പാരത്രിക ലോകത്തുള്ള ഖൈറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അല്ലാഹുമ്മ ഇന്നഹു ലാ ഖൈറ ഇല്ലാ ഖൈറുൽ ആഖിറ ഫൻസുരിൽ അൻസാറ വൽ മുഹാജിറ എന്ന്. അല്ലാഹുമ്മ അല്ലാഹുവേ ലാ ഖൈറ ഇല്ലാ ഖൈറുൽ ആഖിറ, ഒരു ഖൈറുമില്ല ആഖിറത്തിലെ ഖൈറല്ലാതെ. ഫൻസുറിൽ അൻസാറ വൽ മുഹാജിറ, അതുകൊണ്ട് അൻസാരികളെയും മുഹാജിറുകളെയും നീ സഹായിക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്ന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന് മസ്ജിദ് നബവി സ്ഥിതി ചെയ്യുന്ന ആ പരിസരത്തേക്ക് എത്തി. ബനു നജ്ജാർ ഗോത്രക്കാർ അവിടെയായിരുന്നു പാർത്തിയിരുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയുള്ള ഒരു തോട്ടം വിലക്ക് വാങ്ങിയിട്ട് അവിടെ മസ്ജിദ് നബവി നിർമ്മിച്ച ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ആ നിർമ്മാണത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദ് നിർമ്മിക്കുവാനുള്ള കല്ലുകൾ ആളുകളിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടാണ് ആ നിർമ്മാണത്തിൽ പങ്കാളിയായത്. കല്ല് ഏറ്റുവാങ്ങുമ്പോഴേക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലാ ഇന്നൽ ഐഷ ഐഷുൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ ഇങ്ങനെ ചൊല്ലി ചില നിവേദനങ്ങളിൽ അല്ലാഹുമ്മ ഇന്നഹു ലാ ഖൈറ ഇല്ലാ ഖൈറുൽ ആഖിറ ഫൻസുറിൽ അൻസാറ വൽ മുഹാജിറ, അല്ലാഹുവേ ആഖിറത്തിലെ ഖൈറല്ലാത്ത യാതൊരു ഖൈറുമില്ല, അതുകൊണ്ട് അൻസാരികളെയും മുഹാജിറുകളെയും നീ സഹായിക്കണമേ. ആ ഖൈർ പരലോകത്തെ നന്മ, ഉത്തമമായ കൂലി, പ്രതിഫലം, സ്വർഗം, അതാണ് ഫമൻ തതവ്വ ഖൈറൻ ഫഹുവ ഖൈറുൽ ലഹു എന്ന് പറഞ്ഞെടുത്ത് ഖൈർ എന്നത് ചിലർ അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും സ്വയം സന്നദ്ധനായിട്ട് നന്മ ചെയ്യുന്നവൻ അതവന് ഖൈറാകുന്നു, ഏറ്റവും ഉത്കൃഷ്ടമാകുന്നു അത് ചെയ്യാതിരിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ അവന് പാരത്രിക ലോകത്തെ ഖൈറാകുന്നു എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഈ ആയത്തിൻ്റെ അവസാന ഭാഗം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ് വ അൻതസൂമു ഖൈറുല്ലക്കും ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ നോമ്പെടുക്കുകയായാൽ, വ അൻതസൂമു അതാണ് ഖൈറുല്ലക്കും, നിങ്ങൾക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളത്. വ അൻതസൂമു എന്ന് പറഞ്ഞാൽ സൗമുക്കും എന്ന അർത്ഥത്തിൽ, അന്നും സൗമും. അപ്പോൾ ഫമൻ തതവ്വ ഖൈറം ഫഹുവ ഖൈറുൽ ലഹു എന്ന് പറഞ്ഞാൽ വല്ലവരും ഖൈറായ തതവ്വ, മറ്റുള്ളവരുടെ നിർബന്ധമോ സ്വാധീനമില്ലാതെ ഒരാൾ അള്ളാഹുവിൻ്റെ പ്രീതിയിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിൽ തൽപരനായി പ്രവർത്തിക്കുകയായാൽ അതാകുന്നു അവൻ ഏറ്റവും ഉത്തമമായത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുകയാണ്. ഇവിടെ ഖൈറൻ എന്നതിന് ഖൈറിന് വേണ്ടി സ്വയം സന്നദ്ധനായി പ്രവർത്തിക്കുകയായാൽ അതാണ് അവൻ ഉത്തമം എന്നും തഫ്സീർ ചെയ്തവരുണ്ട്. ഏകദേശം ഉദ്ദേശം ഒക്കെ ഒരുപോലെയാണ്. ഈ ആയത്തിൻ്റെ തുടർച്ചയിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുകയാണ്, വ അൻ തസൂമു ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. വ അൻ തസൂമു, നിങ്ങൾ നോമ്പെടുക്കൽ ആകുന്നു. അൻ തസൂമു എന്ന് പറഞ്ഞാൽ ഇവിടെ അന്നും ക്രിയയും വന്നു. അപ്പോൾ ക്രിയാധാതുവിൻ്റെ മാനയിൽ അഥവാ സൗമുക്കും, നിങ്ങളുടെ നോമ്പാകുന്നു ഖൈറുൻ, ഏറ്റവും ഉത്തമമായത്. ലക്കും, നിങ്ങൾക്ക്. ഏതിനേക്കാൾ? അപ്പോൾ മിസ്കീൻ്റെ ഭക്ഷണം ഫിദിയ നൽകി നോമ്പൊഴിവാക്കുക എന്നുള്ള ഇളവ് ആദ്യമുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ ശ്രേഷ്ഠമായത് നിങ്ങൾ നോമ്പെടുക്കലാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുകയാണ്. ഇൻകുൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ. ഇവിടെ ഇൻകുൻതും തഅലമൂൻ എന്നുള്ളത് ഷർത്തിയയാണ്, ജുംല ഷർത്തിയ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ എന്ന്. എങ്കിൽ എന്താ അറിയുന്നവരാണെങ്കിൽ? നോമ്പിൻ്റെ മഹത്വം അറിയുന്നവരാണെങ്കിൽ, നോമ്പാണ് ഏറ്റവും ഉത്കൃഷ്ടം എന്നത് നിങ്ങൾക്ക് ബോധ്യവും അറിവുമുണ്ടെങ്കിൽ നോമ്പെടുക്കലാകുന്നു ഏറ്റവും ഉത്തമം എന്നുള്ളതാണ്. ഇവിടെ ജവാബ് പറയപ്പെട്ടില്ല ഇൻകുൻതും തഅലമൂൻ എന്നതിൻ്റെ, കാരണം അതിവിടെ വ്യക്തമാണ്. നോമ്പിൻ്റെ മഹത്വം എത്രയാണ്, അതിൻ്റെ പുണ്യം എത്രയാണ്, അതിനുള്ള ധർമ്മം എത്രയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞില്ലേ, കുല്ലു അമലിബിനി ആദമ ലഹു, എല്ലാ മനുഷ്യരുടെ പ്രവൃത്തിയും അവർക്കുള്ളതാണ്. എന്നിട്ട് പറഞ്ഞു, യുദാഫുൽ ഹസനത്തു അശ്റു അംസാലിഹ ഇലാ സബ്ഇമിയത്തി ദുഅഫിൻ ഇലാ മാഷാ അല്ലാഹ്. ഒരു ഹസനത്ത് അതിന് പതിന്മടങ്ങാണ്, 700 ഇരട്ടി വരെ അള്ളാഹു ഉദ്ദേശിക്കുന്നതിലേക്ക്. എന്നിട്ട് ഇല്ല സൗം നോമ്പൊഴികെ ഫൈനഹു ലി വ അന അജ്സീബി എന്നാണ്, നോമ്പ് എനിക്കുള്ളതാണ്, ഞാൻ അതിന് പ്രതിഫലം നൽകും എന്ന് പറഞ്ഞാൽ അതിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത, പറഞ്ഞാൽ തീരാത്ത വലിയ പ്രതിഫലം അള്ളാഹു പറഞ്ഞ പുണ്യമാണ് നോമ്പ്. യദഉ താമഹു വ ശറാബഹു വ ശഹവതഹു മിൻ അജലി, ഞാൻ കാരണത്താൽ തൻ്റെ ഭക്ഷണ പാനീയങ്ങൾ വികാരങ്ങൾ ഒരാൾ വിഗണിക്കുകയാണ്. തറക്ക ശഹവതഹു വ താമഹു വ ശറാബഹു ഇബ്തിഗാ മർദാതി, എൻ്റെ പ്രീതി കാംക്ഷിച്ച് അന്നപാനീയങ്ങളും വികാരവും വെടിയുന്നവനാണ്. അള്ളാഹു സൗമിനെ ഏറ്റെടുത്തു, എല്ലാ കർമ്മങ്ങളും അള്ളാഹു ഏറ്റെടുക്കുന്നവനാണ്. പക്ഷേ ഇവിടെ ഇമാം നബവി പറഞ്ഞതുപോലെ, ലി അന്നൽ കരീം ഇദാ അഖ്ബറ ബി അന്നഹു യതവല്ല ബി നഫ്സിഹിൽ ജസാ, അത്യുദാരൻ പ്രതിഫലം ഞാൻ നൽകുമെന്നത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ, ഇഖ്തദ ഇദമ ഖദറിൽ ജസാ വസഅത്തിൽ അതാ, പ്രതിഫലത്തിൻ്റെ മഹാത്മ്യം ഔദാര്യത്തിൻ്റെ വൈപുല്യവും വിശാലതയും അതാണ് അത് അറിയിക്കുന്നത്. അപ്പോൾ അത്രമേൽ പുണ്യമാണ് നോമ്പ്. അത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ, അബൂമാം അൽബാഹിലി തീര് സവിധത്തിൽ വന്നിട്ട് ഒരു കർമ്മം എന്നോട് കൽപ്പിച്ചാലും അതെടുത്താൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ, അബ്ബിൻ ഇസ്ലാസൽമാത്തങ്ങൾ പറഞ്ഞത് അലൈക ബിസ്സൗമി ഫൈനഹു ലാ മിസ്ല ലഹു, നോമ്പെടുത്തോ അതിന് തുല്യമായി ഒന്നുമില്ല എന്നാണ്. ലാ ഇദില ലഹു, അങ്ങനെയൊക്കെ പ്രയോഗം കാണാം. ഇസ്ലാസൽമാത്തങ്ങൾ അത് പറഞ്ഞതിൽ പിന്നെ അബൂ ഉമാമയുടെ വീട്ടിൽ അദ്ദേഹമാകട്ടെ, ഭാര്യയാകട്ടെ, വീട്ടിലെ ജോലിക്കാരനാകട്ടെ, അവർ നോമ്പുകാരായിട്ടല്ലാതെ കാണപ്പെട്ടിട്ടില്ല എന്നാണ്. ഏതെങ്കിലും ഒരു പകലിൽ ആ വീട്ടിൽ നിന്നൊരു പുക ഉയർന്നിട്ടുണ്ട് എങ്കിൽ ആളുകൾ പറയുമായിരുന്നു ഇന്ന് അവിടെ ഒരു വിരുന്നുകാരൻ വന്നിട്ടുണ്ട് എന്ന്. അബൂമാമ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ നോമ്പെടുക്കാൻ കാരണം, ഇസ്ലാം മതങ്ങൾ അദ്ദേഹത്തോട് ഇങ്ങനെ പറയാൻ കാരണം നോമ്പിൻ്റെ മഹത്വം, അതിൻ്റെ പ്രാധാന്യം എത്ര എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. അസൗമു ജുന്നത്തു മിനന്നാർ, നരകത്തീയിൽ നിന്നുള്ള പരിചയമാണ്, നരകത്തീനെ ചെറുക്കാൻ പരിചയമാണ് നോമ്പ്. ഹിസ്നുൻ ഹസീനും മിനന്നാർ, നരകത്തിൽ നിന്ന് രക്ഷയ്ക്കുള്ള ഉറച്ച കോട്ടയാണ് നോമ്പ് എന്നൊക്കെ നബിസ്ലാഹു അലൈഹി മാത്തങ്ങൾ പറഞ്ഞില്ലേ. ഉസ്മാൻ ബിൻ അബിൽ ആസ് ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പ്രവേശിച്ചപ്പോഴാണ് നബിസ്ലാഹു അലൈഹി മാത്തങ്ങൾ അത് പറയുകയുണ്ടായത്. അപ്പോൾ ഈ ഒരു വിഷയം അതാണ് ഇവിടെ, ഇൻകുൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നോമ്പിൻ്റെ മഹത്വവും പുണ്യവും പ്രതിഫലവും അതിൻ്റെ ധർമ്മവും ഒക്കെ നിങ്ങൾ അറിയുന്നുവെങ്കിൽ എന്നാണ്. അൻ തസൂമു ഖൈറുൽ ലക്കും, നിങ്ങൾ നോമ്പെടുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം ഫിദിയ നൽകുന്നതിനേക്കാൾ, ഇതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. ഇൻഷാല്ലാ ഇനി നമുക്ക് അടുത്തത് റമദാൻ മാസം, അതിൽ നോമ്പ്, അതിലെ മറ്റു കർമ്മങ്ങൾ വിശദീകരിക്കപ്പെടുന്ന വചനം 185 വചനം തുടർന്ന് പഠിക്കാൻ ബീഇദ്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാഹ് ബാറകല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ 500 ഖുർആൻ പഠന പദ്ധതി. 500 ഖുർആൻ പഠന പദ്ധതിയിലെ മൊഡ്യൂൾ 16ലെ 16-ാമത്തെ ക്ലാസ്സാണ് നാം കേട്ടത്, ഖുർആനിൻ്റെ അവതരണം എന്ന്. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുൽ ജബ്ബാർ മദീനിയാണ് ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത്. ഇനി ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് കാതോർക്കാം.
2: ചോദ്യമൊന്ന്, വഅലല്ലദീന യുതീഖൂനഹു ഫിദ്യതുൻ തുആമു മിസ്കീൻ, സൂറത്ത് ബഖറയിലെ 184-ാമത്തെ ആയത്ത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായത്തിൽ ഈ ആയത്തിൽ ഉദ്ദേശിക്കപ്പെട്ടത് ആരെയാണ്? ഓപ്ഷൻ എ കുട്ടികളെ, ബി വൃദ്ധരെ, സി ബുദ്ധിയില്ലാത്തവരെ. ചോദ്യം രണ്ട്, വാർദ്ധക്യം മൂലമോ മാറാ രോഗം മൂലമോ നോമ്പെടുക്കാൻ സാധിക്കാത്തവർ പകരം നൽകേണ്ടതിനെ എന്തു വിളിക്കുന്നു? ഓപ്ഷൻ എ കഫാറത്ത്, ബി ഫിദിയ, സി ഫിത്ർ സക്കാത്ത്. ചോദ്യം മൂന്ന്, ഫിദിയയുടെ ഭാഷാർത്ഥം എന്താണ്? ഓപ്ഷൻ എ പകരം നൽകൽ, ഓപ്ഷൻ ബി നോറ്റു വീട്ടൽ, സി കടം വീട്ടൽ.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കൾക്ക് അവസരം നൽകുന്ന തൻസീൽ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ അബ്ദുൽ അസീസ് അസ്ഹറാനി പാരായണം നിർവഹിക്കുന്നത്.
2: أعوذ بالله من الشيطان الرجيم.

പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: നോമ്പ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
3: വചനം 81. വല്ലാഹു, അല്ലാഹു, ജഅലലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മാ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ലിലാലൻ, തണലുകളെ, വജഅലലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, മിനൽ ജിബാലി, മലകളിൽ നിന്ന്, അക്നാന, ഒളിയിടം, മറഞ്ഞിരിക്കുന്ന പതികളെ, വജഅലലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, സറാബീല, ഉടുപ്പുകൾ, തഖീക്കും, നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന, അൽഹറ, ചൂടിനെ, ചൂടിൽ നിന്നും, വസറാബീല, ഉടുപ്പുകളും, തഖീക്കും, അവ നിങ്ങളെ കാക്കുന്നു, ബസക്കും, നിങ്ങളുടെ ഊക്കിനെ, പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ, കദാലിക, അപ്രകാരം, യുതിമ്മു, അവൻ പൂർത്തിയാക്കുന്നു, നിഅമതഹു, അവൻ്റെ അനുഗ്രഹം, അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി, ആയേക്കാം, തുസ്ലിമൂൻ, നിങ്ങൾ കീഴൊതുങ്ങും.

0: بأسكم كذلك يتم نعمته عليكم لعلكم تسلمون.
1: അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു. നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
2: ഈ വചനത്തിൽ എടുത്തുകാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ കിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിന്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, പൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തര ഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കുവാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അല്ലാഹു പറയുന്നു.
3: വചനം 82. ഫഇൻ തവല്ലൗ, എനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഇന്നമാ അലൈക, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.
0: ഫഇൻ തവല്ലൗ ഫഇന്നമാ അലൈക അൽ ബലാഉൽ മുബീൻ.
1: ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ, എന്നാൽ നബിയെ, നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
2: സന്മാർഗം വിവരിച്ചു കൊടുക്കുകയല്ലാതെ അവരെ സന്മാർഗത്തിലാക്കേണ്ടുന്ന ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല എന്നുദ്ദേശം.
3: വചനം 83. യഅരിഫൂന, അവർ അറിയുന്നു, നിഅമത്തല്ലാഹി, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ, തുമ്മ, പിന്നെ, എന്നിട്ടും, യുങ്കിറൂനഹ, അവരതിനെ നിഷേധിക്കുന്നു, വ അക്തറുഹും, അവരിൽ അധികം ആളുകൾ, അൽ കാഫിറൂൻ, അവിശ്വാസികളത്രേ, നന്ദികെട്ടവരാണ്.
0: يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون.
1: അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ അവർ ശരിക്കും അറിയുന്നു, എന്നിട്ടും പിന്നെ അവരതിനെ നിഷേധിക്കുകയാണ്. അവരിൽ അധികം ആളുകൾ നന്ദികെട്ട അവിശ്വാസികളുമത്രേ.
2: ഇതാണ് സത്യനിഷേധികളുടെ സ്ഥിതി. സത്യാവസ്ഥ അറിയാതെ വഴിപിഴച്ചു പോകുകയല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണ്ടിവരും.
3: വചനം 84. വയൗമ, ദിവസം, നബഅതു, നാം എഴുന്നേൽപ്പിക്കുന്ന, നിയോഗിക്കുന്ന, മിങ്കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും, ഷഹീദൻ, ഒരു സാക്ഷിയെ, തുമ്മലായു ഇദനു, പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല, ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്, വലാഹും, അവരല്ലതാനും, യുസ്തഅതബൂൻ, ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും, തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. കണ്ടാൽ അല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ. അൽ അദാബ, ശിക്ഷയെ. ഫല യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല. അൻഹും, അവർക്ക്, അവരിൽ നിന്ന്. വലാഹും, അവരല്ലതാനും. യുൻറൂൻ, അവർ നോക്കപ്പെടുക, കാത്തുനിർത്തപ്പെടുക, ഒഴിവ് നൽകപ്പെടുക.

0: അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കണ്ണിൽ കണ്ടാലാകട്ടെ, അപ്പോൾ പിന്നെ അതവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകി കാത്തു നിർത്തപ്പെടുകയുമില്ല.
1: 89 വചനത്തിൽ കാണാവുന്നതുപോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തുനാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞു ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചുമടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്കു അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നുകഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ ചുരുക്കം. ഖിയാമത്തു നാളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ. അവർ വ്യാജമാക്കുന്നവർ മിണ്ടാത്ത ഒരു ദിവസമാണിത്, അവർക്ക് അനുവാദം നൽകപ്പെടുകയുമില്ല, എന്നാൽ അവർക്ക് ഒഴികഴിവ് പറയാമായിരുന്നു. സൂറ അൽ മുർസലാത്ത് അധ്യായം 77 വചനം 35-36.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 81-85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നാം കാതോർക്കുന്നത് തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. വിശുദ്ധ ഖുർആനിലെ അദ്ധ്യായം 11 ഹൂദ് 29-35 കൂടിയ വചനങ്ങൾ.
4: വചനം 29. വയാ കൗമി, എന്റെ ജനങ്ങളെ, ലാ അസ്അലുക്കും, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, അലൈഹി, ഇതിന് മാലൻ, ഒരു ധനവും, ഇൻ അജ്രിയ, എന്റെ പ്രതിഫലം അല്ല, ഇല്ല അല്ലാതെ, അലല്ലാ, അല്ലാഹുവിങ്കൽ, വമാ അന, ഞാനല്ല, ബിത്വാരിദി, ആട്ടിക്കളയുന്നവൻ, അല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഇന്നഹും, നിശ്ചയമായും അവർ, മുലാഖു, കണ്ടുമുട്ടുന്നവർ, റബ്ബിഹിം, അവരുടെ റബ്ബിനെ, വലാക്കിന്നി, എന്നാൽ ഞാൻ, അറാക്കും, ഞാൻ നിങ്ങളെ കാണുന്നു, കൗമൻ, ഒരു ജനതയായി, തജ്ഹലൂൻ, നിങ്ങൾ അറിയാതിരിക്കുന്നു.

0: എന്റെ ജനങ്ങളെ, ഇതിന്റെ അഥവാ ഈ പ്രബോധനത്തിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് പ്രതിഫലമായി യാതൊരു ധനവും ചോദിക്കുന്നില്ല. എന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ മേലല്ലാതെ ബാധ്യത ഇല്ല. ഞാൻ വിശ്വസിച്ചവരെ ആട്ടിക്കളയുന്നവനല്ലതാനും. കാരണം അവർ തങ്ങളുടെ റബ്ബുമായി കണ്ടുമുട്ടുന്നവരാകുന്നു. എങ്കിലും ഞാൻ നിങ്ങളെ അറിഞ്ഞുകൂടാത്ത ഒരു മൂഢജനതയായി കാണുന്നു.
1: വചനം 30. വയാ കൗമി, എന്റെ ജനങ്ങളെ, മൻ ആർ യൻസുറുനി, എന്നെ സഹായിക്കും, മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന്, ഇൻ തറത്തുഹും, ഞാൻ അവരെ ആട്ടിക്കളഞ്ഞാൽ. അഫലാ തദക്കറൂൻ, നിങ്ങൾ ആലോചിച്ചു നോക്കുന്നില്ലേ.

0: എന്റെ ജനങ്ങളെ, ഞാൻ അവരെ ആട്ടിവിട്ടാൽ ആരാണ് അള്ളാഹുവിൽ നിന്ന് എന്നെ സഹായിച്ചു രക്ഷിക്കുന്നത്? അപ്പോൾ നിങ്ങൾ ഒട്ടും ആലോചിച്ചു നോക്കുന്നില്ലേ?
1: വചനം 31. വലാ അഖൂലു, ഞാൻ പറയുന്നുമില്ല, ലഖും, നിങ്ങളോട്, ഇന്ദീ, എന്റെ പക്കലുണ്ട്, ഖസാഇനു, ഖജാനകൾ, അല്ലാഹി, അല്ലാഹുവിന്റെ, വലാ അഅലമു, എനിക്കറിയുകയുമില്ല, അൽ ഗൈബ, മറഞ്ഞ കാര്യം, വലാ അഖൂലു, ഞാൻ പറയുന്നുമില്ല, ഇന്നി, നിശ്ചയമായും ഞാൻ, മലക്കുൻ, ഒരു മലക്ക്, വലാ അഖൂലു, ഞാൻ പറയുന്നുമില്ല, ലില്ലദീന, യാതൊരുവരെപ്പറ്റി, തസ്ദരി, നിസാരമാക്കുന്നു, അഅ്യുനുക്കും, നിങ്ങളുടെ കണ്ണുകൾ, ലഞ്ഞുത്തിയഹും, അവർക്ക് നൽകുന്നതല്ല, അല്ലാഹു, അല്ലാഹു, ഖൈറൻ, ഒരു ഗുണവും, അല്ലാഹു, അല്ലാഹു, അഅലമു, ഏറ്റവും നന്നായി അറിയുന്നവൻ, ബിമാ, യാതൊന്നിനെപ്പറ്റി, ഫീ അംഫുസിഹിം, അവരുടെ മനസ്സുകളിലുള്ള, ഇന്നി, നിശ്ചയമായും ഞാൻ, ഇതൻ, അപ്പോൾ, ലമിനദ്ദാലിമീൻ, അക്രമികളിൽപ്പെട്ടവൻ തന്നെ.

0: ജനങ്ങളെ, അല്ലാഹുവിന്റെ ഖജാനകൾ എന്റെ പക്കലുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുമില്ല. ഞാൻ അദൃശ്യ കാര്യം അറിയുന്നുമില്ല. ഞാൻ ഒരു മലക്കാണെന്ന് ഞാൻ പറയുന്നുമില്ല. നിങ്ങളുടെ കണ്ണുകൾ അവഗണിച്ചു നിസ്സാരമാക്കിക്കൊണ്ടിരിക്കുന്നവരെക്കുറിച്ച് അവർക്ക് അല്ലാഹു ഒരു ഗുണവും നൽകുന്നതേയല്ല എന്നും ഞാൻ പറയുന്നില്ല. അവരുടെ സ്വന്തങ്ങളിൽ അഥവാ മനസ്സുകളിൽ ഉള്ളതിനെപ്പറ്റി അല്ലാഹു നല്ലവണ്ണം അറിയുന്നവനാണ്. നിശ്ചയമായും ഞാൻ അങ്ങനെ പറഞ്ഞാൽ അപ്പോൾ അക്രമികളിൽപ്പെട്ടവൻ തന്നെയായിരിക്കും.
1: ആ ജനതയുടെ ആരോപണങ്ങൾക്കും കുതർക്കങ്ങൾക്കും നൂഹ് നബി അലൈഹിസ്സലാം നൽകിയ മറുപടിയാണിതെല്ലാം. യാതൊരു വ്യാഖ്യാനത്തിന്റെയും സഹായം കൂടാതെ തന്നെ അതിലടങ്ങിയ ആശയങ്ങൾ വ്യക്തമാണ്. അതിൽ നിന്ന് നാം പലതും പഠിച്ചു മനസ്സിലാക്കേണ്ടതുള്ളതുകൊണ്ടാണ് ആ മറുപടി ഇത്ര വിശദമായി ഇവിടെ അല്ലാഹു ഉദ്ധരിച്ചിരിക്കുന്നതെന്ന് പറയേണ്ടതില്ല. അതുകൊണ്ട് ഈ വചനങ്ങളിലടങ്ങിയ പാഠങ്ങളിൽ ചിലത് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് ഉപകാരമായിരിക്കും. ഉദാഹരണമായി, ഒന്ന്, മതോപദേശം നൽകുന്നവരും സന്മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരും അല്ലാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലമല്ലാതെ ജനങ്ങളിൽ നിന്ന് യാതൊരു പ്രതിഫലവും ആവശ്യപ്പെടുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്യരുത്. രണ്ട്, ജനങ്ങൾ ഉന്നതവർഗത്തിലോ പ്രമാണിവർഗത്തിലോ പെട്ടവരാണോ അല്ലേ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ സത്യവിശ്വാസത്തെയും സന്മാർഗിക കാര്യങ്ങളെയും വിലയിരുത്തിക്കൂടാത്തതാണ്. മൂന്ന്, ദുർബലരും സാധുക്കളുമായ ആളുകളായിരിക്കും നല്ല കാര്യങ്ങളിലേക്ക് അധികം മുന്നോട്ട് വരിക. നാല്, ഒരു നല്ല കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നവർ കേവലം താഴേക്കിടയിലുള്ളവരായതിൻ്റെ പേരിൽ മേലേക്കിടയിലുള്ളവർ അറച്ചു നിൽക്കുന്ന പക്ഷം അതവരുടെ വിഡ്ഢിത്തമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയല്ലാതെ താഴേക്കിടക്കാരെ അവഗണിച്ചു കളയുവാൻ പാടില്ല. അഞ്ച്, പ്രവാചകന്മാർക്ക് പോലും അദൃശ്യമായ കഴിവുകളോ അദൃശ്യ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവോ ഇല്ല. എന്നിരിക്കെ പ്രവാചകത്വം പോലുമില്ലാത്ത മഹാത്മാക്കളോ സജ്ജനങ്ങളോ ആയതിൻ്റെ പേരിൽ ആർക്കും അത് രണ്ടും ഒരിക്കലും ഉണ്ടാകാവതല്ല. നൂഹ് നബി അലൈഹിസ്സലാമയുടെ ഹൃദയസ്പൃക്കായ ഈ നീണ്ട പ്രസ്താവനകൾക്ക് ആ ജനതയിൽ നിന്നുണ്ടായ പ്രതികരണം നോക്കുക.
2: വചനം 32. ഖാലു, അവർ പറഞ്ഞു, യാ നൂഹു, നൂഹേ, ഖദ് ജാദൽതനാ, നീ ഞങ്ങളോട് തർക്കിച്ചു, ഫഅക്സർത, എന്നിട്ട് നീ ധാരാളമാക്കുകയും ചെയ്തു, ജിദാലനാ, ഞങ്ങളുമായുള്ള തർക്കം, ഫഅതിന, ഇനി ഞങ്ങളിലേക്ക് വരിക, ബിമാ, യാതൊന്നുകൊണ്ട്, തഈദുന, നീ ഞങ്ങളെ താക്കീത് ചെയ്യുന്ന, ഇൻകുന്ത, നീ ആണെങ്കിൽ, മിനസ്വാദിഖീൻ, സത്യം പറയുന്നവരിൽപ്പെട്ട ആൾ.

0: അവർ പറഞ്ഞു, നൂഹേ, നീ ഞങ്ങളോട് തർക്കിച്ചു, അങ്ങനെ ഞങ്ങളോടുള്ള തർക്കം നീ വളരെ വർദ്ധിപ്പിച്ചു. ഇനി നീ ഞങ്ങളോട് താക്കീത് ചെയ്യുന്ന കാര്യം അഥവാ ആ ശിക്ഷ ഞങ്ങൾക്ക് കൊണ്ടുവരിക. നീ സത്യം പറയുന്നവനാണെങ്കിൽ അതൊന്ന് കാണാമല്ലോ.
1: ഇതായിരുന്നു ആ ധിക്കാരികളുടെ പ്രതികരണം. അവരുടെ അഹന്തയും ഔദ്ധത്യവും പരിഹാസവും അതികഠിനം തന്നെ. ആ മഹാനുഭാവൻ അവസാനമായി പറയുന്നത് നോക്കുക.
2: വചനം 33. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നമാ യഅതീകും, നിങ്ങൾക്ക് കൊണ്ടുവരും, ബിഹി, അത്, അല്ലാഹു, അല്ലാഹു, ഇൻഷാ, അവൻ ഉദ്ദേശിച്ചാൽ, വമാ, അല്ല, അന്തും, നിങ്ങൾ, ബിമുഅജിസീൻ, അശക്തമാക്കുന്നവർ.

0: അദ്ദേഹം പറഞ്ഞു, അല്ലാഹു മാത്രമാണത് നിങ്ങൾക്ക് കൊണ്ടുവരിക. അവൻ ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങൾ അവനെ അശക്തരാക്കി തോൽപ്പിക്കുന്നവരല്ലതാനും.
1: വചനം 34. വലാ യംഫഉകും, നിങ്ങൾക്ക് ഉപകരിക്കുന്നതല്ല, നുസ്ഹീ, എന്റെ ഉപദേശം, ഇൻ അറത്തു, ഞാൻ ഉദ്ദേശിച്ചാൽ, അൻ അൻസഹ, ഞാൻ ഉപദേശിക്കാൻ, ലക്കും, നിങ്ങളെ, ഇൻകാന, ആയാൽ, അല്ലാഹു യുരീദു, ഉദ്ദേശിക്കുക, അൻ യുഗവിയക്കും, അവൻ നിങ്ങളെ വഴിപിഴപ്പിക്കാൻ, ഹുവ, അവൻ, റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ്, വ ഇലൈഹി, അവങ്കലേക്ക് തന്നെ, തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടുക.

0: നിങ്ങൾക്ക് ഉപദേശം നൽകുവാൻ ഞാൻ ഉദ്ദേശിച്ചാൽ എന്റെ ഉപദേശം നിങ്ങൾക്ക് ഉപകരിക്കുകയുമില്ല. നിങ്ങളെ വഴിപിഴവിലാക്കുവാൻ അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുകയാണെങ്കിൽ അവൻ നിങ്ങളുടെ റബ്ബത്രേ, അവനിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു.
1: നിങ്ങളോട് താക്കീത് ചെയ്യപ്പെടുന്ന ശിക്ഷ ഇറക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു പങ്കോ സ്വാധീനമോ ഇല്ല. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ അവൻ അത് നടപ്പിൽ വരുത്തുമെന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. എന്നാൽ ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയിലിരിക്കട്ടെ, ശിക്ഷ വരുന്ന പക്ഷം അവനെ തോൽപ്പിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്നു നിങ്ങൾ ധരിക്കേണ്ട. നിങ്ങളുടെ സ്ഥിതിഗതികളിൽ നിങ്ങൾ മാറ്റം വരുത്താതെ ശടിച്ചു നിൽക്കുന്ന സ്ഥിതിക്ക് നിങ്ങളെ വഴിപിഴച്ച ദുർമാർഗികളാക്കി സ്ഥിരപ്പെടുത്തുവാനാണ് അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. ആകയാൽ നിങ്ങളെ ഉപദേശിക്കുവാൻ ഇനിയും ഞാൻ ഒരുങ്ങിയിട്ട്, അതുകൊണ്ട് ഫലം ഉണ്ടാവാൻ വഴികാണുന്നില്ല. നിങ്ങൾ എന്തു തന്നെ പറഞ്ഞാലും ശരി, നിങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ്. അവങ്കലേക്ക് തന്നെ നിങ്ങൾ മടങ്ങുകയും ചെയ്യും. ഈ ധിക്കാരത്തിന്റെ ഫലം അപ്പോൾ നിങ്ങൾക്കു കാണാം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞതിന്റെ സാരം. എത്ര മനോവേദനയോടുകൂടിയായിരിക്കും അദ്ദേഹം ഇതെല്ലാം പറയുന്നതെന്ന് ആലോചിച്ചു നോക്കുക. അള്ളാഹു പറയുന്നു.
2: വചനം 35. അം അതല്ല, യഖൂലൂന, അവർ പറയുന്നുവോ, ഇഫ്തറാഹു, അദ്ദേഹം അത് കെട്ടിച്ചമച്ചുവെന്ന്. ഖുൽ, നീ പറയുക, ഇനിഫ്തറൈതുഹു, ഞാനത് കെട്ടിച്ചമച്ചുവെങ്കിൽ, ഫഅലയ്യ, എന്നാൽ എന്റെ മേലാണ്, ഇജ്റാമി, എന്റെ കുറ്റം ചെയ്യൽ, അഥവാ ഞാൻ ചെയ്ത കുറ്റം. വ അന, ഞാനാകട്ടെ, ബരീഉൻ, ഒഴിവായവനാണ്, മിമ്മ തുജ്രിമൂൻ, നിങ്ങൾ കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന്.

0: അഥവാ അവർ പറയുന്നുവോ അതദ്ദേഹം കെട്ടിച്ചമച്ചിരിക്കുകയാണെന്ന്? പറയുക, ഞാനത് കെട്ടിച്ചമച്ചുവെങ്കിൽ ഞാൻ ചെയ്ത കുറ്റം എന്റെ മേലായിരിക്കും. നിങ്ങൾ കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് ഞാൻ ബാധ്യത ഒഴിവായവനുമാണ്.
1: ഈ വചനം നൂഹ് നബി അലൈഹിസ്സലാമയെയും ജനതയെയും സംബന്ധിച്ച് തന്നെയാണെന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ പലരും പറഞ്ഞു കാണുന്നത്. ഇതൊക്കെ നൂഹ് അലൈഹിസ്സലാം വൃതാ കെട്ടിപ്പറഞ്ഞുണ്ടാക്കുകയാണെന്നാണ് ആ ജനത പറയുന്നതെങ്കിൽ വാസ്തവത്തിൽ അതാണ് അവരുടെ വാദവും. അവരോട് ഇന്നിന്ന പ്രകാരം മറുപടി പറയണമെന്ന് നൂഹ് അലൈഹിസ്സലാമയോടുള്ള കൽപ്പനയായിരിക്കും അപ്പോൾ ഇത്. ഞാൻ ഇതൊക്കെ എന്റെ സ്വന്തം വകയായി പറഞ്ഞുണ്ടാക്കുന്നതാകയാൽ അതിന്റെ ശിക്ഷയും ബാധ്യതയും നിങ്ങൾക്കില്ല, എനിക്ക് മാത്രമായിരിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾ അനേകം കുറ്റങ്ങളും തോന്നിയവാസങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ എല്ലാം ബാധ്യതയും ശിക്ഷയും നിങ്ങൾ പേരേണ്ടി വരും. അതിൽ നിന്ന് ഞാൻ ശുദ്ധനുമായിരിക്കും. ഇക്കാര്യം നിങ്ങൾ ഓർമ്മിച്ചിരിക്കണമെന്ന് സാരം. ഖത്താദ റളിയല്ലാഹുഅൻഹു മുതലായവരുടെ അഭിപ്രായത്തിൽ ഈ വചനം നൂഹ് അലൈഹിസ്സലാമയെയും ജനതയെയും കുറിച്ചുള്ള സംസാരത്തിനിടയിൽ ആ ജനത ചെയ്തതുപോലെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കള്ളവാദം നടത്തിക്കൊണ്ടിരുന്ന മക്ക മുശ്രിക്കുകളെ പറ്റി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ള ഒരു ഇടവാക്യമാണിത്. ഈ അഭിപ്രായമാണ് ഇബ്നു കസീർ, ഇമാം റാസി റഹ്മത്തുല്ലാഹി അലൈഹിമ മറ്റു ചിലരും സ്വീകരിച്ചു കാണുന്നതും കൂടുതൽ നന്നായി തോന്നുന്നതും ഇതുതന്നെ. അല്ലാഹു ആലം.
2: നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, വിശുദ്ധ ഖുർആനിലെ അധ്യായം 11, സൂറ ഹൂദ്, 29 മുതൽ 35 കൂടിയ വചനങ്ങൾ.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 105 അധ്യായം സൂറത്തു അൽഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഇനി നാം കേൾക്കുന്നു ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 29-ാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 29-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്ന് നാം പഠിച്ചത് സൂറത്തുൽ അഹ്സാബിലെ 29-ാമത്തെ വചനമാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അവസരമാണ് ആയത്തുകൾ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 409-ാമത്തെ പേജിൻ്റെ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും
2: Peace Radio, tuned to reality.

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം, സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കിട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തഖ്‌വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക.
2: ذلك الكتاب لا ريب فيه هدى للمتقين.
1: ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്. ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകളില്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാനറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധനാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉല്ലുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
2: Peace Radio. Tuned to reality.
3: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്. അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ല അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ല നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷൻ്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻറ്റ്സുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായി ഒന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത്, ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത്, ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം, 65 വചനത്തിലും 5:60 വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2:65 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അള്ളാഹു തആല നൽകുന്നത്.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
2: ولقد آتينا لقمان الحكمة

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തുൽ ഖുമാൻ 12 മുതൽ 19 വരെയുള്ള ആയത്തുകളുടെ മനോഹരമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ബിലാൽ യൂസുഫ്.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തൻസീലിൽ പാരായണം നിർവഹിച്ചുകൊണ്ട് അഷ് ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദാണ് നമുക്കൊപ്പം സ്റ്റുഡിയോയിലുള്ളത്.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണവുമായി അബ്ദുൽ അസീസ് അൽ അഹമ്മദ് ആണ് നമുക്കൊപ്പം ചേർന്നത്.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരുവിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
2: Tune to reality.

റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. വിശുദ്ധ ഹറമുകളിലെ നമസ്കാരങ്ങളിൽ അവിടുത്തെ ഇമാമമാർ നടത്തുന്ന ഖുർആൻ പാരായണമാണ് ഈ പ്രോഗ്രാമിൽ നമ്മൾ കേൾക്കുന്നത്. മക്കയിലെ വിശുദ്ധ ഹറമിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് യാസർ അൽ ദോസരി നടത്തിയ ഖുർആൻ പാരായണം, സൂറത്തു യാസീൻ 36 മുതൽ 70 വരെയുള്ള ആയത്തുകൾ.

മദീന മസ്ജിദ് നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുൽ ബാരി അസുബൈത്തി നടത്തിയ ഖുർആൻ പാരായണം സൂറത്തുൽ ആലു ഇംറാൻ 55 മുതൽ 62 വരെയുള്ള ആയത്തുകൾ, അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ്.

ثم نبتهل فنجعل لعنة الله على الكاذبين. إن هذا لهو القصص.

0: അൽ മുഴല്ലിം ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ അൻആം 133 മുതൽ 137 വരെയുള്ള ആയത്തുകളുടെ ആവർത്തിച്ചുള്ള പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം ഷെയ്ഖ് ഖലീഫ അത്തുനേജി.
1: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.
2: وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق اذا رمت
1: പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ. ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
1: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അഭ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്ന സങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്റ്റ്, പൂമരത്തണലിൽ. വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വെസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
3: Tuned to reality.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നു പീസ് റേഡിയോ ഹൃദയ വസന്തം. വിശുദ്ധ ഖുർആൻ ഹൃദയത്തിന്റെ വസന്തമാണ്. ജനസമൂഹത്തിലേക്ക് നാം അതിനെ എത്തിച്ചു കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരുമാണ്. ഇന്ന് സൂറത്ത് ഹൂദിലെ 63-ാമത്തെ വചനത്തിന്റെ വിവരണമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത് ദൃഢബോധ്യത്തിൽ. നമ്മോട് സംസാരിക്കുന്നു ബഹുമാനായ ജംഷീർ സലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അൽഹംദുലില്ലാ അല്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال يا قوم أرأيتم إن كنت على بينة من ربي وآتاني منه رحمة فمن ينصرني من الله إن عصيته فما تزيدونني غير تخسير. പ്രിയ പട്ട പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദിലെ 63-ാമത്തെ വചനമാണ് ഇന്നത്തെ ഹൃദയ വസന്തം ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം അള്ളാഹു സമൂദ് ഗോത്രത്തിലേക്ക് നിയോഗിച്ച അവരുടെ ആ ഗോത്രത്തിൽ നിന്നു തന്നെയുള്ള ഒരു പ്രവാചകൻ. സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു പ്രവാചകനായി നിശ്ചയിക്കുകയും സമൂദ് ഗോത്രത്തെ അദ്ദേഹം അള്ളാഹുവിലേക്കും തൗഹീദിലേക്കും ക്ഷണിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പ്രബോധന രംഗമാണ് സൂറത്തുൽ ഹൂദിലെ ഈ 63-ാമത്തെ വചനത്തിലും അതിൻ്റെ തൊട്ട് മുമ്പുള്ള വചനങ്ങളിലൂടെയും നമ്മൾ മനസ്സിലാക്കിയത്. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാമിനോട് അദ്ദേഹത്തിൻ്റെ ജനത പറഞ്ഞത്, നീ ഞങ്ങളുടെ കൂട്ടത്തിലെ ഉള്ള ഒരാളായിരുന്നു, എന്നിട്ട് നീ വന്നിട്ടിപ്പോൾ അതൻഹാന നീ വിരോധിക്കുകയാണോ? എന്ത് അന്നഅബുദ മാ യഅബുദു ആബാഉന, അന്നഅബുദ ഞങ്ങൾ ആരാധിക്കുന്നതിനെ, ഇബാദത്തു ചെയ്യുന്നതിനെ, ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന സംഗതി, ആ ഇബാദത്ത് എന്താണ്? മാ യഅബുദു ആബാഉന, ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ മുൻഗാമികൾ പിതാക്കന്മാരും ഒക്കെ ചെയ്തിരുന്ന ആ ഇബാദത്ത് അതാണ് ഞങ്ങളും ചെയ്യുന്നത്, അത് നീ വിരോധിക്കണോ? കാരണം നമുക്കറിയാം, അള്ളാഹു ഒരു പ്രവാചകനെ ഒരു സമൂഹത്തിലേക്ക് നിയോഗിക്കുമ്പോൾ ആ പ്രവാചകൻ ആ സമൂഹത്തിൽ പ്രബോധനം ചെയ്യുന്നത് ആ സമൂഹത്തിലുള്ള എല്ലാ തിന്മകൾക്കെതിരെയും വളരെ ഗുണകാംക്ഷയോടുകൂടി ആ ജനതയോട് ആ പ്രവാചകന്മാരെന്ത് ചെയ്യും? സംസാരിക്കും. അതിൽ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ തിന്മ, ഏറ്റവും ഗുരുതരമായ കുറ്റം, തങ്ങളുടെ സ്രഷ്ടാവും ഈ ലോകം നിയന്ത്രിക്കുന്ന പരിപാലകനുമായ അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നുള്ള കുറ്റമാണ് ഏറ്റവും വലിയ കുറ്റം. അതുകൊണ്ട് തന്നെ എല്ലാ പ്രവാചകന്മാരും അവരുടെ ജനസമൂഹത്തിനെ ഏറ്റവും ഗൗരവപൂർവം താക്കീതു ചെയ്തതും അവരെ ഓർമ്മപ്പെടുത്തിയതും ഈ ഷിർക്ക് എന്ന മഹാപാപത്തെയാണ്. പ്രവാചകന്മാർ മുഴുവൻ തങ്ങളുടെ ജനതയെ ക്ഷണിച്ചിട്ടുള്ളത് ഈ ഷിർക്കിൻ്റെ നേരെ വിരുദ്ധമായ ഏകനായ സ്രഷ്ടാവിലേക്ക് അവനെ മാത്രം ആരാധിക്കുക എന്ന മഹത്തായ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും നല്ല സന്ദേശമാണ് എല്ലാ നബിമാരും നൽകിയിട്ടുള്ളത്. സ്വാലിഹ് നബി അലൈഹിസ്സലാമും അങ്ങനെ തന്നെയാണ് നിർവഹിച്ചത് എന്ന് ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള വചനങ്ങളിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വഇല സമൂദ അഖാഹും സ്വാലിഹൻ ഖാല യാ ഖൗമി ഇബദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. എൻ്റെ ജനങ്ങളെ, യാ ഖൗമി എൻ്റെ ജനങ്ങളെ, ഇബദുല്ലാഹ നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. മാ ലക്കും നിങ്ങൾക്കില്ല തന്നെ, മിൻ ഇലാഹിൻ ഒരു ഇലാഹുമില്ല, ഗൈറുഹു അവനല്ലാതെ, അല്ലാഹുവല്ലാത്ത ഒരു ഇലാഹും നിങ്ങൾക്ക് ഇല്ല എന്ന് അസന്നിഗ്ധമായി സ്വാലിഹ് നബി അലൈഹിസ്സലാം സമൂദ് ഗോത്രത്തെ പഠിപ്പിക്കണം. കാരണം ഒരാൾ ഇലാഹാകണമെങ്കിൽ, ആരാധിക്കപ്പെടണമെങ്കിൽ അതിന് യോഗ്യതയും അർഹതയും ഉണ്ടാകണം. നമ്മൾ ആരെയാണോ ആരാധിക്കുന്നത്, ആ ആരാധിക്കുന്ന ആള്, ആരാധിക്കപ്പെടുന്ന അത് ആരാണോ അതിന് യോഗ്യതയുള്ളവനാകണം. ആ യോഗ്യത അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. കാരണം സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരോട് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് മാത്രം പറഞ്ഞ് നിർത്തിയില്ല. എന്തുകൊണ്ട് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം? ഹുവ അൻശഅകും മിനൽ അർളി വസ്തഅമറകും ഫീഹ. ആ അല്ലാഹുവാണ് ഭൂമിയിൽ നിങ്ങളെ സൃഷ്ടിച്ചത്, അവനാണ് നിങ്ങളെ ഭൂമിയിൽ അധിവസിപ്പിച്ചത്. മനസ്സിലായില്ലേ? അതുകൊണ്ട്, അതുമാത്രമല്ല, ഇന്ന റബ്ബി ഖരീബുൻ മുജീബ്, എൻ്റെ റബ്ബ് തൊട്ടടുത്തുണ്ട്. മാത്രമല്ല, എന്തു പ്രയാസങ്ങളും പ്രതിസന്ധികളിലും വിളിച്ചു തേടിയാലും അതിനുത്തരം ചെയ്യാൻ കഴിവുള്ളവനുമാണ് എന്ന് തുടങ്ങി ഒരുപാട് യോഗ്യതകളും അതിനുള്ള അർഹതയുമുള്ളവൻ അല്ലാഹു മാത്രമാണ്. ആ യോഗ്യതയും അർഹതയുമുള്ളവനെ ഇലാഹാകാൻ പറ്റുള്ളൂ. ആ ഇലാഹ് അല്ലാഹു മാത്രമുള്ളൂ. മാലക്കും നിങ്ങൾക്കില്ല, മിൻ ഇലാഹിൻ ഗൈറുഹു, അല്ലാഹുവല്ലാത്തൊരു ഇലാഹും നിങ്ങൾക്കില്ല എന്ന് വ്യക്തമായി അവരെ കാര്യകാരണസഹിതം ഇതിനു മുമ്പ് ഭൂമിയിൽ നിയോഗിക്കപ്പെട്ട എല്ലാ പ്രവാചകന്മാരും അവരുടെ ജനസമൂഹത്തിനെ പഠിപ്പിച്ചതുപോലെ മുഹമ്മദ് നബി വരെയുള്ള എല്ലാ അമ്പിയാക്കളും തങ്ങളുടെ പ്രബോധിത സമൂഹത്തിനെ ഗൗരവപൂർവം താക്കീതു ചെയ്തതുപോലെ സമൂദ് ഗോത്രത്തെയും സ്വാലിഹ് നബി അലൈഹിസ്സലാം ഈ വിഷയം ഓർമ്മപ്പെടുത്തി. അപ്പോൾ തിരിച്ച് അവർക്കുള്ള ന്യായം, ആകെയുള്ളവരുടെ ന്യായം എന്താണ്? അന്നഅബുദു മാ യഅബുദു ആബാഉന. നമ്മുടെ പിതാക്കന്മാരും പ്രപിതാക്കന്മാരുമൊക്കെ ആരാധിച്ചിരുന്ന ആ ആരാധ്യന്മാരെ, ആ പിന്നെ ഇബാദത്ത്, അത് നീ വിരോധിക്കുകയാണോ? മനസ്സിലായില്ലേ? അത് നീ വിരോധിക്കുകയാണോ എന്നാണ് അവരുടെ ചോദ്യം. കാരണം ആ ചോദ്യത്തിന്, കാരണം നിങ്ങളെ ഭൂമിയിൽ സൃഷ്ടിച്ചവൻ, നിങ്ങളെ അധിവസിപ്പിച്ചവൻ, അവനാണ് യോഗ്യതയുള്ളവൻ എന്നല്ലാഹു അല്ലാഹുവിനെക്കുറിച്ച് സ്വാലിഹിനെ വരെ പഠിപ്പിക്കുമ്പോൾ തിരിച്ച് അതിനെ മറികടക്കാനുള്ള ന്യായമൊന്നും അവരുടെ കയ്യിലില്ല. അവരുടെ കയ്യിലുള്ളത് ആകെയുള്ളത് ഈ ദുർന്യായം മാത്രമാണ്. നമ്മുടെ മുൻഗാമികൾ ആരാധിച്ച, ഇബാദത്തു ചെയ്ത ആ ദുർന്യായം മാത്രമേ അവർക്കുള്ളൂ. അപ്പോൾ എന്നാൽ സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരെ ഓർമ്മിപ്പിക്കുന്നത്, മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരെ ഓർമ്മിപ്പിക്കുന്നത് പിന്നെ തൊട്ടടുത്ത വചനത്തിൽ, ഖാല യാ ഖൗമി അറഅയ്തും മിൻ കുന്തു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി വആതാനി മിൻഹു റഹ്മതൻ ഫമൻ യൻസുറുനി മിനല്ലാഹി ഇൻ അസ്വൈതുഹു ഫമാ തസീദൂനനി ഗൈറ തഖ്സീർ. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന, പഠിക്കേണ്ടുന്ന വചനം ഈ 63-ാമത്തെ ആയത്താണ്. അദ്ദേഹം ഖാല, സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ ഖൗമി എൻ്റെ ജനങ്ങളെ, അറഅയ്തും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഇൻ കുന്തു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി, ഞാൻ എൻ്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനാണ്. വആതാനി അവൻ എനിക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു, മിൻഹു അവനിൽ നിന്നുള്ള, റഹ്മത്തൻ കാരുണ്യത്തിന്. ഫമൻ യൻസുറുനീ മിനല്ലാഹി, അപ്പോൾ കാര്യമങ്ങനെയാണെന്നിരിക്കെ ആ അല്ലാഹുവിൽ നിന്ന് എന്നെ സഹായിക്കാൻ ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകുക? ഇൻ അസ്വൈത്തുഹു, നിങ്ങൾ പറയുന്ന ന്യായം കേട്ട് എനിക്ക് വ്യക്തമായ തെളിവുള്ള ശക്തമായ പ്രമാണത്തിൻ്റെ പിൻബലത്തിൽ ഞാൻ നിലകൊള്ളുന്ന ഈ വിശ്വാസ നിലപാടിൽ നിന്ന് എൻ്റെ റബ്ബെനിക്കു നൽകിയ കാരുണ്യത്തിനെ ധിക്കരിച്ചുകൊണ്ട്. ഇൻ അസ്വൈത്തുഹു, ഞാനവനോട് നന്ദികേട് കാണിച്ച് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ഞാൻ പിന്മാറിക്കളയാണെങ്കിൽ എന്നെ സഹായിക്കാൻ ആരുണ്ട്? അങ്ങനെ കാര്യം അങ്ങനെയെന്നിരിക്കെ ഫമാ തസീദൂനനീ, നിങ്ങൾ എനിക്ക് കൂടുതൽ നഷ്ടം വരുത്തി വെക്കുക മാത്രമേ ചെയ്യൂ. ഫമാ തസീദൂനനീ, നിങ്ങളെനിക്ക് വർദ്ധിപ്പിച്ചു നൽകുന്നത് ഗൈറ തഹ്സീർ, നഷ്ടമല്ലാതൊന്നുമല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പ്രവാചകൻ തൻ്റെ ജനതയോട് പറയുന്ന പ്രബോധനം നടത്തുന്ന വിഷയം, അതിലേറ്റവും പ്രധാനം തൗഹീദ്, അവിടെ നിന്നിങ്ങോട്ടുള്ള ഏത് വിഷയവും അത് അള്ളാഹുവിൻ്റെ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. ഒരിക്കലും ഒരു പ്രവാചകൻ അദ്ദേഹത്തിന് മനസ്സിൽ തോന്നുന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വകയായോ ഒരു കാര്യവും ഒരു പ്രവാചകനും തൻ്റെ ജനതയെ പഠിപ്പിക്കില്ല. വളരെ വ്യക്തമായി അള്ളാഹുവിൻ്റെ ഖുർആനിൽ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറഞ്ഞു, വമാ യൻതിഖു അനിൽ ഹവാ, സ്വന്തം ഇഷ്ടപ്രകാരം ആ പ്രവാചകൻ ഒന്നും സംസാരിക്കില്ല. ഇൻ ഹുവ ഇല്ല വഹയിൻ യൂഹ, അദ്ദേഹത്തിന് വ്യക്തമായ അള്ളാഹു പ്രബോധനം വഹിയായി നൽകുന്ന വിഷയമല്ലാത്ത ഒന്നും ആ പ്രവാചകൻ എന്തു ചെയ്യില്ല, തൻ്റെ ജനതയോട് സംസാരിക്കില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞു. വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ ثم لقطعنا منه الوتين. നമ്മുടെ മേൽ അള്ളാഹുവിനെ പറ്റി അള്ളാഹുവിന്റെ പേരിൽ സ്വന്തം ഇഷ്ടപ്രകാരം ദീനാണെന്നു പറഞ്ഞ് അള്ളാഹുവിന്റെ പേരിൽ വല്ലതും പറയുകയാണെങ്കിൽ, നീ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വലതുകൈക്ക് നാം പിടിക്കും. അള്ളാഹ പറയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവനാടി നാം ഛേദിച്ചു കളയും, കഠിനമായി ശിക്ഷിക്കും. ഈ രണ്ട് വചനങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്, രണ്ട് സന്ദർഭങ്ങളിലും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്, മുഹമ്മദ് നബി യാകട്ടെ ഒരു പ്രവാചകന്മാരുമാകട്ടെ അവരുടെ ഇഷ്ടപ്രകാരം ഒന്നും അവരെന്ത് ചെയ്തിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ഇവിടെ സ്വാലിഹ് നബി അലൈഹിസ്സലാമും തൻ്റെ ജനതയോട് പറയുന്നത്, ഞാൻ എന്തെങ്കിലും ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ എനിക്ക് തോന്നിയതുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ താല്പര്യം കൊണ്ടോ ഒന്നും ഇതൊന്നുമല്ല മാനദണ്ഡം, മറിച്ച് എനിക്ക് താല്പര്യമുണ്ട്. അതെന്തിൻ്റെ ഭാഗമാണ്? ഞാൻ വ്യക്തമായി എൻ്റെ റബ്ബ് എനിക്ക് ബോധ്യപ്പെടുത്തി തന്ന പ്രമാണത്തിൻ്റെ ന്യായമായ അവസ്ഥയിലാണ് എന്ന് അദ്ദേഹം പറയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ഖാലയ ഖൗമി, എൻ്റെ ജനങ്ങളെ, അറഅയ്തു, നിങ്ങൾ ചിന്തിക്കുന്നില്ല, ഇൻ കുൻതു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി, എൻ്റെ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ, അല്ലെ, ബയ്യിനത്താണ് ബുർഹാനുൻ വയഖീനുൻ, വ്യക്തമായ ദൃഢമായ തെളിവുകളുടെ പ്രമാണത്തിൻ്റെ പിൻബലത്തിൽ. അവൻ എനിക്ക് വാതാനി മിൻഹു റഹ്മ, അവൻ്റെ പക്കൽ നിന്നുള്ള കാരുണ്യം അവൻ എനിക്ക് നൽകിയിരിക്കുകയുമാണ്. എന്താ കാരുണ്യം? തഫ്സീർ കാണാൻ പറ്റും, മന്ന അലയ്യ ബിരിസാലത്തിഹി വവഹയിഹി, എന്താ റഹ്മത്ത്? അവൻ എൻ്റെ മേൽ ഔദാര്യമായി എനിക്ക് നൽകി, ബിരിസാലത്തിഹി, അവൻ്റെ പക്കൽ നിന്നുള്ള പ്രവാചകത്വം, ആ പ്രവാചകത്തെ തുടർന്നുള്ള വഹി, അതെനിക്ക് നൽകിയിരിക്കെ ഞാൻ നിങ്ങൾ പറയുന്നതിന്, നിങ്ങൾ ക്ഷണിക്കുന്നതിന്, നിങ്ങൾ വമാ തദുഊനനി ഇലൈഹി, നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നതിലേക്ക് ഞാൻ നിങ്ങളെ പിന്തുടരുകയോ എന്നദ്ദേഹം ചോദിക്കുകയാണ്. ഒരിക്കലും ന്യായമല്ലാത്ത വർത്താനമാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ വാദം കേട്ട് ഞാൻ നിങ്ങളെ പിന്തുടർന്നാൽ, അപ്പം നിങ്ങളെ പിന്തുടരണമെങ്കിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ന്യായമായ വ്യക്തമായ പ്രമാണമുള്ള അവലംബത്തെ, ആ തെളിവിനെ ഞാൻ അവഗണിച്ച് അള്ളാഹുവിൽ പങ്കുചേർക്കാനാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്. അതിലേക്ക് നിങ്ങളനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനുവേണ്ടി അള്ളാഹു എനിക്ക് വഹി നൽകിയ ഈ പ്രമാണങ്ങളിൽ വെള്ളം ചേർത്ത് മായം കലർത്തി നിങ്ങളുടെ ഇഷ്ടത്തിനുവേണ്ടി നിങ്ങളുടെ കൂടെ ഞാൻ കൂടുകയാണെങ്കിൽ എന്റെ റബ്ബ് എന്നെ ശിക്ഷിക്കും, കൈകാര്യം ചെയ്യും, ഒരു സംശയമല്ല. അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ എന്നെ രക്ഷപ്പെടുത്താൻ ഫമൻ യൻസുറുനി മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന് എനിക്ക് സഹായം, രക്ഷ നൽകാൻ, അവൻ്റെ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷിച്ചു കൊണ്ടുവരാൻ ആർക്കാണ് കഴിയുക? അപ്പോൾ ഇന്ന അസ്വൈതുഹു, ഞാൻ അവനെ ധിക്കരിക്കുകയാണെങ്കിൽ ഒരാൾക്കും കഴിയില്ല എന്ന് വളരെ ദൃഢമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന് മാത്രം ഇബാദത്തു ചെയ്യുന്ന, എനിക്ക് വഹി ലഭിക്കുന്ന ഒരു പ്രവാചകനായി നിങ്ങളോടുള്ള ഗുണകാംക്ഷയിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളെ താക്കീതു ചെയ്യുന്നത് എന്നദ്ദേഹം പറയുകയാണ്. പ്രിയപ്പെട്ടവർ, 63-ാമത്തെ ഈ വചനത്തിൽ ഒരു വിശ്വാസി എന്നുള്ള നിരക്ക്, ഖുർആൻ പഠിക്കുന്നൊരു വ്യക്തി എന്നുള്ള നിരക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വസ്തുതകൾ: ഒന്ന്, പ്രബോധനം ചെയ്യുന്ന വിഷയത്തെപ്പറ്റി വ്യക്തമായ ബോധ്യവും ദൃഢമായ വിശ്വാസവും നമ്മുടെ മനസ്സിൽ ഒരു പ്രബോധകനുണ്ടാകണം. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ അങ്ങനെയാണ്. ഇവിടെ സ്വാലിഹ് നബി അലൈഹിസ്സലാം സമൂദ് ഗോത്രത്തോട് സംസാരിക്കുമ്പോൾ പറയുന്നതും എന്താണ് വാക്ക്? അറായിത്തും ഇൻ കുന്തു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി, എൻ്റെ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് എന്നദ്ദേഹം പറയുകയാണ്. പ്രബോധനം ചെയ്യുന്ന വിഷയത്തെപ്പറ്റി വ്യക്തമായ ബോധ്യവും ദൃഢമായ വിശ്വാസവും പ്രബോധനം ചെയ്യുന്ന വ്യക്തിക്കുണ്ടാകണം. സ്വാലിഹ് നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനസ്സ് ഇളകുന്ന, അല്ലെങ്കിൽ ഒരു സംശയത്തിൻ്റെ ഒരു നാമ്പ് പോലും മനസ്സിൽ വെച്ചുകൊണ്ടല്ല അദ്ദേഹം തൻ്റെ ജനതയെ ക്ഷണിക്കുന്നത്. അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധ്യം, അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവ്, അള്ളാഹ് വഹി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ ജനതയെ ഈ നന്മയിലേക്ക് അദ്ദേഹം ക്ഷണിക്കുകയാണ്. തീർച്ചയായും ഇതിൽ നമുക്ക് ഗുണപാഠമുണ്ട്. സമൂദ് ഗോത്രത്തിൻ്റെ അവസ്ഥയിൽ ഒരു വിശ്വാസിക്ക് തീർച്ചയായും ഗുണപാഠമുണ്ട്. സമൂദ് ഗോത്രത്തെ പ്രബോധനം നിർവഹിച്ച, അള്ളാഹുവിലേക്ക് ക്ഷണിച്ച സ്വാലിഹ് നബി അലൈഹി സ്സലാമിലും നമുക്ക് ഗുണപാഠങ്ങളുണ്ട്, മാതൃകകളുണ്ട്. അള്ളാഹുവിൻ്റെ ദീന് കൃത്യമായി മനസ്സിലാക്കാനും പരിശുദ്ധ ഖുർആൻ യഥാവിധി മനസ്സിലാക്കാനും ഖുർആനിൽ ഓർമ്മപ്പെടുത്തിയ വിഷയങ്ങൾ അതിൻ്റെ ഗൗരവത്തിൽ ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസ് നമ്മൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു അല നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ബാറക്കല്ലാഹു ഫീക്കും. ശ്രോതാക്കൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത് ദൃഢബോധ്യത്തിൽ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുമായി സംസാരിച്ചത് ബഹുമാനായ ജംഷീർ സ്വലാഹി.
2: വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ്വ പ്രണയബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടുന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിന്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന, ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പോലുള്ള അവസരമാണ് മനഃപ്പാഠം പ്രോഗ്രാം. ഇന്ന് 408-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. നിർവഹിക്കുന്നത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 408-ാമത്തെ പേജിൻ്റെ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിൽ

0: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
1: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
2: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
0: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
3: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ് ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി പാരായണ പഠനം. പഠനം നിർവഹിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
6: അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മത്തുൽ ലിലാലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ല വഅല ആലിഹി വസഹബി അജ്മാഇൻ. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി അടുത്ത സൂറത്ത് നോക്കാം. അടുത്ത സൂറത്ത് കാഫിറൂൺ ആണ്. നോക്കാം.

0: ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് യാ അയ്യുഹ, യാ അയ്യുഹ മദ് ആണ്. അതുപോലെ ലാ അഅബുദു, അതുടെ മദ്ദാണ്. മറ്റോടത്തൊക്കെ ഉണ്ട് വലാ അന്തും, അന്തും അന്തും എന്തേന്ന് നിയമം ഇഖ്ഫാ.
1: ഇഖ്ഫാ.
0: ആ പിന്നെ മാ അഅബുദു, വലാ അന, അതും ഇതൊക്കെ നീട്ടേണ്ട സ്ഥലങ്ങളാണ്, മദ്ദുള്ള സ്ഥലങ്ങളാണ്. പിന്നെ
1: ആബിദും
0: ഇദ്ഗാം ബിഗുന്നയാണ്. തൻവീന് ശേഷം മീം വന്നു, തൻവീന് ശേഷം മീം വന്നാൽ ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ മീം ശരിക്കും ഗുന്നത്തോടുകൂടി ഉച്ചരിക്കുക. മറ്റൊന്ന് അബത്തും, ദാലിന് ശേഷം ത ആണ്. അത് ആ ദാലിനെ തായിലേക്ക് ഇദ്ഗാം ചെയ്യണമെന്നാണ്. അപ്പോൾ അതിൻ്റെ ഇരട്ടിപ്പിച്ച് ശബ്ദോടുകൂടി ഉച്ചരിക്കണം. അബത്തും,
1: അബത്തും.
0: പിന്നെ വല അന്തും, ഇതുപോലെ തന്നെ മദ് അന്തും, അങ്ങനെ തന്നെ മാ അബുദ്, അങ്ങനെ തന്നെ. അപ്പം ഇനി ഒന്ന്

0: അപ്പോൾ സൂറത്തുൽ കാഫിറൂനും കഴിഞ്ഞു. ഇനി ലാമിൻ്റെയും റാഇൻ്റെയും നിയമങ്ങളാണ് ഇനി പഠിക്കാനുള്ളത്. അതായത് തഫ്ഹീം തർഖീഖ് എന്ന് രണ്ട് സംഗതികളുണ്ട്. അതായത് തഫ്ഹീം അല്പം സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കുക എന്നാണ് നമുക്ക് പൊതുവാണെങ്കിൽ മലയാളത്തിൽ പറയാവുന്നത്. അതായത് ലാ എന്നത് ല എന്നാക്കി ഉച്ചരിക്കുക, അതുപോലെ റ എന്നത് റ, റ എന്നത് റ ആക്കുക, അതിനാണ് തഫ്ഹീം എന്ന് പറയുക. റ അത് വസ്തഗ്ഫിർഹു ര പറഞ്ഞു നമ്മൾ, അതുപോലെ മിൻ ശരി അതിന് തർഖീഖ് എന്നാണ് പറയുക. മലയാളത്തിലെ ര എന്ന ശബ്ദത്തോട് ഏകദേശം സാമ്യമുണ്ട്, അതിന് മനസ്സിലായില്ല. അപ്പോൾ അതാണ് തഫ്ഹീം തർഖീഖ് എന്ന് രണ്ട് പറയും. ഒന്ന് സ്വരഭാരം, റ എന്ന് പറയുമ്പോൾ സ്വരഭാരം, തഫ്ഹീം ര എന്നാവുമ്പോൾ തർഖീഖ്. റ തഫ്ഹീം ചെയ്യേണ്ടത് എവിടേക്കാണെന്ന് ഒന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തേത് റാക്ക് ഫത്തഹോ ലമ്മോ കൊടുക്കുമ്പോൾ, റാക്ക് ഫത്തഹ് അല്ലെങ്കിൽ ലമ്മ്, അതായത് ഇപ്പോൾ ഉദാഹരണം റബ്ബന റ റ എന്ന് പറയണം, അതുപോലെ റുബ്ബമ അർറഹ്മാൻ വർറുജ്ജ വർറുജ്ജ ഫത്തഹും ലമ്മുമാകുമ്പോൾ, ഫത്തഹോ ലമ്മോ ഹർക്കത്ത് നൽകപ്പെടുമ്പോൾ തഫ്ഹീമായിട്ട്, അതായത് സ്വരഭാരത്തോടുകൂടി റ എന്ന രൂപത്തിൽ ശബ്ദത്തിൽ ഉച്ചരിക്കണം. രണ്ടാമത്തേത് റാക്ക് സുക്കൂന്, അതിന് തൊട്ട് മുമ്പുള്ളതിന് ലമ്മോ ഫത്തഹോ വരിക. റാക്ക് മുമ്പുള്ള അക്ഷരത്തിന് ഫത്തഹ് അല്ലെങ്കിൽ ലമ്മ്, അങ്ങനെ ആകുമ്പോഴും തഫ്ഹീമായിട്ട് തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. ഇതുപോലെ ഖുർആൻ ഖുർആൻ, അതുപോലെ ഫിദ്ദർക്കി ഫിദ്ദർക്കി
1: ഫിദ്ദർക്കി,
0: അതുപോലെ ഖുർബാനൻ
1: ഖുർബാനൻ
0: ഖറിയത്ത്
1: ഖറിയത്ത്.
0: ഇതൊക്കെ റാക്ക് സുക്കൂനാണ്, അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം ഒന്നുകിൽ ഫത്തഹ് അല്ലെങ്കിൽ ലമ്മ്. മൂന്നാമത്തേത് റാക്ക് സുക്കൂന് തന്നെ, പക്ഷെ തൊട്ട് മുമ്പുള്ള ഹർഫിന് താൽക്കാലികമായൊരു കസർ ഉണ്ടാകുക. അസില് കസറല്ല, താൽക്കാലികമായി ഖിറാഅത്തിന് വേണ്ടി അത് കസറാക്കി മാറ്റും. ഇതുപോലെ ഇനിർത്തബ്തും, അവിടെ ഇൻ ഇർത്തബ്തു എന്നാണ്, നൂന് ശരിക്കും സുക്കൂനാണ്, പക്ഷെ ഓതാൻ വേണ്ടി എന്ത് ചെയ്യും, ഇനിർ ഇൻ എന്നത് ഇനി എന്നാക്കും, ഇനിർത്തബ്തു. അപ്പൊ ഇനി എന്നതിന്റെ കസറ് ആരിൽ നൈൻ അറബി പറയാം, ആരിലായ കസർ, അതായത് താൽക്കാലികമായി ഉണ്ടാക്കിയ, അവിടെ യഥാർത്ഥത്തിൽ കസറല്ല, യഥാർത്ഥത്തിൽ സുക്കൂനാണ്, പക്ഷേ ഖിറാഅത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇനി ഉർത്തബ്തു, അതുപോലെ ലിമനി ഉർത്തള ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം സംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ. വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
1: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്കും രാത്രി 9 മണിക്കും.
0: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക വോയ്സ് ഓഫ് ഹറം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
4: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
5: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطو عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
3: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
6: പരിശുദ്ധ ഖുർആനിൻ്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ഇനി പീസ് ഖുർആൻ റേഡിയോയിൽ ഖതമുൽ ഖുർആൻ. ഇന്നത്തെ ഖതമുൽ ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ നാലാമത്തെ ജുസ് ആണ് പാരായണം ചെയ്യുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ നാലാമത്തെ ജുസു ആണ് ഇതുവരെ നമ്മൾ പാരായണം ചെയ്തത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.
1: റേഡിയോ. അടുത്തതായി തഫ്സീർ സഅദി, സൂറത്തുൽ കൗസറിന്റെ വിശദീകരണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്, അമ്മാ ബാദ്. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾക്ക് തഫ്സീർ സഅദിയിൽ കാണുന്ന വിശദീകരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മലയാള പരിഭാഷയും വിവർത്തനവുമാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 108-ാം അധ്യായം സൂറത്തുൽ കൗസറുമായി ബന്ധപ്പെട്ട സൂറത്തുൽ കൗസറിൻ്റെ വിശദീകരണമാണ് നമ്മൾ കേൾക്കുന്നത്. ആദ്യം സൂറത്തുൽ കൗസറിന്റെ മനോഹരമായ പാരായണം നമുക്ക് കേൾക്കാം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഖുർആനിലെ 108-ാം അധ്യായം സൂറത്തുൽ കൗസറിന്റെ അതിമനോഹരമായ പാരായണമാണ് ഖിറാഅത്താണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ സൂറത്തിന്റെ അർത്ഥതലങ്ങളിലേക്ക് നാം പോകുമ്പോൾ അതിന്റെ ഓരോ വാക്കുകളുടെയും അർത്ഥം നമുക്ക് ഇങ്ങനെ കാണാം. ഇന്നാ അഅ്തൈനാക, നിശ്ചയമായും നാം നിനക്ക് നൽകി തന്നു. അൽ കൗസർ, ധാരാളമായത്, വളരെ നന്മ അഥവാ കൗസർ. ഫസ്വല്ലി, ആകയാൽ നീ നമസ്കരിക്കുക. ലിറബ്ബിക, നിന്റെ റബ്ബിന്. വൻഹർ, അറുക്കുകയും അഥവാ മൃഗബലി കൊടുക്കുകയും ചെയ്യുക. ഇന്നശാനിഅക, നിശ്ചയമായും നിന്നോട് ഈർഷ്യത കാണിക്കുന്നവൻ, പക കാണിക്കുന്നവൻ, വിദ്വേഷം കാണിക്കുന്നവൻ. ഹുവ, അവൻ തന്നെ. അൽ അബ്തർ, വാലറ്റവൻ, മുറിഞ്ഞുപോയവൻ അഥവാ ഭാവി നഷ്ടപ്പെട്ടവൻ. ഈ സൂറത്തിലെ ആയത്തുകളുടെ പദാനുപദ അർത്ഥമാണ് നമ്മൾ കേട്ടത്. ആയത്തുകൾ ഒന്നിച്ചുള്ള അർത്ഥം നമുക്കിങ്ങനെ മനസ്സിലാക്കാം.
1: തീർച്ചയായും നിനക്ക് നാം ധാരാളം നേട്ടം നൽകിയിരിക്കുന്നു. ആകയാൽ നീ നിന്റെ രക്ഷിതാവിനു വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക. തീർച്ചയായും നിന്നോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവൻ തന്നെയാകുന്നു വാലറ്റവൻ അഥവാ ഭാവിയില്ലാത്തവൻ.
0: വിശുദ്ധ ഖുർആനിലെ 108-ാം അധ്യായം സൂറത്തുൽ കൗസറിന്റെ ആയത്തുകളുടെ അർത്ഥമാണ് നാം ശ്രദ്ധിച്ചത്. ഈ സൂറത്തിന് തഫ്സീറു സഅദിയിൽ നൽകിയ വിശദീകരണം, അതിൻ്റെ മലയാള വിവർത്തനമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. ബഹുമാന്യ പണ്ഡിതൻ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, അദ്ദേഹമാണ് ഇതിൻ്റെ വിവർത്തനം മലയാളത്തിൽ വിവർത്തനം ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ ഭാഗം ശ്രദ്ധിക്കാം.
2: അല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, തീർച്ചയായും നിനക്കു നാം ധാരാളമായ നേട്ടം നൽകിയിരിക്കുന്നു. അതായത് നിനക്കു നാം ധാരാളം നന്മയും വർദ്ധിച്ച ഔദാര്യവും നൽകിയിരിക്കുന്നു. അതിൽപ്പെട്ടതാണ് അന്ത്യനാളിൽ അല്ലാഹു തൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്ന ഹൗലുൽ കൗസർ. അതിൻ്റെ നീളവും വീതിയും ഒരു മാസ വഴിദൂരമാണ്. അതിലെ ജലം പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതുമാണ്. അതിലുള്ള പാത്രങ്ങൾ എണ്ണത്തിലും തിളക്കത്തിലും ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയാണ്. അതിൽ നിന്നാരെങ്കിലും ഒരിക്കൽ കുടിച്ചാൽ അയാൾക്ക് പിന്നീടൊരിക്കലും ദാഹിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിന് നന്ദി കാണിക്കാൻ കൽപ്പിക്കുകയും ചെയ്യുന്നു. ആകയാൽ നിന്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക. ഈ രണ്ട് ആരാധനകളെ ഇവിടെ പ്രത്യേകം പരാമർശിച്ചു. കാരണം അവ രണ്ടും ആരാധനകളിൽ അതിശ്രേഷ്ഠവും പുണ്യകർമ്മങ്ങളിൽ മഹത്വമേറിയതുമാണ്. നമസ്കാരം ഹൃദയം കൊണ്ടും അവയവങ്ങൾ കൊണ്ടും അല്ലാഹുവിനുള്ള വിധേയത്വവും ആരാധനയുമാണ്. ബലിയാകട്ടെ, ഒരു അടിമ തൻ്റെ അടുക്കലുള്ള വിശിഷ്ടമായ ബലിമൃഗങ്ങളിലൂടെ അല്ലാഹുവിലേക്കടുക്കലും മനുഷ്യ മനസ്സുകൾ ഏറെ ഇഷ്ടപ്പെടുകയും വിശുക്ക് കാണിക്കുകയും ചെയ്യുന്ന ധനത്തെ ചെലവഴിക്കലുമാണ്. തീർച്ചയായും നിന്നോട് വിദ്വേഷം വെച്ചു പുലർത്തുന്നവൻ, അതായത് നിന്നോട് വിദ്വേഷം കാണിക്കുകയും നിന്നെ ആക്ഷേപിക്കുകയും നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്നവൻ, അവൻ തന്നെയാണ് വാലറ്റവൻ. എല്ലാ നന്മയും കർമ്മങ്ങളും പ്രശസ്തിയും നഷ്ടപ്പെട്ടവൻ. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാവട്ടെ യഥാർത്ഥത്തിൽ പരിപൂർണൻ തന്നെയാണ്. അതായത് പ്രശസ്തിയിലും സഹായികളുടെയും അനുയായികളുടെയും ആധിക്യത്തിലും ഒരു സൃഷ്ടിക്ക് സാധ്യമാവുന്ന രൂപത്തിലുള്ള പരിപൂർണത.